പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ഞാൻ ഒരിടത്തും എത്തിയില്ല. ലക്ഷ്യങ്ങൾ എന്തെന്നറിയാത്ത, കണ്ടെത്താൻ കഴിയാത്തവരുടെ എപ്പോഴുമുള്ള പരാതിയാണിത്. ഒരു കുഞ്ഞിന് പോലും ലക്ഷ്യമുണ്ട്, തൻ്റെ വിശപ്പടക്കുക എന്ന ലക്ഷ്യം. അതിനായി ഉച്ചത്തിൽ കരയും, വഴി കണ്ടെത്തും, വിശപ്പടക്കും. എന്നാൽ ആ കുഞ്ഞ് വലുതാകും തോറും എന്തുകൊണ്ട് ലക്ഷ്യമില്ലാതാകുന്നു? പല രീതിയിലുള്ള സുഖമുള്ള അവസ്ഥയിൽ ജീവിക്കുന്നുണ്ടാകാം, പലരുടെയും വേർപ്പിൻ്റെ ഫലം യാതൊരു കൂസലുമില്ലാതെ അനുഭവിക്കുന്നുണ്ടാകാം. എത്ര നാൾ, ഒരു നിമിഷം താങ്ങായി കരുതിയവർ പിൻവാങ്ങുമ്പോൾ അടിപതറും, അവസരങ്ങൾക്കായി നെട്ടോട്ടം ഓടും. അവസരങ്ങൾ പലതും തൻ്റെ മുന്നിൽ എത്തിയപ്പോൾ നിഷേധിച്ചതിൻ്റെ പ്രായശ്ചിത്തത്തിന് പോലും വഴിയുണ്ടാവില്ല. ഒന്നും തിരസ്കരിക്കരുത്. നാം എന്ത് തിരസ്കരിക്കുന്നുവോ അത് മറ്റൊരാളുടെ ഭാഗ്യമായി ഭവിക്കാം. അന്ന് പശ്ചാത്തപിക്കാൻ പോലും ഇടവരരുത്. അവസരങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാം, പ്രയോജനപ്പെടുത്താം. അവസരങ്ങൾ എപ്പോഴും ലഭിച്ചെന്ന് വരില്ല, ശരിയല്ലേ?

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴിയുടെ കവിത കേൾക്കാം. മനസ്സുനി. ആലപിക്കുന്നത് തുളസീദാസ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. മാല്യവാന്റെ വാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് രുക്മിണി പെരിഞ്ചേരി. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പ്രതികരണം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കേൾക്കാം മേഘാരാജീവൻ എഴുതിയ കവിത നിൻനിഴലായി. AO വിജയലക്ഷ്മി എഴുതിയ കവിത ആരു ഞാൻ. ആലപിക്കുന്നത് മണികണ്ഠൻ. ദീപ ബിബീഷ് നായർ എഴുതിയ കവിത ഗുരുവന്ദനം. ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ. മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ കേൾക്കാം. കനലിൽ വിരിഞ്ഞ കവിത അവതരിപ്പിക്കുന്നത് അശ്വിനി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 നാടകനേരം. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 5-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടക ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു തുളസീദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനസ്വിനി എന്ന ചങ്ങമ്പുഴയുടെ കവിത, ആലപിച്ചത് തുളസീദാസ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
0: ഇന്ന് ഓഗസ്റ്റ് 9, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 9 വർഷത്തിലെ 221 ദിനമാണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിടുക എന്ന് ആഹ്വാനം ചെയ്ത സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. കൂടാതെ ഓഗസ്റ്റ് 9 തന്നെയാണ് സ്വദേശിവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്ന അന്താരാഷ്ട്ര ദിനവും നാഗസാക്കി ദിനവും. 1945 ഓഗസ്റ്റ് 9 ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക രണ്ടാമത്തെ അണുബോംബായ ഫാറ്റ്മേൻ എന്നറിയപ്പെട്ട പ്ലൂട്ടോണിയം ബോംബ് വർഷിച്ചത്. ഓഗസ്റ്റ് 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1815 നെപ്പോളിയനെ സെന്റ് ഹെലേനയിലേക്ക് നാടുകടത്തി. 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. വിംബിൾടൺ ടെന്നീസിന്റെ 1 പതിപ്പ് ലണ്ടനിൽ ആരംഭിച്ചത് 1877 ഇന്നേ ദിവസമാണ്. 1898 റുഡോൾഫ് ഡീസൽ ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചു. 1907 ലോകത്തിലെ ആദ്യ ബോയ്സ് സ്കൗട്ട് ക്യാമ്പ് ഇംഗ്ലണ്ടിലെ പേൾ ഹാർബറിൽ തുടങ്ങി. 1958 516 മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ അലാസ്കയിലെ ലിത്വയിൽ ആഞ്ഞടിക്കുകയുണ്ടായി. 1965 സിംഗപ്പൂർ മലേഷ്യയിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര രാഷ്ട്രമായി. 21 വിലക്കിന് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒളിമ്പിക്സിൽ പ്രവേശനം ലഭിച്ചത് 1991. 1995 സംസ്ഥാനത്തെ ആദ്യ ദുർഗുണ പരിഹാര പാഠശാല കാക്കനാട്ട് പ്രവർത്തനമാരംഭിച്ചത്. 2011 സുഡാൻ നിലവിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അവസാനം സ്വാതന്ത്ര്യം നേടുന്ന രാജ്യമായി. 2012 ഉസൈൻ ബോൾട്ട് 2 ഒളിമ്പിക്സിലും 100 മീറ്റർ 200 മീറ്റർ ഓട്ടത്തിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ താരമായി. അമേരിക്കയിൽ ആദ്യ സ്വകാര്യ അനാഥാലയം നിർമ്മിച്ച എലിസബത്ത് ഹാമിൽട്ടൺ. യുദ്ധവും സമാധാനവും ഉൾപ്പെടെയുള്ള പ്രശസ്ത കൃതികൾ രചിച്ച സാഹിത്യ കുലപതി ലിയോ ടോൾസ്റ്റോയ്. 1990 ജ്ഞാനപീഠം നേടിയ കന്നഡ സാഹിത്യകാരൻ വി കെ ഗോഗക്. സ്വിസ് മനഃശാസ്ത്രജ്ഞനായിരുന്ന ഷോൺ പിയാഷെ തുടങ്ങിയവരുടെ ജന്മദിനവും. ഹോളിവുഡ് ഹാസ്യതാരം ബെർണി മാക്, പലസ്തീൻ കവി മഹ്മൂദ് ദാർവിഷ് തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 9.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
0: സിഎം വിസ്താര നെല്ലൂന്നി.
3: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
4: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
5: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140 7225900018.

വചനാമൃതം. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ഗാന്ധിജി.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ക്ഷേമത്തിനായി 15.62 കോടി രൂപയുടെ പദ്ധതികൾക്ക് സർക്കാർ അനുമതി നൽകി. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹസാന്ത്വനം പദ്ധതിക്കായി 14.4 കോടി രൂപയാണ് അനുവദിച്ചത്. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരം കാണിച്ച സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ KP പോളിന് സസ്പെൻഷൻ. റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് സസ്പെൻഡ് ചെയ്തത്. 31 ഓഗസ്റ്റിന് വിരമിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ. വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ കലക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. രാജേഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരംഗ ആഘോഷങ്ങളിൽ കേരളത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ ചൊല്ലി സർക്കാർ തലത്തിൽ തർക്കം. ഹർഘർ തിരംഗ ആഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ നിർദ്ദേശിച്ചു. എന്നാൽ സംസ്ഥാന ജില്ലാ തലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഔദ്യോഗികമായി നടത്തുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ ചടങ്ങുകൾ ക്രമീകരിക്കുന്നത് പ്രോട്ടോകോൾ വിഭാഗമാണ്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഹർഘർ തിരംഗ എന്ന പേരിൽ നടക്കുന്ന അനൗപചാരിക പ്രചാരണത്തിന് മാത്രമാണ് ബാധകമെന്നാണ് സർക്കാർ വിശദീകരണം. കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാൻ അമേരിക്കയിൽ പ്രത്യേക കേരള ഡെസ്ക് തുടങ്ങും. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാരംഭ ചർച്ചകൾ നടത്തി. ജാർഖണ്ഡിലെ സർക്കാർ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നയിക്കുന്നവരുടെ പ്രതിനിധികളും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. ഓഗസ്റ്റ് 10 പ്രഖ്യാപിച്ച നിയമസഭ മാർച്ചുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. ഗുണ്ടാക്കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്കായി പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കി. ഒളിവിലാണെങ്കിലും സാമൂഹിക മാധ്യമത്തിൽ സജീവമാണ്. VPN സംവിധാനം വഴിയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഉപയോഗിച്ചോ ആണിതെന്ന് പോലീസ് സംശയിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നീ ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് ഇടനിലക്കാർക്കുള്ള പരിരക്ഷ നൽകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 6 വർഷത്തെ പിണക്കം മറന്ന് BJPയുമായി വീണ്ടും കൈകോർക്കാൻ ശിരോമണി അകാലിദൾ. പാർട്ടി അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച നടത്തി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ ഹണിട്രാപ്പിൽ കുടുങ്ങി സൈനിക രഹസ്യങ്ങൾ പങ്കുവച്ചതിന് വ്യോമസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. വ്യോമസേനയുടെ പരാതിയെ തുടർന്ന് May 30 അറസ്റ്റ്. സാമൂഹിക മാധ്യമം വഴിയാണ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പിന്നീട് വീഡിയോ കോൾ വഴിയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ബന്ധം തുടർന്നു. ഇതിനിടയിലാണ് സൈനിക രഹസ്യങ്ങൾ പങ്കുവച്ചതെന്നാണ് വിവരം. ഉദ്യോഗസ്ഥന്റെ പേരുവിവരം പുറത്തുവിട്ടിട്ടില്ല. വിംഗ് കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായതെന്നാണ് വിവരം. ലയണൽ മെസ്സി ഉൾപ്പെടെ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 126 കോടി രൂപ വിദേശ അക്കൗണ്ടിലേക്ക് കൈമാറിയ സംഭവത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചെയർമാൻ ആൻഡോ അഗസ്റ്റിൻ GST ഓഫീസിൽ ഹാജരായി മൊഴി നൽകി. 22.68 കോടി രൂപ സേവന നികുതി അടക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന് സമൻസ് അയച്ചിരുന്നു. പശ്ചിമബംഗാളിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു. ബിർജു കെയോട്ടാണ് മരിച്ചത്. 24 പർഗാനാസ് വടക്ക് ജില്ലയിലെ ഹാലി ഷഹർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പാർലമെന്റ് സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ അവസാന വാരം അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഇല്ല. ബുധനാഴ്ച ബിൽ അവതരിപ്പിക്കുമെന്ന സൂചനകളുണ്ടെങ്കിലും കാര്യോപദേശക സമിതി ധാരണ പ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ ഉള്ളത് 4 ബില്ലുകളാണ്. ഇതിൽ കേരളത്തിന്റെ പേരുമാറ്റം സംബന്ധിച്ച ബില്ലും ഉണ്ട്. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലാണ് ഇത്. ഞൊടിയിടിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് കാര്യങ്ങൾ നിരന്തരം പഠിച്ചെടുക്കുന്നവർക്കെ വിജയിക്കാനാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യങ്ങൾ ചോദിക്കാനും പരിഹാരം കണ്ടെത്താനും ധൈര്യം കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി IIT 57th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ മഴയിലും വെള്ളക്കെട്ടിലും മരിച്ചവരുടെ എണ്ണം 98 1.55 ലക്ഷം ആളുകളെയാണ് ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന ദുരിതം ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 13 ജില്ലകൾ പ്രളയബാധിതമാണ്. കിഴക്കൻ ജില്ലകളെയാണ് പ്രളയം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ചയിലെ മുഖ്യപ്രതികൾ NTA വിഷയത്തിൽ വിദഗ്ധരായി നിയമിച്ച അധ്യാപകരാണെന്ന് CBI കോടതിയിൽ കുറ്റപത്രം നൽകിയതിന് പിന്നാലെ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. ശബരിമലയിൽ മിൽമയിൽ നിന്ന് ടെൻഡറില്ലാതെ നെയ്യ് വാങ്ങിയതിൽ ബോർഡിനുണ്ടായ നഷ്ടം പ്രതികളിൽ നിന്ന് സർചാർജ് ഉത്തരവിലൂടെ ഈടാക്കാമെന്ന് റിപ്പോർട്ടുകൾ. ശബരിമല നെയ്യ് ക്രമക്കേട് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഉഷ്ണതരംഗവും മിന്നലും രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇനി ഇതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള സഹായധനത്തിന് അർഹതയുണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനം, അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. രാജ്യത്ത് ചെറിയ തുകകളിലുള്ള കറൻസികളിൽ കള്ളനോട്ടുകളുടെ സാന്നിധ്യം കൂടുന്നതായി റിപ്പോർട്ട്. 200-500 രൂപയുടെ കള്ളനോട്ടുകളിലായിരുന്നു നേരത്തെ കൂടുതലായി വന്നിരുന്നതെങ്കിൽ ഇതിൽ നിന്ന് വിരുദ്ധമായി ചെറിയ നോട്ടുകളിലാണ് ഇപ്പോഴിത് വ്യാപകമാകുന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു. രാജ്യത്ത് വിൽക്കുന്ന E20 പെട്രോൾ ഗുണമേന്മ ചട്ടങ്ങൾ പാലിക്കുന്നതാണെന്ന് വ്യക്തമാക്കി എണ്ണക്കമ്പനികൾ. പൈലറ്റുമാരുടെ കൊഴിഞ്ഞുപോക്കിന് തടയിടാൻ ശമ്പള വർധന നടപ്പാക്കി എയർ ഇന്ത്യ. 9 മുതൽ 15% വരെ വർധനയാണ് നടപ്പാക്കുന്നത്. ഇതിനൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് മാറാൻ താൽപ്പര്യമുള്ളവർക്ക് ഒറ്റത്തവണ ട്രാൻസ്ഫർ അലവൻസും ലഭ്യമാക്കിയിട്ടുണ്ട്. 1 ഒക്ടോബർ മുതൽ ശമ്പള വർധന പ്രാബല്യത്തിലാകും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി സിയാലിന് റെക്കോർഡ് ലാഭം. കമ്പനിയുടെ ലാഭം ആദ്യമായി 500 കോടി രൂപ കടന്നു. ഓണാഘോഷത്തിന് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് 90 അധിക ബസ് സർവീസുകൾ നടത്താൻ കർണാടക RTC. August 21 മുതൽ 25 വരെയാണ് പ്രത്യേക സർവീസുകൾ. മഴക്കെടുതിയെ തുടർന്നുള്ള രക്ഷാദുരിതാശ്വാസ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകൾ സർക്കാർ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറ സാങ്കേതിക വിദ്യകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ട് പുതിയ എംടെക് പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി നൽകി. മട്ടന്നൂർ കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാൽ തകർന്ന് സമീപത്തെ 10 വീടുകളിൽ വെള്ളം കയറി. വെള്ളം ഇരുഭാഗത്തേക്കും പോകുന്ന തുരങ്കത്തിന്റെ ഭാഗത്താണ് കനാൽ ഇടിഞ്ഞത്. ഇരുഭാഗത്തേക്കും കുത്തിയൊഴുകിയ വെള്ളത്തിൽ 4 വീടുകൾ മുങ്ങി. മറുഭാഗത്ത് വെള്ളം കുത്തിയൊഴുകി വീടിന്റെ മതിൽ തകർന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. 2018 തൊട്ടടുത്ത കാരയിൽ സമാന രീതിയിൽ കനാലും റോഡും തകർന്ന് ഒഴുകിപ്പോയിരുന്നു. കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശി കനാൽ തകർന്ന് വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വി കെ സനോജ് MLA നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ആവശ്യം. സ്ഥലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഴശ്ശി ഇറിഗേഷൻ എഞ്ചിനീയർമാർക്കും നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. ബംഗളൂരു മൈസൂരു ദേശീയപാതയിലെ ബിഡദിയിൽ കേരള RTCയുടെ സൂപ്പർ ഡീലക്സ് എയർബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച രാത്രി 9:30 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട ബസ്സാണ് മറിഞ്ഞത്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കാൻ കുടുംബശ്രീ 2000 ഓണം വിപണനമേള നടത്തും. 50,000 സംരംഭകർ പങ്കെടുക്കും. എഴുത്തുകാരനും സഹകാരിയുമായിരുന്ന BK തിരുവോത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ നോവൽ പുരസ്കാരം ബിനോയ് തോമസിന്റെ ആകാശഗംഗ എന്ന നോവലിന്. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ CPM സ്ഥാനാർത്ഥിയെ മാറ്റാൻ ആലോചിച്ചത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാൽ തുറന്നു. സെക്കൻഡിൽ 350 ഘനയടി വെള്ളമാണ് ഒഴുകുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വെള്ളിയാഴ്ച രാത്രി റഷ്യ നടത്തിയ ആക്രമണത്തിൽ കുഞ്ഞുൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. മിസൈലേറ്റ് പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു. ഒട്ടേറെ വാഹനങ്ങളും കത്തിനശിച്ചു. ഹോർമിസ് കടലിടുക്കിലൂടെ പോയ UAE എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചു. ആളപായമില്ല. UAE ദേശീയ എണ്ണക്കമ്പനിയായ അഡ്നോക്കിന്റെ കപ്പലിനാണ് ശനിയാഴ്ച രാവിലെ മിസൈലേറ്റത്. ശക്തി കുറയുമെങ്കിലും കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച കനത്ത മഴ പെയ്തേക്കും. ഈ ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ മിതമായി മഴ പെയ്യാനാണ് സാധ്യത. ഫുട്ബോൾ ഇതിഹാസവും അർജന്റീന ടീം ക്യാപ്റ്റനുമായ ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഹെ മെസ്സി അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് KCA കണ്ടെത്തിയ സ്ഥലം തരംമാറ്റത്തിന് സർക്കാർ അനുമതി നൽകി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ചെമ്മനാട് വില്ലേജിൽ 10.13 ഹെക്ടർ ഭൂമി തരംമാറ്റാൻ അനുമതി നൽകി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
5: രാമകഥാ ഗാനലയം.
6: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 24-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ മാല്യവാന്റെ വാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു രുക്മിണി പെരിഞ്ചേരി.

ഹനുമാൻ രാത്രിയിൽ തന്നെ സൂക്ഷ്മ ശരീരനായി ലങ്കാപുരിയിൽ പ്രവേശിച്ച് സീതാദേവിയെ അന്വേഷിച്ചു നടന്നു. കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ പടവുകളോടുകൂടിയ നാനാപക്ഷമൃഗാദികൾ നിറഞ്ഞ അശോകവനയിൽ പ്രവേശിച്ച് ഓരോ വൃക്ഷത്തിന്റെയും ചുവട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ദേവസ്ത്രീയെപ്പോലെ രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീതാദേവിയെ ദർശിച്ചു. ആ സമയത്ത് അന്തപുരത്തിന്റെ പുറത്തുഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലൂടെ ഹനുമാൻ രാവണന്റെ പുറപ്പാട് കണ്ടു. സീതയുടെ സമീപം വന്ന് രാവണൻ ഇങ്ങനെ പറഞ്ഞു, ഹേ സുന്ദരി, എന്നെ കണ്ടിട്ട് ഭവതി എന്താണിങ്ങനെ തന്നെത്താൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നത്? രാമൻ അനുജനോടുകൂടി വാനരന്മാരുടെ മധ്യത്തിലിരിക്കുകയാണ്. രാമന് ഭവതിയിൽ തീരെ താല്പര്യമില്ല. ആ രാമനെ കൊണ്ട് ഭവതിക്ക് എന്താണൊരു കാര്യം? രാമന്റെ ഹൃദയത്തിൽ ഭവതിയോട് യാതൊരു സ്നേഹവുമില്ല. ഭവതിയിൽ അതീവ ആസക്തനും അസുരശ്രേഷ്ഠനുമായ എന്നെ സേവിക്കുക. രാവണന്റെ വാക്കുകൾ കേട്ട് ക്രോധത്തോട് സീത ഒരു പുൽക്കൊടി അവരുടെ ഇടയിൽ നുള്ളിയിട്ട്

അപ്പോൾ രാവണപത്നി മണ്ഡോദരി തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദുഃഖിതയായ ഈ മനുഷ്യസ്ത്രീയെ വെറുതെ വിടുക. ഭവാനെ കാംക്ഷിക്കുന്നവരായി ദേവഗന്ധർവ നാഗവർഗത്തിൽപ്പെട്ട ഒട്ടധികം സുന്ദരിമാരുണ്ടല്ലോ. അപ്പോൾ രാവണൻ കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുത്തിയോ അനുനയവാക്കുകൾ കൊണ്ടോ എത്രയും വേഗത്തിൽ സീതയെ എന്റെ പക്ഷത്ത് കൊണ്ടുവരാൻ പ്രയത്നിക്കണം. രാവണൻ അന്തപുരത്തിലേക്ക് തിരിച്ചുപോയി. സീത ചിന്താകുലിയായി ഇങ്ങനെ പറഞ്ഞു, നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ ഈ രാക്ഷസികൾ എന്നെ ഭക്ഷിക്കും. ഇപ്പോൾ തന്നെ എന്തുപായം സ്വീകരിച്ചാലാണ് മരിക്കാൻ കഴിയുക? ഈ സമയം സൂക്ഷ്മരൂപിയായ ഹനുമാൻ അല്പം ചിന്തിച്ച ശേഷം സീത കേൾക്കുമാറ് ശ്രീരാമവൃത്താന്തം പറയുവാൻ തുടങ്ങി. സീതാദേവിയാകട്ടെ ഇതെല്ലാം ശ്രവിച്ച് വിസ്മയപ്പെട്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായി. ഹനുമാൻ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ നിന്ന് മെല്ലെ ഇറങ്ങി അഞ്ജലിബദ്ധനായി മുന്നിൽ വന്നു നിന്നു. ഹനുമാനെ കണ്ടപ്പോൾ തന്നെ മോഹിപ്പിക്കുവാനായി രാവണൻ മായാവിദ്യ കൊണ്ട് വാനരനായി വന്നിരിക്കുകയാണെന്ന് നനച്ച് ഭീതിയായ സീതാദേവി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. അപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, ഹേ ദേവി, എന്തിനാണ് എന്നെ ശങ്കിക്കുന്നത്? മാതാവേ, എന്നിലുള്ള സംശയത്തെ ത്യജിക്കുക. പരമാത്മാവും കോസലാധിപതിയുമായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ഞാൻ. ഹനുമാനോട് സീത ചോദിച്ചു, ഭവാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണെന്നാണല്ലോ പറഞ്ഞത്. വാനരന്മാർക്കും മനുഷ്യന്മാർക്കും തമ്മിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടായത്? ഇത് കേട്ട് ഹനുമാൻ സീതാന്വേഷണാർത്ഥം സുഗ്രീവനെ കണ്ടതും ബാലിയെ വധിച്ചതും സഖ്യം ചെയ്തതുമായ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. പേരെഴുതിയ ഉത്തമമായൊരു മോതിരം സീതാദേവിക്ക് കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രൻ തന്ന കാര്യവും അറിയിച്ചു. ആ മുദ്രമോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. രാമനാമാങ്കിതമായ ആ മുദ്രമോതിരം കണ്ട് സീതാദേവി അതീവ സന്തുഷ്ടയായി. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, ഭവാൻ എന്റെ പ്രാണദാതാവാണ്. രാഘവനിൽ ഭക്തിയുള്ളവനാണ്. എനിക്ക് ഭവാനിൽ വിശ്വാസമുണ്ട്. വേഗത്തിൽ എന്നെ വീണ്ടെടുക്കുവാനാവശ്യമായ പ്രയത്നം ചെയ്യുക. ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാനുമായി കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ശ്രീരാമസ്വാമി ആയുധപാണിയായി ലക്ഷ്മണ സുഗ്രീവാദികളോടുകൂടി രാവണനെ വധിച്ച് ഭവതിയെയും കൊണ്ട് അയോധ്യയ്ക്ക് മടങ്ങും

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
2: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 17 വരെയാണ് പ്രചാരണ പരിപാടി. ദേശീയ പതാക ഉയർത്താനും രാജ്യസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കുന്ന പരിപാടികളിൽ പങ്കുചേരാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി 2022 ആരംഭിച്ച പ്രചാരണം പിന്നീട് രാജ്യത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റങ്ങളിലൊന്നായി വളർന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷിക വേളയിൽ ഈ വർഷത്തെ പ്രചാരണത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. 2 ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിന് ഇന്നലെയാണ് ഉപരാഷ്ട്രപതി ശ്രീവിജയപുരത്തെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150th വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ഫോണിൽ സംസാരിച്ചു. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം പ്രധാന മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഉന്നതതല കൂടിക്കാഴ്ചകളിലെ പുരോഗതി വിലയിരുത്തി ഇരുവരും വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജസുരക്ഷ, നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. വികസിത ഭാരതം എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ യുവാക്കളെ ആഹ്വാനം ചെയ്തു. ഗുജറാത്തിലെ മഹാരാജ കൃഷ്ണകുമാർ സിൻജി ഭാവ്നഗർ സർവകലാശാലയിൽ ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച മൈ ഭാരത് യുവസംവാദ് പരിപാടിയിൽ യുവാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കളുടെ സജീവ പങ്കാളിത്തം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും 35 വയസ്സോ താഴെയോ പ്രായക്കാരാണെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി, ശരിയായ ദിശാബോധവും ദൃഢനിശ്ചയവും രാജ്യത്തിന്റെ വികസനത്തിന് പുതിയ ഊർജ്ജം പകരുമെന്നും അഭിപ്രായപ്പെട്ടു. UPI സേവനം സൌജന്യമായി തുടരുമെന്നും വ്യക്തികൾ തമ്മിലെ പണമിടപാടുകൾക്ക് ഒരുവിധ ഫീസും ഈടാക്കില്ലെന്നും കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. UPI വഴി പണമിടപാടുകൾക്ക് ഉപഭോക്താക്കൾക്ക് അധിക ചെലവൊന്നും ഉണ്ടാകില്ലെന്നും ഭൂരിഭാഗം ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് പോലെ നിരക്കുകൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിശ്ചിത പരിധിക്ക് മുകളിലും വളരെ കുറഞ്ഞ നിരക്കിലും ചുരുക്കം ചില വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. UPIയുടെ ദീർഘകാല നിലനിൽപ്പ്, സാങ്കേതിക പുരോഗതി, ഉയർന്നുവരുന്ന വെല്ലുവിളികളെ നേരിടാൻ ശേഷി എന്നിവ ഉറപ്പാക്കുന്നതിനാണ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ടിൽ ഭേദഗതി വരുത്തുന്നതെന്നും മന്ത്രാലയം വിശദമാക്കി. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: വിപണി ഇടപെടലും വിലക്കയറ്റം തടയലും ഗവൺമെന്റിന്റെ മുൻഗണനയിൽ പെടുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ഫെയറിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. വിപണിയിലിടപെട്ട് വിലക്കയറ്റം തടയുന്നതിന് സപ്ലൈകോയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി വിളവെടുപ്പ് കാലത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുന്നതിന് സംവിധാനം ഒരുക്കും. 13 സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ 5 ഇങ്ങനെ സംഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാവിലെ 10 വൈകിട്ട് 9 വരെയായിരിക്കും മെഗാ ട്രേഡ് ഫെയറുകൾ പ്രവർത്തിക്കുക. മന്ത്രി അനൂപ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകളും നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഫെയറുകളുമുണ്ട്. വരും വർഷങ്ങളിൽ മെഗാ ട്രേഡ് ഫെയറുകൾ മറ്റു ജില്ലകളിൽ കൂടി വ്യാപിപ്പിക്കുന്നതിന് പദ്ധതികളും ആലോചിക്കുന്നുണ്ടെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച്

0: AAY കാർഡ് ഉടമകൾക്ക് നൽകുന്ന സൗജന്യ കിറ്റിന്റെ വിതരണം മന്ത്രി റോജി എം ജോൺ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു.
1: KCB യെ കൂടുതൽ ജനസൌഹൃദമാക്കാൻ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ ഇരിട്ടിയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സോളാർ സംവിധാനത്തിലൂടെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോർ ചെയ്യാനുതകുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനം ശക്തിപ്പെടുത്താൻ ശ്രമത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രവും സർവതോന്മുഖവുമായ വളർച്ച ലക്ഷ്യമിടുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ഇടുക്കി ജില്ലയിലെ അധ്യാപകരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് MP യുടെ റൈസ് പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കി അറസ്റ്റിലായി. പുലർച്ചെ കണ്ണൂർ നഗരത്തിനടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും അർജുൻ നായങ്കി വെല്ലുവിളിച്ചിരുന്നു. അർജുൻ നായങ്കിയുമായി CPIM ഒരുവിധ ബന്ധവുമില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണിത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷക്കെടുതിയെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 2 ക്യാമ്പുകളിലായി 43 പേരാണ് ഇപ്പോൾ കഴിയുന്നതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12 ഉരുൾപൊട്ടൽ സംഭവിച്ച കനത്ത നാശനഷ്ടങ്ങളുണ്ടായ കണ്ണൂർ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്ങോം വില്ലേജിൽ ഡ്രോൺ സർവേ തുടങ്ങി. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി തുടങ്ങി ചെങ്കുത്തായ പ്രദേശങ്ങളുടെ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്ര പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാനാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. തൃശൂർ ജില്ലയിൽ അതിശക്ത മഴയ്ക്ക് ചെറിയ ആശ്വാസമായി. രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ട ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജില്ലയിൽ വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന 5 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിൽ 41 കുടുംബങ്ങളിലെ 108 പേർ കഴിയുന്നു. നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ രാവിലെ തുടരും. ഫിഷറീസ് വകുപ്പിന്റെ യാനങ്ങളിലാണ് തിരച്ചിൽ നടത്തുക. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തും. കണ്ണൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം ഫ്രീസർ സൌകര്യമില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ KP പോളിനെ സസ്പെൻഡ് ചെയ്തു. മന്ത്രി AP അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിലാക്കാൻ കണ്ണൂർ ജില്ലയിൽ കരുതൽ കണ്ണൂർ പദ്ധതി ആരംഭിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ദുരന്തമുഖങ്ങളിലെ എല്ലാ സേവന പ്രവർത്തനങ്ങളും വേഗോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഭക്ഷണ വിതരണം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇടപെടൽ, ആരോഗ്യരംഗത്തെ സേവനം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡ് ഗതാഗതം ക്രമീകരിക്കാനുള്ള സഹായം തുടങ്ങി വിവിധ മേഖലകളിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സംഘടനകളായും ചെറു ഗ്രൂപ്പുകളായും വ്യക്തികളായും നൽകുന്ന സന്നദ്ധ പ്രവർത്തനം വേഗോപിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കരുതൽ കണ്ണൂരിന്റെ ഭാഗമായി യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരി വ്യവസായ സംഘടനകൾ, ബസ് ഓപ്പറേറ്റേഴ്സ് കൂട്ടായ്മ തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ വൈകിട്ട് കണ്ണൂർ കലക്ട്രേറ്റിൽ ആലോചനാ യോഗം ചേരും. ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം.
1: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനിനെ നേരിടും. രാവിലെ 7:30 മത്സരം. ഇന്നലെ സെമിഫൈനലിൽ രക്ഷിത രാംരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കില്ലെന്ന് പ്രാഥമിക ധാരണയായതായി PK ഫിറോസ് MLA അറിയിച്ചു. കമ്പനി പ്രതിനിധികളുമായി ഇന്നലെ നടന്ന ചർച്ചയിൽ MLAമാരായ MA റസാഖ്, CK കാസിം എന്നിവരും പങ്കെടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ മൈക്കിൾ ബൂലോസും സംഘവും ഇന്നലെ ആലപ്പുഴ സന്ദർശിച്ചു. അമേരിക്കൻ അംബാസഡറും ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 സംഘം ആലപ്പുഴയിലെത്തിയത്. ട്രംപിന്റെ മകളുടെ ഭർത്താവാണ് മൈക്കിൾ ബൂലോസ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ശ്രീവിജയപുരത്ത് ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന സ്വയം പര്യാപ്ത സ്ഥാപനമായി സപ്ലൈകോയെ മാറ്റുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത

0: മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാല് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനീസ് താരത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹ്യഃ ഐഐടി ദില്ലി ഇതി ഭാരതീയ പ്രൗദ്യോഗികി സംസ്ഥാനസ്യ വിദ്യാർത്ഥിനഃ സമാകാരിതാഃ യത്തേ സ്വനിർണയേഷു രാഷ്ട്രഹിതം സർവോപരി സ്ഥാപയന്തു. ഐഐടി ദില്ലി ഇത്യസ്യ 57th ദീക്ഷാന്ത സമാരോഹം സംബോധയൻ ശ്രീമോദി അവദത് യത് പ്രത്യേകം സന്തതിഃ താത്കാലികം വിശിഷ്ടം സമാഹ്വാനം സമ്മുഖീകരോതി, സ്വസ്യ രാഷ്ട്രീയ ദായിത്വം ച നിർവഹതി. പ്രധാനമന്ത്രിണാ ഉക്തം യത് ദേശേ നൂതനാനാം ക്ഷേത്രാണാം വികാസേന യുവഭ്യഃ നൂതനാഃ അവസരാഃ സൃജ്യന്തേ. സെമികണ്ടക്ടർ, അന്തരീക്ഷ ഡ്രോൺ ഇത്യാദീനാം ക്ഷേത്രാണാം ഉദാഹരണാനി ഉദ്ധൃത്യ സഹ അവദത് യത് ഭാരതം സർവേഷു ക്ഷേത്രേഷു ആത്മനിർഭരതാ പ്രാപ്തയേ കാര്യം കുർവനസ്തി. ശ്രീമോദി അവദത് യത് ആത്മനിർഭരതായാഃ അയമുപക്രമഃ വികസിത ഭാരതസ്യ നിർമ്മാണാർത്ഥം ദൃഢാധാരസ്യ കാര്യം കരിഷ്യതി. അർദ്ധചാലക ക്ഷേത്രം അപി ഉദാഹരണം അസ്തി. അത്രാവസരെ പ്രധാനമന്ത്രിണാ ഐഐടി ദില്ലി ഇത്യത്ര പരമപ്രജ്ഞ ഇതി ഉച്ചദക്ഷതായുക്തസ്യ സംഗണ സൗവിധ്യസ്യ ഉദ്ഘാടനമപി കൃതം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഹ്യഃ അമേരിക്കാദേശസ്യ ഉപരാഷ്ട്രപതിനാ ജെ ഡി വെൻസ് ഇത്യനേന സഹ ദൂരഭാഷമാധ്യമേന വാർത്താ കൃതാ. ഏകസ്മിൻ സാമാജികാന്തർജാലീയ ലേഖെ ശ്രീമോദീ അവദത് യത്തൌ പ്രമുഖേഷു ക്ഷേത്രേഷു ഭാരത അമേരിക്ക സമഗ്ര വൈശ്വിക സാമരിക സഹഭാഗിതാം ഇതോപി സുദൃഢം കർത്തും ഉപായേഷു ചർച്ചിതവന്തൌ. ഉഭൌ ഉച്ചസ്തരീയ കാര്യേഷു നിരന്തരഗതിം ദൃഷ്ടവന്തൌ അപി ച വ്യാപാരസ്യ രക്ഷായാഃ മഹത്വപൂർണ ഉദയോന്മുഖ പ്രൗദ്യോഗികീനാം ഊർജാസുരക്ഷായാഃ മഹത്വപൂർണ ഖനിജാനാം ച ക്ഷേത്രേഷു സഹകാരം ഇതോപി സുദൃഢം കർത്തും പ്രതിബദ്ധതാം പുനരുദ്ഘാടിതവന്തൌ. ഉഭൌ നേതാരൌ പരസ്പര ഹിതസ്യ ക്ഷേത്രീയസ്യ വൈശ്വികസ്യ ച വികാസ വിഷയേ അപി വിചാരാണാം ആദാന പ്രദാനം കൃതവന്തൌ. ഹരഘർ തിരംഗ ഇത്യഭിയാനം അദ്യാരഭ്യ അസ്മിൻ മാസേ 17th പര്യന്തം ച പ്രചലിഷ്യതി. രാഷ്ട്രധ്വജാരോഹണാർത്ഥം നാഗരികാൻ പ്രോത്സാഹയിത്തും ദേശഭക്തിം രാഷ്ട്ര ഐക്യം ഭാരതസ്യ സാംസ്കൃതിക പരമ്പരാം ച ആചരിത്തും കാര്യക്രമേഷു ഭാഗഗ്രഹീതും ച അസ്യ ഉപക്രമസ്യ ഉദ്ദേശ്യഃ അസ്തി. ദ്വാവിംശത്യധികദ്വിസഹസ്രതമേ വർഷേ ആജാദീ കാ അമൃത മഹോത്സവസ്യ അംശരൂപേണ ആരബ്ധം ഏതത് അഭിയാനം. തതഃ പരം ദേശസ്യ ബൃഹത്തമേഷു ജനസഹഭാഗിത്വ ആന്ദോളനേഷു അന്യതമം അഭവത്. വർഷാനുവർഷേഷു ഏതത് യഥാർത്ഥ ജനാന്ദോളനത്വേന പരിവർത്തിതം. യത് ഭാരതസ്യ ഏകതായാഃ സമ്മാനസ്യ സാമൂഹിക രാഷ്ട്രീയ അസ്മിതായാഃ ച പ്രതീകരൂപേണ ത്രിവർണധ്വജം ആചരിതും പ്രദേശേഷു സമുദായേഷു ച നാഗരികാൻ പ്രേരയതി. അസ്യ വർഷസ്യ അഭിയാനസ്യ വിശിഷ്ടം മഹത്വം വർത്തതേ യത് ഏതത് ഭാരതസ്യ രാഷ്ട്രീയഗീതസ്യ വന്ദേ മാതരം ഇത്യസ്യ സാർദ്ധൈകശതതമസ്യ വാർഷികോത്സവസ്യ സംയോഗേന ഭവതി. യത് രാഷ്ട്രധ്വജം രാഷ്ട്രഗീതം ച ദേശഭക്തിവിശേഷസ്യ ഉത്സവേ സംഗൃഹ്യതി. ഉത്സവസ്യാംശരൂപേണ സമ്പൂർണ്ണ ദേശേ വന്ദേ മാതരം ഇത്യസ്യ സാമൂഹിക ഗായനസ്യ ആയോജനം ഭവിഷ്യതി. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ അദ്യ ശ്രീവിജയപുരം നഗരസ്യ ഫ്ളാഗ് പോയിന്റ് ഇത്യത്ര ഹരഘർ തിരംഗ അഭിയാനേ ഭാഗം സ്വീകൃത്യ രാഷ്ട്രധ്വജം ഉത്തോലയിഷ്യതി. ഉപരാഷ്ട്രപതിഃ ഹ്യഃ അണ്ടമാൻ നിക്കോബാർ ദ്വീപാനാം ദ്വിദിവസീയ യാത്രയൈ ശ്രീവിജയപുരം നഗരെ സംപ്രാപ്തവാൻ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ പ്രസിഡന്റ്സ് പുലിസ് കലർ ഇതി രാഷ്ട്രപതി ആരക്ഷക വർണ പ്രധാന സമാരോഹേ ഭാഗം ഗ്രഹീഷ്യതി. ഇതി വാർത്താഹ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. പയ്യന്നൂർ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് കോഴ്സ് മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വരെ നീട്ടി. www.pnrccon.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്നിവയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0498520837 മറ്റൊരു നമ്പർ 9495724938. കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസിയുടെ SSC OBC വിഭാഗക്കാർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. 50% മാർക്കോടെ ബിരുദമോ തദ്തുല്യ യോഗ്യതയോ നേടിയവർക്കും അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും 25 വരെ അപേക്ഷിക്കാം. പ്രതിമാസം 4000 രൂപ സ്റ്റൈപ്പൻഡോടെ ഒരു വർഷമാണ് പരിശീലനം. ആകെയുള്ള 100 സീറ്റുകളിൽ 30 പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പ്രായപരിധി SSC വിഭാഗത്തിന് പരമാവധി 35, OBC വിഭാഗത്തിന് 32. പ്രവേശന പരീക്ഷ September 5 നടക്കും. September 10 ഫലം പ്രഖ്യാപിക്കും. വെബ്സൈറ്റ് www.cukerala.ac.in. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ കീഴിലെ ചെറുപറമ്പിലെ ബഡ് സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ IA നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 11 ഉച്ചയ്ക്ക് 3:30. തൊഴിലറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മുയ്യം ഇരട്ടത്രിക്കോവിൽ ക്ഷേത്രത്തിൽ അഖണ്ഡരാമായണ പാരായണ യജ്ഞം ഇന്ന് നടത്തും. ചെറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇന്ന് നടക്കും. പാതിരിയാട് മുച്ചുരുട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 11 മഹാഗണപതി ഹോമം നടക്കും. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പുഴയിലെ വെള്ളം ഉയരുന്നതിനാൽ കണ്ണവം, മൊടോളി, ഇടുമ്പ, പൂഴിയോട്, തൊടീക്കളം, വട്ടോളി, മുടപ്പത്തൂർ, കൈച്ചേരി, കോട്ടയിൽ, ചുണ്ടയിൽ, കിഴക്കാൽ, കളരിക്കൽ എന്നിവിടങ്ങളിലെ ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം. മാവിലായി പൊയിലേരി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിട മാസാചരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 8 മഹാഗണപതി ഹോമം നടക്കും. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിമാസ ജൈവോൽപ്പന്ന മേള നാളെ ജവഹർലാൽ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 തുടങ്ങുന്ന മേള 6:30 വരെ തുടരും. ചാവശ്ശേരി പൊതുജന വായനശാല എൻ ഗ്രന്ഥാലയവും ലയൺസ് ക്ലബ്ബ് ചാവശ്ശേരിയും സംയുക്തമായി നടത്തുന്ന എസ് ജാനകി അനുസ്മരണം ഇന്ന് വൈകിട്ട് 4 ചാവശ്ശേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ അധ്യാപിക ലീന KK ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നാട്ടിലെ പാട്ടുകാരുടെ ഗാനാർച്ചനയും ഉണ്ടാകും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
5: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
4: ഉണ്ട്.
5: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
6: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷേട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
7: എവിടെയാ?
6: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
7: നിനക്ക് ഞാനില്ലടോ
6: സുരേഷേട്ടാ.
1: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
8: വരികയാണ്. നീ കേള്, അത് താ ഉനക്കുന്നല്ലേ പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
1: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
8: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
1: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
9: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
10: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
10: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
9: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
11: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
12: കൊക്കോനട്ട് മേഡ് മാജിക്.
11: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
12: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
11: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
12: കോക്കനട്ട്.
11: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
12: ഫോൺ 9188951780.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
13: സ്വാഗതം.
1: KP ജാനകി പരിപ്പായി, കൂടെ സുജാത മാറ്റഡി. ഇവരുടെ കത്തിലൂടെ നമുക്ക് ഈ ആഴ്ചത്തെ പ്രതികരണം ആരംഭിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്?
13: August 2, ഇഷ്ടങ്ങൾ ഈണങ്ങൾ ശ്വേതാശരത്ത് അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളും ടീച്ചറുടെ അവതരണവും കൂടെ അശ്വിനിയുടെ അവതരണവും വളരെ ഇഷ്ടമായി. എല്ലാ ഗാനങ്ങളും ഒത്തിരി ഇഷ്ടമായി. ടീച്ചറുടെ ആലാപനവും വളരെ നന്നായി. പിന്നെ കവർ വേർഷൻ ഗാനം കേൾപ്പിച്ചത് ഏറെ ആകർഷകത്വം തോന്നി. ആ പരിപാടി അവതരിപ്പിച്ച ശ്വേത ടീച്ചർക്കും അശ്വിനിക്കും 1000 സ്നേഹാശംസകൾ.
1: റേഡിയേറ്റ് സ്കൂളിൽ കല്ലൂർ ന്യൂ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ ഇഷ്ടമായി. പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും അവതാരക ചന്ദ്രലേഖക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നെല്ലിക്ക നാടകവും കേട്ടു. എല്ലാ കഥാപാത്രങ്ങളും വളരെ ഇഷ്ടമായി. അതിൽ ബൈജു സുന്ദരം അവതരിപ്പിച്ച സുരേശൻ എന്ന കഥാപാത്രം ഒത്തിരി ഇഷ്ടമായി. ഗായത്രി മരണത്തിലേക്ക് പോയ അവസ്ഥ സുരേശൻ എന്ന കഥാപാത്രം വളരെ വികാരഭരിതമായി തന്നെ അവതരിപ്പിച്ചു. അത് കേട്ട് വളരെ സങ്കടം വന്നു. ചന്ദ്രലേഖയുടെ പെരിയമ്മ, കാളിയമ്മ, തങ്കച്ചി, എങ്ങനെയാണ് പേര്? കാളിയമ്മ, പെരിയ തങ്കച്ചി അല്ലേ? ആ കഥാപാത്രവും വളരെ ഇഷ്ടമായി. ഈ നാടകം രചന നിർവഹിച്ച ഭാഷണം സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും ശബ്ദമിശ്രണം അശ്വിനിക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എളമ്പാറയിലെ സുജാത മാറ്റടി, KP ജാനകി പെരിപ്പായി, വളരെയധികം സന്തോഷം. നാടകം തുടർന്നും കേൾക്കുക.
13: അവരുടെ പ്രതികരണം കഴിഞ്ഞിട്ടില്ല,
1: ഇനിയുണ്ടോ?
13: ഇനിയുണ്ട്. ജൂലൈ 3 രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ, ദുഃഖഗാനങ്ങളുമായി കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ നന്നായിട്ടുണ്ട്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കരയുന്നു, പുഴ ചിരിക്കുന്നു, നീല ജലാശയത്തിൽ, സന്യാസിനി, പ്രേമഭിക്ഷുകി, 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നീ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
1: അടുത്ത പ്രതികരണം
13: ശ്രീജ കാഞ്ഞിരോട് അയച്ചതാണ്. ജയ് ജവാൻ പരിപാടിക്ക് ഒട്ടും ശബ്ദമില്ലായിരുന്നു, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. തിങ്കളാഴ്ചത്തെ നാടകം കേട്ടില്ല. ഫോണിൽ റേഡിയോ സ്റ്റേഷൻ 5 കിട്ടിയത്.
1: 8 ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി ഏറെ ഇഷ്ടമായി. ഇനിയും കൂടുതൽ ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കാലവർഷം കനക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില സാങ്കേതിക വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നേരത്തെ കിട്ടിയ അത്രയും വ്യക്തമായിട്ട് കിട്ടുന്നില്ല എന്നും ശബ്ദം കുറവ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതാത് സമയത്ത് പരിഹരിക്കാൻ ശ്രമിക്കാം. കാലാവസ്ഥ നേരെയാകുമ്പോഴേക്കും നമുക്ക് പഴയപടി എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ കത്ത് തമ്പാൻ മട്ടന്നൂരിൻ്റെതാണല്ലേ?
13: അതെ. ചിരിയും ചിന്തിയും എന്ന പരിപാടിയിൽ കണ്ണീർ തട്ടുക എന്ന അന്ധവിശ്വാസത്തെപ്പറ്റി കരുണനും ആമിനത്തെയും മാഷും ചേർന്ന് ഹാസ്യരസ പ്രധാനമായി അവതരിപ്പിച്ചു. പിന്നെ എല്ലാ ദിവസവും ഭക്തിസാന്ദ്രമായ രാമായണ പാരായണവും മാഷിന്റെ കഥാവിവരണവും വളരെ ഉപകാരപ്രദം. ഡോക്ടർ ജയരാജും ലീന ജയരാജ് ദമ്പതികൾ അവതരിപ്പിക്കുന്ന പാട്ടും പൊരുളും പഴയകാല ചലച്ചിത്ര ഓർമ്മകളിലേക്ക് ശ്രോതാക്കളെ കൊണ്ടുപോവാൻ പര്യാപ്തം. പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ. പിന്നെ നെല്ലിക്ക നാടകവും സൂപ്പർ. ശ്രോതാക്കൾ സ്വന്തം രചനകൾ അവതരിപ്പിക്കുന്ന സർഗജാലകവും എല്ലാം വളരെ ഹൃദ്യം.
1: വളരെയധികം സന്തോഷം ശ്രീ തമ്പാൻ മട്ടന്നൂർ. വ്യത്യസ്ത പരിപാടികളെ കുറിച്ചാണ് അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നത്. ചിരിയും ചിന്തിയും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു എന്നത് ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണല്ലേ.
13: അതെ.
1: അടുത്ത പ്രതികരണം
13: കൃഷ്ണേട്ടനാണ്. കാഞ്ഞിലേരിയിൽ നിന്ന്
1: എന്താണ് കൃഷ്ണേട്ടൻ എഴുതുന്നത്?
13: റേഡിയോ നാടക ചരിത്രത്തിൽ ഒരു നാടകത്തിന് ഒരു 2 ഇത് ആദ്യമായിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത്രമാത്രം ഭംഗിയാക്കാൻ ഒരു പക്ഷേ മാഷിന് മാത്രമേ കഴിയൂ. നെല്ലിക്കയുടെ 2 4 അധ്യായം കേട്ടപ്പോൾ അല്പനേരം കണ്ണു നനഞ്ഞു. ഒരു മരണം അനിവാര്യമായിരിക്കുന്നു എന്ന് മാഷ് പറഞ്ഞപ്പോഴേ ഊഹിച്ചു അത് ഗായത്രി ആയിരിക്കും എന്ന്.
1: വളരെ ഊഹമാണല്ലോ കൃഷ്ണേട്ടനല്ലേ.
13: അതെ.
1: നമ്മളങ്ങനെ ഒരു പ്രത്യേക സൂചനയൊന്നും കൊടുത്തിരുന്നില്ല. വായിച്ചോളൂ.
13: നെല്ലിക്ക കൂട്ടായ്മയിലെ എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് പരിഹാരം കാണുന്ന ഗായത്രിയും സുരേഷും വലിയൊരു വേദന ഉള്ളിൽ ഒതുക്കുന്നു എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് 1 ആ മരണരംഗം അവതരിപ്പിച്ചപ്പോൾ ഒരു മരണ വീട്ടിലെത്തിയ പ്രതീതി ഉണ്ടായിരുന്നു. അമ്മ വേഷങ്ങൾ മാത്രം ചെയ്തു പോന്ന ചന്ദ്രലേഖ കാളിയമ്മയായപ്പോൾ ഹോ എന്താ പറയാ, ഏത് വേഷം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്യുഗ്രൻ. ഇന്നത്തെ മഹാവിപത്തിലേക്ക് കൂടി കൈച്ചുണ്ടെന്ന ഈ നാടകം അതിന്റെ പരിസമാപ്തിക്കായി കാതോർത്തിരിക്കുന്നു.
1: നാടകത്തിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ പുതിയ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുമ്പോൾ അത് വെല്ലുവിളി തന്നെയാണ്. വിജയിപ്പിക്കാൻ അവരുടെ അങ്ങേയറ്റത്തെ ശ്രമം ഉണ്ടാവും. ചന്ദ്രലേഖ വിജയിച്ചു കാളിയമ്മയിലൂടെ എന്നാണ് കൃഷ്ണേട്ടന്റെ പ്രതികരണം. അടുത്ത ഭാഗങ്ങളിലായിട്ട് കേൾക്കുക. നാടകത്തിന്റെ ട്വിസ്റ്റുകൾ ഇനിയും ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ?
13: അതെ. വ്യാഴാഴ്ച രാവിലെ 8 പ്രക്ഷേപണം ചെയ്ത മധുരഗീതം ആനുകാലിക വിഷയങ്ങൾ കോർത്തിണക്കി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അവതാരകൻ കൂടിയാണെന്ന് തെളിയിച്ചു. അഭിനന്ദനങ്ങൾ. പിന്നെ ഒരു അപേക്ഷ. നാടകനിരത്തിൽ മാത്രം കൊടുക്കുന്ന 2-3 നാടകഗാനങ്ങൾക്ക് പകരം അല്പസമയം നാടകഗാനങ്ങൾക്കായി മാറ്റിവെച്ചുകൂടെ. പഴയ നാടകഗാനങ്ങൾ കേൾക്കാൻ കൊതിയാവുന്നു. അതുകൊണ്ടാണ്. പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു.
1: പരിഗണനാർഹമായ നിർദ്ദേശമാണ്. പക്ഷേ നാടകഗാനങ്ങളുടെ ലഭ്യത വളരെ പരിമിതമാണ് കൃഷ്ണേട്ട. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ നാടകത്തിനെ തുടർന്ന് ഈ ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. അത് കൂടുതൽ സമയത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാം. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ്. നെല്ലിക്ക 2 പുതിയ വഴിത്തിരിവിലേക്ക്. 4 കാളിയമ്മ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കി അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലശ്ശേരി തൂക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
13: അതെ.
1: പുതിയ ഭാഷയാണല്ലോ. വ്യാഴാഴ്ചത്തെ മധുരഗീതങ്ങളിൽ പഴയകാല ശോകഗാനങ്ങൾ ഉൾപ്പെടുത്തി മാഷ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചം. ശാസ്ത്രവീഥിയിൽ വിജയകുമാർ ബ്ലാത്തൂർ ഒട്ടകങ്ങളെക്കുറിച്ചുള്ള വിവരണവും ഗംഭീരമാക്കി. വളരെയധികം സന്തോഷം. ബാബുവിന്റെ ഇഷ്ടങ്ങൾ ഇണങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു
13: അല്ലേ?
1: അതെ. അടുത്ത കത്ത് ആരതാണ്?
13: അഭിലാഷ് പാറക്കാടി എഴുതുന്നതാണ്.
1: ഒരു കാർഡിൽ അയച്ചതാണ് അല്ലേ?
13: അതെ.
1: വായിച്ചോളൂ.
13: നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റേഡിയോ മലബാറിലേക്ക് ഒരു കത്ത് എഴുതുന്നത്. ചിത്രപരിചയം എന്ന പരിപാടിയിൽ കുടുംബവിശേഷം എന്ന ചിത്രത്തിന്റെ ആഖ്യാനം കേട്ടു. കരയാതെ ആ സിനിമ നമുക്ക് കണ്ടു തീർക്കാനാവില്ല. താരസ്വരം എന്ന പരിപാടിയിൽ മലയാളത്തിന്റെ പ്രിയ നടി ജോമോളിന്റെ ശബ്ദവും കേട്ടു. നന്നായിരുന്നു.
1: സന്തോഷം. ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂർ എന്നൊരു ദീർഘമായ കത്ത് അയച്ചിട്ടുണ്ട്. വായിച്ചു തുടങ്ങാം. തുടക്കം ഒരു തമാശയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടിയോ ആണെങ്കിലും പിന്നീട് നിർത്താൻ പറ്റാത്ത വിധത്തിൽ അടിമപ്പെട്ടു പോകുകയും ജീവിതം കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടാത്ത വിധം നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിരവധി പേരെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് മദ്യപാനം എന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോയവരുടെ ചരിത്രം. എന്നാൽ അത്തരത്തിൽ പെട്ടുപോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു സംഘടനയുടെ പ്രതിനിധി തന്റെ അനുഭവത്തിലൂടെ ജനകീയമെന്ന പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് ഉപകാരപ്രദമായ ഒരു പരിപാടിയായി തീർന്നു ആ ജനകീയം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത ജനകീയം പരമ്പരകളിൽ ഉപകാരപ്രദമായ ഒരു ജനകീയമുണ്ടെങ്കിൽ ഈ പരിപാടിയായിരുന്നു എന്ന് ആത്മാർത്ഥതയോടെ പറയട്ടെ.
13: അത് ജനകീയമല്ല മാഷെ, അവർ പറഞ്ഞിരിക്കുന്നത് ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചാണ്.
1: തിരികെ ജീവിതത്തിലേക്ക് എന്നുള്ള പരിപാടിയാണ്. സാധാരണ ജനകീയത്തിന്റെ സമയമായ രാവിലെ 7:10 ആയതുകൊണ്ടാണ് അങ്ങനെ ജനകീയം എന്ന് പറഞ്ഞത്. ആ പരിപാടിക്ക് ഒരു പേരുണ്ട് ശ്രീദേവി അമ്മ, അത് തിരികെ ജീവിതത്തിലേക്ക് എന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ പരിപാടി കൊണ്ട് ഉപകാരപ്രദമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ പരിപാടിയെ കുറിച്ചുള്ള വിവരണങ്ങൾ തീർന്നിട്ടില്ല അല്ലേ?
13: ഇത് കേൾക്കുന്നവർ അത്തരത്തിൽ രോഗികളായി പോയവർ ഒരാളാണെങ്കിൽ പോലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതനാശത്തിന് കാരണമായ മദ്യപാനത്തെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അവരുമായി ബന്ധപ്പെടാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് റേഡിയോ മലബാർ എന്ന കമ്മ്യൂണിറ്റി റേഡിയോയുടെ ധർമ്മം എന്ന് പറയട്ടെ.
1: തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരി. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം ഞങ്ങളുടെ പ്രക്ഷേപണം കൊണ്ടുണ്ടാകുന്നെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.
13: രാമായണം എന്ന മഹത് ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഏതാനും ചില തത്വങ്ങളിലൂടെ നന്ദാത്മജൻ കുതിരി പ്രഭാത ചിന്ത അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രഭാതം ധന്യമാക്കി.
1: നെല്ലിക്ക 2 നാടകത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച കാളിയമ്മ എന്ന കഥാപാത്രം നിറഞ്ഞാടിയ ദിവസമായിരുന്നു. ചന്ദ്രലേഖ മല്ലശ്ശേരി ആ കഥാപാത്രത്തെ അതിഗംഭീരമാക്കി. ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കാൻ കാത്തിരിക്കുന്നു.
13: ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളാൽ സമ്പന്നമായ റേഡിയോ മലബാറിനെ എന്നും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ശ്രീദേവി അമ്മ, കുളത്തൂർ, ബാംഗ്ലൂർ.
1: നിങ്ങളുടെ അഭിനന്ദനവും നിർദ്ദേശവും ഞങ്ങൾക്ക് പ്രചോദനമാണ്. തുടർന്നും എഴുതുക. ഈ പ്രതികരണം എളമ്പാറയിലെ സുജാത മാറ്റഡി, KP ജാനകി പരിപ്പായിയാണ് രണ്ടാമതും എഴുതിയിട്ടുണ്ടല്ലേ?
13: അതെ,
1: വായിക്കാം. ഏതായാലും
13: August 4 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസയായി പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി വളരെ ഇഷ്ടമായി.
1: അവതാരക സൂര്യയുടെ അവതരണം വളരെ നന്നായി. ഗാനങ്ങളെല്ലാം തന്നെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച സൂര്യക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. സൂര്യയെ നേരിട്ട് ഏറ്റുവാങ്ങിക്കൊള്ളു, അഭിനന്ദനങ്ങൾ.
13: സന്തോഷം. അടുത്തത് വിജേഷ് നെല്ലൂന്നി അയച്ചതാണ്.
1: ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എളിയ ശ്രോതാവ് ചെറുതായൊന്ന് പ്രതികരിച്ചോട്ടെ എന്ന് പറയുന്നു. ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ ഇടവേളകളില്ലാതെ പ്രതികരിക്കണം വിജേഷ്. വായിച്ചോളൂ.
13: ശാസ്ത്രവീഥിയിൽ വിജയകുമാർ ബ്ലാത്തൂർ ഒട്ടകങ്ങളെ കുറിച്ച് നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായിരുന്ന അറിവുകളായിരുന്നു. ശാസ്ത്രവീഥിയിൽ ഇതിൽപരം കുറേയധികം അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു.
1: പിന്നെ നമ്മുടെ ഗബ്രൂട്ടനും ജിബ്രൂട്ടനും ശാസ്ത്രവീഥിയിൽ ഉൾപ്പെടുത്തണം. ചെറിയ സംശയത്തിൽ നിന്ന് വലിയ അറിവാണ് രസകരമായ അവതരണത്തിൽ കൂടി അറിയാൻ കഴിയുക. നമുക്ക് അവരെ തിരിച്ചു വിളിക്കാം അല്ലേ?
13: വിളിക്കണം മാഷെ, എന്നാലേ ശാസ്ത്രവീഥി ആകൂ എന്നാണ് കുറെ പേര് പറയുന്നത്.
1: ശാസ്ത്രം രസകരമായിട്ട് മാറണമെങ്കിൽ അവരുടെ ശബ്ദ സാന്നിധ്യം ആവശ്യമാണ്. നമുക്ക് ശ്രമിച്ചു നോക്കാം, വിളിച്ചു നോക്കാം. എവിടെ പോയി എന്നറിയില്ല, എന്തായാലും വിളിക്കാം.
13: കർക്കിടക മാസത്തിലെ പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാക്കി തീർത്തുകൊണ്ട് മഹത്തായ രാമകഥാഗാനലയം അതിന്റെ പൂർണ്ണതയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. രാമകഥാഗാനലയത്തിന്റെ പാരായണവും അതിലുപരിയായി രാമകഥയിൽ കൂടി രാമായണത്തെ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാമായണ പാരായണം ചെയ്യുന്ന 32 ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ.
1: വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഗാനങ്ങൾ കൊണ്ട് മധുരഗീതങ്ങൾ, കേൾവിയുടെ വസന്തത്തിന്റെ സുഗന്ധം ശ്രോതാക്കളുടെ കാതോരം എത്തിച്ച് 1 മണിക്കൂറിന്റെ ദൈർഘ്യം വളരെ കുറഞ്ഞു പോകുന്നു. ഇതിൽ ശോകഗാനങ്ങളും നാടകീയ ഗാനങ്ങളും ദാർശനിക ഗാനങ്ങളും ഈ പരിപാടിക്ക് മികവ് ഏറെയാണ്. ഇങ്ങനെയുള്ള ഗാനങ്ങൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിജേഷ് തന്റെ എളിയ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. വളരെയധികം സന്തോഷം വിജേഷ്. വിജേഷ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, സൂര്യക്കുള്ള അഭിനന്ദനം തോന്നുന്നുണ്ട്. കൈതപ്രതന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ നന്നായിരുന്നു. മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഗാനശേഖരങ്ങളിലെ ഗാനങ്ങളാണെല്ലാം. അദ്ദേഹത്തിന്റെ ജന്മദിനാശംസയും റേഡിയോ മലബാറിനും അവതാരകക്കും അഭിനന്ദനങ്ങൾ.
13: സന്തോഷം വിജേഷേട്ട.
1: ഇനി ഒരു പ്രതികരണം കൂടിയുണ്ട്, അതാരാണ് അയച്ചിരിക്കുന്നത്?
13: വട്ടിപ്പുറത്ത് നിന്ന് ഗീതേച്ചിയും ചന്ദ്രയേച്ചിയും കൂടി എഴുതിയതാണ്. നെല്ലിക്ക നാടകത്തിൽ ജയദേവനും മല്ലികയും വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒരുവിധം കരയ്ക്ക് വരുമ്പോഴേക്കും സുഹൃത്തായ സുരേഷിന്റെ ഭാര്യ ഗായത്രിയുടെ മരണവും എല്ലാവരെയും നിരാശരാക്കി. എങ്കിലും വിവരമറിഞ്ഞ് സുരേഷിനെ ആശ്വസിപ്പിക്കാനെത്തിയ സുഹൃത്തുക്കളെ കണ്ടതും സുരേഷ് എന്റെ ഗായത്രി എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വെമ്പൽ ശ്രോതാക്കളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ആ ഭാഗം എല്ലാവരും നന്നായി അവതരിപ്പിച്ചു. പിന്നെ എല്ലാവരും ഗായത്രിയെ യാത്രയാക്കാൻ പോകുന്നത് കേട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കഥ മാറിയതുപോലെ തോന്നി. ഒരു മീൻപിടുത്തക്കാരൻ മുരുകനും തമിഴ് പറയുന്ന കാളിയമ്മയും ആ ഭാഗം ഒന്നും മനസ്സിലായില്ല. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുന്നു. നെല്ലിക്ക കൂട്ടായ്മയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: നാടകത്തെക്കുറിച്ച് ഒരുപാട് ശ്രോതാക്കൾ ഈ ആഴ്ച പ്രതികരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ബൈജു സുന്ദരത്തിന്റെയും അതുപോലെ
13: കാളിയമ്മയെ കുറിച്ച് ലേഖിച്ച് അവതരിപ്പിച്ച കാളിയമ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
1: രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. സുരേഷനാണെങ്കിൽ വേദന കൊണ്ട് കരയുകയാണ്, കാളിയമ്മയാണെങ്കിൽ കലിതൊള്ളുകയാണ് അല്ലെ?
13: അതെ.
1: വിപരീത കഥാപാത്രം കൊണ്ട് രണ്ടും ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. ഇവിടെ ഗീതയും ചന്ദ്രകയും സംശയിക്കുന്നത് എന്തിനാണ് പെട്ടെന്ന് കടൽക്കരയിലേക്ക് പോയതെന്നാണ് അല്ലേ? അവിടെ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ കണ്ടു, ഒരു മുരുകനും ഒരു മീൻപിടുത്തക്കാരനും പിന്നെ കാളിയമ്മയും. എന്താണ് അവരുടെ ഉദ്ദേശം, നമ്മുടെ കഥയിൽ അവർക്ക് എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം?
13: ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ നാടക നേരത്തിൽ നെല്ലിക്ക കേൾക്കുക.
1: അപ്പം നാടകം കേൾക്കുമല്ലോ, ഒപ്പം നല്ല പ്രതികരണവും നമുക്ക് അയച്ചു തരിക. അടുത്ത പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. ഏത് പരിപാടിയെ കുറിച്ചാണ്?
13: ചാരുകസേരയെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മാഷുടെ നല്ല അവതരണത്തിലൂടെ രാവണന്റെ കഥയിലെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. ഒപ്പം സൂര്യയുടെയും അശ്വിനിയുടെയും ചെറിയ ചെറിയ അടിപിടിയും ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച 3 പേർക്കും സ്നേഹം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു.
1: അടിപിടി ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കല്ലേ?
13: അതെ, അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടെന്നാ പറയുന്ന മാഷെ.
1: ഇപ്പൊ കഥയുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അടിനടക്കട്ടെ. ഒപ്പം കഥയും വ്യാഴാഴ്ച വിജയകുമാർ ബ്ലാത്തൂരിന്റെ നല്ല അവതരണത്തിലൂടെ ഒട്ടകത്തിനെ പറ്റിയുള്ള കുറെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ വിശേഷങ്ങൾ പങ്കുവെച്ച വിജയകുമാറിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
13: തിങ്കളാഴ്ച മധുരഗീതത്തിൽ ശോകഗാനങ്ങളായ കുറെ നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാട്ടിനെക്കുറിച്ചും പ്രിയ നടൻ പ്രേംനസീറിന്റെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ സാർ അവതരിപ്പിച്ച 13 പാട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: സന്തോഷമുണ്ട്. വിവിധ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കൾ വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികരണങ്ങൾക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീണ്ടും എഴുതുക. പ്രതികരണം കേരള സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
13: വാട്സപ്പ് നമ്പർ 9037008960.
0: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
14: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
15: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
14: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
15: യെസ്
14: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
15: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
14: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
15: 9447371836.
14: 8078502836.
16: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
17: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
18: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
19: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
20: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂഹാനെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ ആൻഡമാൻ നിക്കോബാർ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രീവിജയപുരത്തെത്തി. ദ്വീപിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഒരു റിപ്പോർട്ട്.
1: 2022 ആസാദിക്ക അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച ഹർ ഘർ തിരംഗ പരിപാടി രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജന പങ്കാളിത്ത പ്രസ്ഥാനങ്ങളിലൊന്നായി മാറുകയായിരുന്നു. ഈ വർഷം ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് ഏറെ പ്രാധാന്യമാണുള്ളത്. ദേശീയ പതാകയുടെയും ദേശീയ ഗീതത്തിന്റെയും സന്ദേശങ്ങൾ ദേശസ്നേഹത്തിന്റെ സവിശേഷമായ ആഘോഷത്തിൽ സംയോജിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെയാണ് ഹർഘർ തിരംഗ പ്രചാരണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ ബാൻഡ് ഇന്ന് ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ സംഗീത പരിപാടി അവതരിപ്പിക്കും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷവും ഇതോടൊപ്പം നടക്കും. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഈ മാസം 12-13 തീയതികളിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. സംഗീതത്തിലൂടെ ദേശാഭിമാനവും ഐക്യബോധവും വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. രാജ്യത്തിന്റെ പുരോഗതി രൂപപ്പെടുത്തുന്നതിൽ ഗവേഷണം, സാങ്കേതിക വിദ്യകൾ എന്നിവ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐഐടി ഡൽഹിയുടെ 57-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പുതിയ മേഖലകൾ വികസിച്ചു വരികയാണെന്നും സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശം തുടങ്ങി എല്ലാ മേഖലകളിലും സ്വാശ്രയത്വം നേടുന്നതിനായി ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: സെമി കണ്ടക്ടർ സെക്ടർ കാ ഉദാഹരണം ഭീ ഹമാരെ സാമനെ ഹൈ. ജബ് ഹംനെ ഇസ് ദിശാ മേ കദം ബഢായാ തോ കുഛ് ലോഗോ നേ സവാൽ ഉഠായ, കഹാ ഗയാ ഭാരത് യേ നഹീ കർ പായേഗാ. ലേക്കിൻ പഹലി സെമി കണ്ടക്ടർ യൂണിറ്റ്സ് മേ പ്രൊഡക്ഷൻ ശുരു ഹോ ചുകാ ഹൈ ഓർ മേ സാബ് മാൻതാ ഹൂ ചീപ് സേ ലേക്കർ കേ ഷിപ് തക് സബ് കുഛ് യഹീ പർ ആപീ കേ ഹാഥോ സേ ബനേഗാ.
0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഐവറി കോസ്റ്റ് പ്രസിഡന്റ് അലാസ ഒത്താരയുമായി അബിജാനിൽ കൂടിക്കാഴ്ച നടത്തി. വളർന്നുവരുന്ന ഇന്ത്യ ഐവറി കോസ്റ്റ് പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ച ചെയ്ത അദ്ദേഹം ആഫ്രിക്കയുമായുള്ള ബന്ധം കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കുക എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയമാണ് പണരഹിത പേയ്മെന്റുകൾ, ഡാർവിൻ ഡൈനാമിക്സ്, കൌൺസിൽ ഫോർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ പ്രമുഖരുമായി വിവിധ കരാറുകളിൽ ധാരണയായത്. സ്റ്റാർട്ടപ്പുകളുടെ സാങ്കേതിക അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവ ഉറപ്പാക്കുക തുടങ്ങിയവ ധാരണാപത്രം ലക്ഷ്യമിടുന്നു. രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി മേഖലയിൽ 12 ഉരുൾപൊട്ടലാണ് ഉണ്ടായത്. പ്രദേശത്ത് ഡ്രോൺ സർവേ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ജില്ലാ കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഡ്രോൺ സർവേ ആരംഭിച്ചത്. ജോസ്ഗിരി, രാജഗിരി, കട്ടപ്പള്ളി ഉൾക്കൊള്ളുന്ന ചെങ്കത്തായ പ്രദേശങ്ങളുടെ കൂടുതൽ വ്യക്തമായ ആകാശ ദൃശ്യങ്ങളിലൂടെ സമഗ്രമായ പ്രതിരോധ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ സർവേ നടത്തുന്നത്. സർവേ പൂർത്തിയാവുന്നതോടെ ഉരുൾപൊട്ടലിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉരുൾപൊട്ടലിൽ ചെറുപുഴ, ഉദയഗിരി പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള കൃഷിനാശമാണ് ഉണ്ടായത്. മണ്ണിടിഞ്ഞ് പലയിടങ്ങളിലും ഇപ്പോഴും റോഡ് ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്.
0: ഒഡീഷയിൽ പ്രളയഭീഷണി രൂക്ഷമാകുന്നു. വൈതരണി, സാലന്തി നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഭദ്രക് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. നിരവധി ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രപ്രകാരം ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാൻ. എന്നാൽ കീഴടങ്ങാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനാകില്ലെന്നും അദ്ദേഹം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ദക്ഷിണ കൊറിയയിലെ അസാനിൽ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ രക്ഷിത രാമരാജിനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത ഫൈനലിലെത്തിയത്. തായ്ലന്റിലെ നോന്താംപുരി പ്രവിശ്യയിൽ സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം 9. 14 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 14 വയസ്സുള്ള തോക്കുധാരിയാണ് വെടിയുതിർത്തത്. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ജമ്മുകാശ്മീരിൽ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര ഇന്ന് മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. പാതകളുടെ അറ്റകുറ്റപ്പണികൾ, മോശം കാലാവസ്ഥ എന്നിവയെ തുടർന്നാണിത്. തുടർച്ചയായി പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കണക്കിലെടുത്ത് ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് പുതിയ തീർത്ഥാടക സംഘങ്ങളെയൊന്നും യാത്ര തിരിക്കാൻ അനുവദിച്ചില്ല. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന അർജുൻ ആയങ്കി അറസ്റ്റിൽ. ഇന്ന് പുലർച്ചെ 2:40 കണ്ണൂർ നഗരത്തിനടുത്തെ അപ്പാർട്ട്മെന്റിൽ വച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായുള്ള സമഗ്ര പാക്കേജ്, സ്നേഹസാന്ത്വനത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 14.4 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക അനുവദിച്ചത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 11th ബ്രിക്സ് സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം ഭോപ്പാലിൽ സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ സാംസ്കാരിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭോപ്പാൽ പ്രഖ്യാപനം യോഗം അംഗീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആൻഡമാൻ നിക്കോബാറിലെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തും. ഇന്ത്യ അമേരിക്ക സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി പ്രധാനമന്ത്രി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പ്രമുഖ വ്യവസായ പങ്കാളികളുമായി തന്ത്രപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് കേന്ദ്ര സർക്കാർ. ഇറാൻ സമാധാനത്തിന്റെ പാത പിന്തുടരുമെന്നും എന്നാൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസിഷ്കിയാൻ. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും കനത്ത മഴ തുടരും. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം അഷ്മിത ചാലിഹ ഇന്ന് ചൈനയുടെ ക്യൂ ഹാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: നിങ്ങളിങ്ങനെ വാതിലെല്ലാം തുറന്നിട്ടിട്ട് പോയിരുന്നേ, അല്ല നിങ്ങളിപ്പോ അങ്ങോട്ടൊന്നും കാണാത്തേ?
2: എന്റെ കരണ, മൂന്നാല് ദിവസായില്ലേ പെരുമഴ പെയ്യുന്ന, അനക്കങ്ങോട്ട് ഇറങ്ങണം എന്നല്ലോ ഉണ്ട്.
1: മഴയായിണ്ടായിരിക്കും അല്ലേ? ഓ അതുകൊണ്ട് ഇറങ്ങാത്തേ? അല്ല ഇറങ്ങാത്ത നല്ലെന്നാണ്, അമ്മാതിരി പെയ്തല്ലേ പെയ്യുന്ന. ആ കണ്ടൂറായിലാറ്റം വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കാണൂ എന്റെ അമിൻത.
2: പക്ഷേങ്കിൽ മൂന്നാല് ദിവസം പുരക്കിരിക്കുമ്പോ എന്റെ കരണ, അനക്ക് എന്തെല്ലോ ഒരു അങ്ങോട്ടേക്ക് വരാനൊരു ഇത്. പക്ഷെ പിള്ളമാർ വിടുന്നില്ലേ, ഭഗതി വീണിട്ടുണ്ടെങ്കിൽ ആരും നോക്കുന്നില്ല എന്നോട് പറയുന്നു.
1: അത് പിന്നെ നേരല്ലേ, പിള്ളേർക്ക് ബുദ്ധിയില്ലേ? എന്റെ അമിൻത മുങ്ങിച്ചാനി പത്രൊന്നും വെള്ളം വേണ്ട.
2: നീ നമ്മളെ കണ്ടം കണ്ടിനാ ഊന്നേ?
1: ആ
2: അതെന്നാ മോനെ കണ്ടോ?
1: എന്തെന്നാ ഇങ്ങനെ വെള്ളം കയറിട്ടുണ്ടല്ലേ?
2: പിന്നെ അനക്കൂന്ന് രാജുവിന്റെ എല്ലാ ഒലിച്ചു പോയി
1: തോന്നെന്തല്ലോ നടാൻ വേണ്ടിട്ട് കൊല്ലം കൊത്തി എല്ലാം റെഡിയാക്കി വെച്ചേനോ, എല്ലാം ചളിയും പറയണ്ടേ, വെള്ളം നിറഞ്ഞാകെ നാശായിന്.
2: എന്നാ ചെയ്യണ്ട, ഓരോ ആള് ഈ സമയത്തല്ലേ ഓരോന്ന്. നീ പൊരക്കെ നീ നോക്കറ, കുരുമുളക് നോക്കറ, നീ എല്ലാം തായല്ലേ വീണിട്ട്.
1: പറഞ്ഞ പോലെ എല്ലാം അടിഞ്ഞു പോയില്ലേ?
2: എല്ലാം അടിഞ്ഞു പോയി. ഞാനതല്ലേ മോനെ ഓരോ ഇങ്ങനെ ആക്കി വെച്ചിട്ട് വിറ്റിട്ടെല്ലാം പൈസ ഉണ്ടാക്കുന്ന, ഇപ്പൊ ഒന്നും ഉണ്ടാവൂല ഈ മഴ കാരണം.
1: അല്ല അപ്പൊ കോയ ഇതൊന്നും നോക്കലില്ലേ?
2: കോയ ഇപ്പൊ ഇതും നോക്കിയേക്കുന്നു. ഇതെല്ലാം എന്റെ പണി ഇത്തരന്നല്ലാണ്ട്.
1: ആമിൻ്റെ ഈ വെള്ളം കേറുന്നൊന്നല്ല കോയപ്പോ.
2: പിന്നെ
1: അത് ഇറങ്ങുന്ന കോയപ്പോ
2: എല്ല കരണ, പിന്നെ വെള്ളം ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ മുങ്ങിച്ച തൂലല്ലാരു.
1: എന്റെ ആമിൻത, ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടാ എന്തെന്നായിരിക്കും നമ്മൾ ആദ്യത്തെ അവസ്ഥ? മൊത്തം നോക്കിയാട്ട് ആകെ ചളി കൊളാവൂലേ, പോരാത്തേനോ എന്തെങ്കിലും ഇഴജന്തുക്കളെല്ലാം കേറി കൂടില്ലേ അതിന്റെ ഉള്ളില്?
2: അത് നീ പറഞ്ഞ നേരാ. പക്ഷേങ്കിൽ ഈ വെള്ളം ഇറങ്ങാണ്ടി ഇവിടെ എത്രാന്ന് വെച്ചിട്ട് ഇവരെല്ലാം ക്യാമ്പിൽ നിൽക്കുക, ഇവർക്ക് പുരക്ക് നിക്കണ്ടേ?
1: അത് നേരാന്ന്,
2: വൃത്തിയാക്കാൻ ആൾക്കാർ പോകുന്നല്ലേ പറയുന്നത് നിൽക്കുന്നു.
1: ആ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീടെല്ലാം വൃത്തിയാക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പായുന്ന
2: കാണുന്നുണ്ട്. രണ്ടാം നിലയിൽ ഇവരെ വെള്ളം കയറിയിട്ട് കാണു തന്നെ വരണോ കരണോ? ഞാൻ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് സങ്കടായിന്, പുതുപൂത്തൻ വീട്.
1: എന്റെ ആമിൻത, ഇത് കൊല്ലത്തിൽ നടക്കുന്നില്ലേ? അപ്പൊ നീന വേണ്ട പോകും വഴിയല്ലേ ഇവരാക്കി വെക്കണ്ടേ ആദ്യമേ?
2: ഇതെന്റെ ബലമായ സംശയം എന്നാ കരണാന്നറിയാ. ഞാൻ പറഞ്ഞത് നീ ആരോട് പറയാനൊന്നും
1: നിക്കണ്ട. സ്വകാര്യമായിട്ട് പറഞ്ഞായി.
2: ഈ കടയില് പൂയി വാരുന്നൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ആ പൂയി വാരൽ ഇപ്പോഴുണ്ടോ?
1: ഇല്ല.
2: ഈ പൂയി വാരുമ്പോ ഒരുപാട് കുയിഞ്ഞങ്ങ് പോ, അന്നേരം ചെയ്യൂ ഈ പുഴയിലങ്ങനെ വെള്ളങ്ങ് പോ. ഇപ്പൊ പൂയി വാരാത്തോണ്ട് പുഴക്കിങ്ങോട്ട് പോവാനും ആകുന്നില്ല, സമാസമായിട്ട് വരുന്നുണ്ട്. ഇതെന്റെ ബുദ്ധിയില് തെളിഞ്ഞൊരു
1: കാര്യാന്നട്ടാ. കാരണം അങ്ങനെ മഴ പെയ്യുന്നുണ്ട്, ഉള്ള ചളിയും വെള്ളമെല്ലാം വന്ന് ഈ പുഴയിൽ നിറയില്ലേ എന്ന്. ഈ പൂഴി ആരെങ്കിലും വാരി കളഞ്ഞാലല്ലേ അതിന്റെ അകത്ത് വെള്ളം മര്യാദക്ക് പോവും.
2: ഒരു കുഴി പോലെ അങ്ങനെ പോവും. ഇപ്പൊ നായി, ഇപ്പൊ മണൽ എന്നാന്ന് വേറെ എന്തോ സാധനം ഇറക്കുന്നേ.
1: ആ സെന്റ്,
2: സെന്റാ
1: അതിനങ്ങനല്ലേ പറയാ?
2: സെന്റ് നമ്മള് മണക്കുന്ന സാധനല്ലേ.
1: എന്തോ ഒരു എംസെന്റ് അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്?
2: ആ എന്തോ ആ സാധനം ആയിക്കോട്ടെ, ആ സാധനാണ് ഇപ്പൊ ഇറക്കുന്നത്. പക്ഷെ ഈ പൂഴി വാരിയിട്ടുണ്ടെങ്കിൽ എന്തേലും അവസ്ഥ എന്നറിയാ? നീ ഇങ്ങനെയൊന്നും വെള്ളം കയറൂലേനു. ഓരോ ആളെ കണ്ടുപിടുത്തം പൂയി കടലിലാന്ന് കരയിലാന്ന് പുഴയിലാണെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ കരണ, കടല വറുക്കാൻ വേണ്ടിട്ട് കുറച്ച് പൂയി എടുക്കുന്നുണ്ടല്ലോ, അതന്നെ ഒരു സമാധാനം.
1: അത് നേരെ ഞങ്ങള് പറഞ്ഞു. അതും കൂടി ഇല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തെന്നായിരിക്കും?
2: പിന്നെന്താ കരണ, മടുത്തു കേട്ടാ, ഈ മഴ ഉരിയാനെ തീർന്നാ മതിയെന്നു. അനക്കും എടുത്ത്.
1: എന്റെ ആമിൻത, ആദ്യം എന്ത് നേനും, ഇത്ര നാളും വെള്ളമില്ല വെള്ളമില്ല, നാട് കുടിക്കാൻ വെള്ളമില്ല, നാട്ടിലാണെങ്കിൽ എന്താ പറയണ്ട, കൈ കഴുകാൻ വെള്ളമില്ല. ഇപ്പൊ നോക്കിയാ വെള്ളം വെള്ളം സർവത്ര,
2: തുള്ളി കുടിക്കാനില്ലത്രേ.
1: ആ മഴ അങ്ങനെ പെയ്യട്ടെ എന്റെ ആമിനത്ത, തിമിർത്തങ്ങനെ പെയ്യട്ട്, അതിന് മടുക്കോളം പെയ്യട്ട്.
2: പക്ഷെ കരണ, നീ ഓരോന്ന് ടി വിയിൽ കാണുന്നുണ്ടാ, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷെ ചായ വെക്കാൻ പോലും വെള്ളമില്ല, കലക്കം വെള്ളാവൂലു.
1: അതേ,
2: ഒരാളെ കിണർ നീ കണ്ടിരാ, ഇടിഞ്ഞങ്ങ് പോവല്ലേ ഇതിന്.
1: പിന്നെ
2: വീടേതാ കിണറേതാന്ന് തിരിയാത്ത അവസ്ഥയല്ലേ? അനക്കിപ്പം കിണറ്റിന്റെ ആളെ പോകാൻ തന്നെ വീടിയാ.
1: പണ്ടല്ലേ ഇങ്ങനെയല്ല ഉണ്ടെന്നെ നമ്മളെ നാട്ടില്. എന്റെ ആമിൻത, ഇതെല്ലാം കലികാലം എന്നല്ലാണ്ട് എന്താ പറയണ്ട്
2: മോനെ കരണ? പണ്ടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈനാക്കട്ടം വലിയ മഴ പെയ്തിന് പണ്ട് അറവയിലും 90s.
1: അതൊക്കെയുണ്ട്.
2: ആ പക്ഷേങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കാണിക്കാനുള്ള സംവിധാനം ഒന്നും അന്നുണ്ടായിട്ടില്ല. ടി വി ഉണ്ടായിട്ടില്ല, പേപ്പർ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യം അപ്പപ്പം നമ്മൾ അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് വലിയ കാര്യം പോലെ. അന്നേരത്തെ

0: നീ എന്താണ് ഇത് ഇങ്ങനെ ഒളിച്ചങ്ങനെ പോകുമ്പോ കരക്ക് നാരങ്ങ് പിടിക്കാനല്ലേ നിക്കണ്ടേ? ഈ ഇതെല്ലാം കരക്ക് നിന്നൊരു ഫോട്ടോ എടുത്ത് ചിരിക്കാൻ നിക്കാന്ന്?
1: ഇപ്പഴത്തെ കാലാന്ന് നീ പറഞ്ഞ പോലെ കലികാലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണൽ വാരിയിട്ടുണ്ടെങ്കിൽ സംഭവം ഒന്നും ഉണ്ടാവൂലേനു.
0: അതുകൊണ്ടാ നിങ്ങൾ ഈ മഴ വേണ്ട മഴ വേണ്ടെന്ന് പറയുന്നത്?
1: അതുകൊണ്ടൊന്നല്ല കരണ, ഞാൻ ആന്നും ചിന്തിച്ചിട്ട് പറഞ്ഞല്ല.
0: പിന്നെന്താ,
1: മഴ പെയ്താൽ വേറെ ചില പ്രശ്നങ്ങളും കൂടി ഉണ്ട്.
0: അതെന്താന്നപ്പ?
1: നമ്മളെ കലക്ടർ പറ്റിക്കുന്ന ഒരു പറ്റിക്കലാന്ന് നിനക്ക് കേക്കണ. പൊരക്ക ചെക്കൻ, വലിയ വലിയ ചെക്കനില്ലേ, കോയാന്റെ മൂത്തെ ഡിഗ്രിക്ക് പഠിക്കുന്നേ, ഓ നിന്നല്ല കരച്ചലേ കരച്ചലേ. എന്തിട്ടാന്നറിയ നീ ഈ കലക്ടർ പറ്റിച്ചിട്ട്? അതും വലിയ മോനാന്ന് പറഞ്ഞാ വേണ്ട, അവർക്കും ഉണ്ടാവൂലോടും ആഗ്രഹവും ഇതല്ലോ. ഈ മഴയത്ത് കടന്നുറങ്ങണം എന്നാലും ആഗ്രഹം ഉണ്ടാവൂലേ?
0: ഉണ്ടാവണല്ലോ.
1: ഈ ചെറിയ പിള്ളന്മാർക്കെല്ലാം അവധി കൊടുത്ത്, വലിയ ഇവനോ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല പോലും.
0: അങ്ങനെ സംഭവിച്ച
1: ആടാ, ചെറിയ പിള്ളന്മാർക്കെല്ലാം സ്കൂളൊന്നും ഇല്ല, അവധി
0: പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
1: ഇന്നലെ മിഞ്ഞാന്നും ചില താലൂക്ക് വെക്കലേ അവധി കൊടുത്തിട്ടുള്ളൂ. അതുപോട്ടെ, ഇന്നെന്നാ സ്കൂളുകാർക്കേ കൊടുത്തിട്ടുള്ളൂ. പിന്നെന്താ
0: എല്ലാ ഈ വെള്ളത്തിന് ഇങ്ങനെ പ്രൊഫഷണൽ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്കുണ്ടാ?
1: നീന്തലറിയാത്ത പിള്ളമാർ എന്ത് ചെയ്യും? ഈ കുഞ്ഞു പിള്ളമാർക്ക് നീന്തൽ അറിയോ പോട്ടെ എന്ന് വിചാരിക്കാം, ഈ വലിയ പിള്ളമാർക്ക് നീന്തൽ അറിയാത്ത പിള്ളമാരുണ്ടാവുമല്ലോ.
0: അല്ലപ്പാ, ഇനിയിപ്പോ ഇവരെല്ലാം നീന്തം പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോ സ്കൂളിൽ വിടാൻ പറ്റൂ?
1: എനിക്ക് തങ്ങനെയാ തോന്നുന്നു കരണ, ഏതെങ്കിലും കുളത്തിപ്പോ ഒരു നീന്തൽ പഠിപ്പിക്കേണ്ടി വരും കേട്ടോ.
0: എങ്ങനെയാണെങ്കിൽ ചക്കനടി പഠിക്കുന്നു
1: ഒരു പോളി ടെക്നിക്ക്, അങ്ങനെയൊരു പറഞ്ഞ സ്ഥലമല്ലേ?
0: അങ്ങനെയുള്ള ടെക്നിക്ക് ഉണ്ടോ?
1: ആ ആടെയാന്ന് ഓൻ പഠിക്കുന്നു.
0: ഓ എന്റെ അമിന്താ, ഞാൻ ഇത്ര നാളെന്നാ വിചാരിച്ചെന്നറിയാ, ഈ നീന്തം പഠിപ്പിക്കുന്ന കോളേജാണ് പ്രൊഫഷണൽ കോളേജ്. അതുകൊണ്ടായിരിക്കൂലേ അവർക്ക് അവധി കൊടുക്കാത്തത്?
1: അതൊന്നും അല്ല കരുണ, ഈ കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഡിഗ്രിക്കെല്ലാം പഠിക്കുന്ന പിള്ളമാരുണ്ടാവൂലേ, അവരെയാന്ന് ഈ പ്രൊഫഷണൽ കോളേജ് എന്ന്
0: അറിയാ.
1: നീന്തൽ പഠിപ്പിക്കുന്നവരുന്നല്ല.
0: പിന്നെ അവർക്ക് ലീവ് കൊടുക്കണ്ടേ?
1: അതല്ലേ ചക്കൻ പറയുന്നത്, എനക്ക് നീന്തൽ അറിയില്ലല്ലോ, എന്ത് പരിപാടി ഇവര് കാണിച്ചേന്ന്.
0: എന്റെ അമ്മ അതെല്ലാം പോട്ടെ, അവധി കൊടുത്തോട്ട്, ഒന്നോ രണ്ടോ സ്ഥലം കൊടുക്ക. ഇതിപ്പോ എത്രയായി, എന്തെന്നാണ് വീട്ടില് സോയിരുവില്ലാന്ന്?
1: എന്നാ
0: പിള്ളറെ കൊണ്ട് കളിയല്ലേ?
1: ഓ എനിക്ക് അങ്ങനെയും പോയി.
0: ഇതാ മിനിറ്റിന് മിനിറ്റിന് തിന്നാനും കൊടുക്കണം, ഭയങ്കര വിശപ്പാ പോലെ പിള്ളേർക്കല്ലോ.
1: അത് ഈ മഴയായോണ്ട കാരണ.
0: കുറച്ചൊന്ന് മഴ പെയ്യുമ്പോ നമ്മക്കുള്ളിലെല്ലാം ഒരു ആന്തലാണ്. ഈ പിള്ളേരുണ്ടാവും ചിരിച്ചും കളിച്ച് കുറെ നോക്കും, ഫോണിൽ നോക്കുന്നുണ്ട്, കുറച്ച് ടിവിയിൽ നോക്കുന്നുണ്ട്, പിന്നെ തുള്ളിക്കളിക്കുന്നു. എന്തെന്നാന്ന് അവസ്ഥ?
1: അവര് അവധിയുണ്ടോ അവധിയുണ്ടോ നോക്കിയിരിക്കുന്നേരിക്കും കരണ.
0: ഇമാതിരി പെയ്തല്ലേ പെയ്തോണ്ടിരിക്കുന്നത്, രണ്ട് സൈറ്റ് നമ്മളെ കുട്ടിരാമാട്ടനെ കാണുന്നില്ലല്ലോ.
1: കരണ കുട്ടിരാമാട്ടൻ എന്തായാലും ഒലിച്ചു പോകുന്നില്ല, കാരണം അവരെ വീട് കുന്നുമ്മലല്ലേ, കുന്നുമ്മൽ എന്തായാലും വെള്ളമൊന്നും കയറൂല.
0: അത് നിങ്ങൾ പറഞ്ഞ നേരെ, എന്നാലും പറഞ്ഞ നാക്ക് വായിലേക്ക് കിട്ടിട്ടില്ല, നോക്കിയാട്ട ആരാ ഇറങ്ങി വരുന്നെന്ന്.
1: ആ കുട്ടിരാമാട്ടനല്ലേ, എന്തെങ്കിലും വിശേഷം
0: കിട്ടിയിട്ടുണ്ടാവും
1: കേട്ടാ. കാര്യമായിട്ട്
0: എന്തെങ്കിലും
1: പറയാൻ ഏർക്കും. ഈ തണുപ്പത്ത് എങ്ങനെ ഇറങ്ങാനാന്ന്, വയസ്സായില്ലേ കരണ?
0: കാലിന് ബാധയിലുണ്ടോന്ന് തോന്നു.
1: ആ
2: എന്താണ് രണ്ടുപേരും കൂടി ഒരു രാവിലെ മഴയത്ത് വന്നിരിക്കുന്നത്?
0: ഒന്നുമില്ല കുട്ടിരാമാട്ട, ഭയങ്കര മഴയല്ലേ. നമ്മൾ ആമിൻ തന്നെ രണ്ട് സൈറ്റ് അങ്ങോട്ട് കാണുന്നേയില്ല. ആമിൻ തന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങളിലുണ്ട്.
2: അയ്യോ അതെന്താണ്?
0: കുട്ടിരാമാട്ട കുറച്ച് ഗുരുതരാണ്.
2: എന്ത് പ്രശ്നം?
1: എന്ത് പ്രശ്നപ്പാ? എന്റെ പേർക്ക് ഞാനറിയാത്ത പ്രശ്നം എന്നാ എല്ലാ കാരണ?
0: കുട്ടിരാമാട്ട ഇതൊരു പ്രൊഫഷണൽ പ്രശ്നമാണ്.
2: പ്രൊഫഷണൽ പ്രശ്നം?
0: ആ
2: ഒന്ന് തെളിച്ചു പറ നമുക്ക് നല്ല മനസ്സിലാവുള്ളൂ.
0: അല്ല കുട്ടിരാമാട്ട, മരണ പെയ്ത്താന്ന് നമ്മളെ നാട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്.
2: അതെ,
0: വെള്ളം കൊണ്ട് എല്ലാടിയും മുങ്ങിറ്റുവാള്. കുട്ടിയക്കാങ്ക അവധീന്റെ എന്താ പറയാ ആഘോഷാണ്.
2: അതെ,
0: ഈ കുഞ്ഞുമ്മക്കൊക്കെ അവധി കൊടുക്കുമ്പോ ഈ വലിയ കുട്ടികൾ എന്തെന്നാ ചെയ്യാന്ന്? അവർക്ക് ക്ലാസ് വെച്ച് അവരെങ്ങനെയാ പോവാ?
1: ഓ അതാ നീ പറഞ്ഞു വരുന്നത്.
0: പിന്നെ
1: പറഞ്ഞ നേരെ കുട്ടിരാമാട്ട, എന്റെ കോയാന്റെ ചക്കൻ എന്താ പ്രകടനം, പ്രതിഷേധം, പിന്നെ കരച്ചല് പിഴിച്ചലായി. ഓന് പോവാൻ കഴിയില്ല, ബാക്കി എല്ലാരും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇവൻ ഒറ്റക്ക് പോകുമ്പോ എന്തോ ഒരു മടി പിടിച്ചിനി.
0: എല്ലാം ഓൻ എന്നിട്ട് നിരാഹാരം കിടക്കുന്നുണ്ടാ?
1: നിരാഹാര ഓനാ? ഓൻ നിരന്തരാഹാരാന്ന്.
2: പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തയാണ് അമിനത്തയുടെ വീട്ടിലുണ്ടായ കുഴപ്പം.
0: അല്ല കുട്ടിരാമാട്ടാ, എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംശയമുണ്ട്.
2: ചോദിക്കാം.
0: അല്ല ഈ പ്രൊഫഷണൽ കോളേജ് എന്നെല്ലാം പറയുമ്പോ ഞാൻ ഇത്ര നാളും വിചാരിച്ചേ ഈ നീന്തെല്ലാം പഠിപ്പിക്കുന്ന കോളേജാന്നാണ്.
2: നീന്തം പഠിപ്പിക്കുന്ന കോളേജ്?
0: അല്ല, അതുകൊണ്ടായിരിക്കൂലേ അവർക്ക് ലീവ് കൊടുക്കാത്തത്. ഈ പെരുമായത്ത് പോലും അവർക്ക് ക്ലാസ് വെക്കുന്നില്ലേ, അപ്പൊ ഈ നീന്തം പഠിപ്പിക്കാനായിരിക്കൂലേ?
2: തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം പ്രൊഫഷണൽ കോളേജ് എന്ന് പറഞ്ഞാല് നമ്മള് ചില ഉദ്യോഗങ്ങളുണ്ടല്ലോ. പ്രൊഫഷൻ എന്ന് പറഞ്ഞൊരു ഉദ്യോഗം, ജോലിയാണ്. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, പ്രൊഫഷണൽ കോളേജ് എന്ന് പറയാ.
1: ഞാൻ അവനോട് ഇതെല്ലാം പറഞ്ഞു
0: നിങ്ങൾ പറഞ്ഞപ്പോ തിരിഞ്ഞേ.
1: പിന്നെ ഇപ്പൊ ഒരു കുട്ടിരാമാട്ടനോട് ഒരു ചോദ്യമോ?
0: എന്തുണ്ടെങ്കിലും നമുക്കൊന്നും ഉറപ്പിക്കുന്നതല്ലേ, അതുകൊണ്ടൊന്നും കൂടി ചോദിച്ചാണ്.
1: എന്നാ ഇതും കൂടി ചോദിക്ക്, ഇത് ശരിയാന്ന് കുട്ടിരാമാട്ട? മഴയത്ത് ഇങ്ങനെ ഒരു ലീവ് പ്രഖ്യാപിക്കുന്നേ, ഒരാൾക്ക് ഒരു നിയമം, ഒരാൾക്ക് വേറൊരു നിയമം.
2: നമ്മള് എന്തിനാണ് ഈ അവധി പ്രഖ്യാപിക്കുന്നത് ഗവൺമെന്റ്? നമ്മുടെ കുട്ടികൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനല്ലേ. മുതിർന്നവർ

0: പോലെ അല്ലല്ലോ, മുതിർന്നവർ തന്നെ ഇപ്പം വെള്ളക്കെട്ട് കാണുമ്പോ അതിലേക്ക് നടന്ന് പോവാണ്.
1: പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ അഭിഗാമം പോകുന്ന പാലത്തുമ്മിലോട്ടല്ലേ ഇട്ടലെല്ലാം നടക്കുന്നെന്ന്?
2: അത് അവർക്കൊരു ഹരായ ഉണ്ടല്ലേ.
1: എന്തെന്ന് ഹരോ?
0: ഇപ്പൊ വെള്ളക്കെട്ടുകള് ധാരാളം നമ്മുടെ ചുറ്റുണ്ടാകുമ്പോ, മാത്രല്ല ഈ മതിലിടിയ, മരങ്ങള് കടപുഴക്ക് വീഴുക, റോഡപകടങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുന്നത് അപകടത്തിന് സാധ്യത ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഗവൺമെന്റും കലക്ടറും ഒക്കെ അവധി പ്രഖ്യാപിക്കുന്നത്, ചെറിയ ക്ലാസ് മുകളിലും മുകളിലോട്ട്. ഇപ്പൊ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്നത് ചെറിയ കുട്ടികളല്ലല്ലോ, കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ്. അവര് ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കേണ്ടവരാണ്. അപ്പൊ അങ്ങനെ ആരെയും നമുക്ക് പുറത്തിറങ്ങുന്നത് നിരോധിക്കുന്നൊന്നുമില്ല. അപ്പൊ ഇവര് മുതിർന്ന കുട്ടികളാണ്, എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം രക്ഷ നോക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് അവധി പ്രഖ്യാപിക്കുന്നത്.
2: ഞാനില്ലേ കുട്ടരാമാട്ട, ഓരോ ദിവസം അവധി പ്രഖ്യാപിക്കല്ലേ പ്രഖ്യാപിക്കല്ലേ എന്ന് വെച്ച് പ്രാർത്ഥിക്കലാണ്. പുരക്കീറ്റുള്ള കൂത്താട്ടല്ലേ നടക്കുന്നത്? എന്തെന്നാ പറയണ്ടേ, ഒച്ചപ്പാടും ബഹളും. ഞാൻ സ്വസ്ഥതയില് സമാധാനം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കാന്ന് വെച്ചാല് എന്റെ മോനെ ഊയ്യാരപ്പാടല്ലേ വീട്ടില്, അടിയും പീടിയും അങ്ങോട്ട് തമ്മിൽ ഇങ്ങോട്ട് ഒന്നും രണ്ടും അങ്ങ് പോട്ടെ നിക്ക, നാലും രണ്ടും ഇല്ലേ പുരക്ക്.
1: സ്കൂളുണ്ടെങ്കിൽ അതെല്ലാം മാഷന്മാർ സഹിച്ചോളൂലേ?
2: പറഞ്ഞാ മതി, ഇവരെ വൈകുന്നേരം നമ്മൾ സഹിക്കണ്ടു.
0: നമ്മുടെ സ്വന്തം കുട്ടികളല്ലേ, നമ്മുടെ കുടുംബക്കാരല്ലേ. അപ്പൊ അവരെ ആരോഗ്യം അവരെ ജീവന് വളരെ വില കൽപ്പിക്കണം നമ്മള്. അതുകൊണ്ട് നമ്മളിപ്പോ സാധാരണഗതിയിൽ ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, ഏറ്റവും തീവ്രമായ മഴ പെയ്യുന്ന രണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഓറഞ്ചും റെഡും. ഈ സമയങ്ങളിലാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ്, ഗവേഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകും, കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടാവും.
1: അത് നമ്മളെപ്പം കേൾക്കുന്നല്ലേ, അതായിരിക്കാ പറഞ്ഞുകൂടാത്തത്. ഇപ്പം പെയ്യൂല്ലേ നാളെ പെയ്യൂന്ന്?
2: മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് അവര് പറഞ്ഞുകൊടുക്കുന്നുണ്ടല്ലോ.
0: അത് ശാസ്ത്രീയം തന്നെയാണ്, കാലാവസ്ഥ വകുപ്പ് വളരെ സയന്റിഫിക് ആയിട്ടാണ് അതൊക്കെ പറയുക. അതിന് ഉപഗ്രഹങ്ങളുടെ സഹായം, നമ്മുടെ കടലുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളൊക്കെ അവർ നിരീക്ഷിക്കും. അപ്പൊ അത് ഏതാണ്ട് ശരിയായിരിക്കും. നമ്മളിപ്പോ മഴ പെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ കാലാവസ്ഥ സൂചന നൽകിയ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ആ നമ്മുടെ ജില്ലയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ മഴ പെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കാലാവസ്ഥ വലിയൊരു മഴയുടെ സാധ്യതയുടെ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ അപകടം ഒഴിവാക്കാനാണ് അവധി പ്രഖ്യാപിക്കുന്നത്. അത് ആഘോഷിക്കാനേ അല്ല, നമ്മളിപ്പോൾ അവധികൾ ആഘോഷമാക്കി മാറ്റുകയാണ്. അവധി ഉണ്ടെന്ന് നോക്കിയിട്ട് വീട്ടിൽ വലിയ സദ്യ ഉണ്ടാക്കും, മറ്റു പല ആഘോഷങ്ങളും യാത്രയ്ക്ക് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അവധി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അധികാരികൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപകടകരമായ കാര്യങ്ങളിലേക്ക്, അപകടകരമായ മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കുക, വീട്ടിൽ രക്ഷിതാക്കളുടെ കൂടെ സുരക്ഷിതമായിട്ടിരിക്കണം എന്ന സദുദ്ദേശമാണ്. പക്ഷേ നമുക്ക് ഇതാണ് നമ്മുടെ ആമനത്തയുടെ വീട്ടിലെ പോലെ അവസ്ഥ അല്ലേ?
2: ആടേ അപകടമൊന്നുമല്ല, അത്യാപത്ത നടക്കുന്നു.
1: ആമിന്താ
2: ആന്ന്.
0: അതുകൊണ്ട് നമ്മള് മഴ പെയ്യാതിരിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല, മഴ പെയ്യണം അല്ലേ?
1: നിങ്ങൾ കേൾക്കണം കുട്ടിരാമട്ട, ആമിൻ തന്റെ വലിയൊരു കണ്ടുപിടുത്തുണ്ടെന്ന്.
0: ആണോ?
1: ആ
2: പറയാനൊന്നും പറ്റൂല,
1: കുട്ടിരാമട്ടല്ലേ ഓറോട് പറയാന്ന്.
2: പിന്നെ ഓറ് പോയിട്ട് അത് പഞ്ചായത്തിലെല്ലാം പോയിട്ട് പരിഹരിച്ചിരുന്ന എന്താവും സ്ഥിതി?
1: അല്ല അത് പരിഹരിക്കില്ലേ വേണ്ടേ, എന്നാലല്ലേ വെള്ളപ്പൊക്കം ഇല്ലാണ്ടാവും.
2: പക്ഷെ ഒരു കാര്യണ്ട് കുട്ടിരാമട്ട, ഞാൻ പറഞ്ഞാ തന്നെ
0: പറയുമ്പോട്ടെ,
1: പറയട്ടെ എന്റെ ആമിൻതാ. നിങ്ങൾ കേൾക്കണം കുട്ടിരാമട്ട, ഈ ആമിൻത പറയാ വെള്ളപ്പൊക്കത്തിനെല്ലാം കാരണം പുഴയെല്ലാം കരകവിഞ്ഞ് ഒഴുകുന്നതിന് കാരണം ഈ പൂഴിയെടുക്കാത്തോണ്ടാവൂലോ.
2: പണ്ട് നമ്മള് പൂഴിയിലല്ലേ വീടും ചുമരലും വെക്കലി കുട്ടിരാമട്ട, അന്നേരം ഈ പുഴയെ പോയിട്ട് നമ്മള് പൂഴി വാരലുണ്ട്, പൂഴി വാരിയ കുഴി ഉണ്ടാവും, ആ കുഴിയിൽ എന്ത് വരും? മഴ വെള്ളം വന്ന് പോവല്ലോ. ഇപ്പൊ പുറത്തേക്ക് ഒഴുകാൻ സംഭവം ഉണ്ടാവൂലല്ലോ, മഴ
0: ഉണ്ടാവില്ലല്ലോ. കാരണം ഈ അനധികൃതമായ മണൽവാരലും അമിതമായ മണൽവാരലും കൊണ്ടാണ് ഇന്ന് നമ്മുടെ പുഴയുടെ ഒക്കെ ഗതിയും അതിന്റെ ഷേപ്പൊക്കെ മാറുന്നത്.
1: ഇപ്പൊ
0: പഴയതുപോലല്ല കരയിടിച്ചിൽ കാണുന്നില്ലേ, അത് പ്രധാനപ്പെട്ട കാരണം അകത്ത് പുഴി ഇല്ലാത്തതുകൊണ്ടാണ് കരയിടിയുന്നത്. കരയിടിയുമ്പം വെള്ളം കരയിലേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്ന തരത്തിലുള്ള അണക്കെട്ടുകൾ കെട്ടുക, ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ കെട്ടുക. പിന്നെ നിർമ്മാണ പ്രവൃത്തികൾ, പാലങ്ങൾ പോലെ, ഒരു പുഴയ്ക്ക് ഇപ്പൊ എത്രയാ കുറുകെ പാലങ്ങൾ, അടുത്തടുത്തന്നെ പാലങ്ങൾ വരുന്നില്ലേ, അതൊക്കെ പുഴയുടെ സ്വച്ഛന്ദമായ ഒഴുക്കിനെ തടയുന്ന ഘടകങ്ങളാണ്. അതുപോലെ നമ്മൾ മണലൂറ്റലും മണൽവാരലും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടാകാതിരിക്കാനല്ല സഹായിക്കുക, കൂടുതൽ ആപത്തോടുകൂടി ഉണ്ടാകാനാണ് ഇതൊക്കെ സഹായിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ ജിയോളജി മറ്റൊക്കെ ഇത്തരം ഖനനങ്ങൾക്ക്, മണൽ ഖനനത്തിനൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അത് നമുക്ക് വീട് നിർമ്മാണത്തിനൊക്കെ ആവശ്യമാണെങ്കിൽ കൂടി അത് പുഴ അതേപോലെ നിലനിൽക്കാൻ പുഴി അവിടെ തന്നെയാണ് വേണ്ടത്. അത് നമ്മൾ കോരിയെടുത്തു കഴിഞ്ഞാൽ അവിടെ കുഴിയുണ്ടാവും, ശരിയാണ്. ആ കുഴിയിൽ ആദ്യം വെള്ളത്തിനേക്കാൾ മുമ്പില് തൊട്ടടുത്ത മണ്ണാണ് വന്ന്
2: നിറയുക.
0: അങ്ങനെ വളരെ പെട്ടെന്നൊന്നും പുഴി നിറയില്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് മണല് ഉണ്ടാകുന്നത്. മണ്ണ് ഒഴുകി ഒഴുകി വന്ന് പാറക്കല്ലുകൾ പൊടിഞ്ഞു പൊടിഞ്ഞ് വർഷങ്ങളെടുത്തിട്ടാണ് വരുന്നത്. ഒരു നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ മണലെടുത്താൽ, മണലെടുക്കാം നമുക്ക്, പക്ഷെ അത് അളവിനേക്കാൾ കൂടുതൽ അമിതമായിട്ട് എടുക്കുമ്പോഴാണത് അതിനെ ചൂഷണം ചെയ്യുമ്പോഴാണത് പുഴയുടെ ആയുസ്സിനെ ബാധിക്കും, അതിൻ്റെ സുഗമമായ ഒഴുക്കിനെ ബാധിക്കും. നമുക്കിപ്പോൾ 2018 ഉണ്ടായ പ്രളയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പുഴകൾ നമ്മുടെ വീടുകളിലേക്ക് കയറി വരികയാണ്. പുഴകൾക്ക് ഒഴുകാനൊരു വഴിയുണ്ടായിരുന്നു, ആ വഴി വിട്ട് തോന്നും പോലെ ഒഴുകലാണ്. ആ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പുഴയെ നോക്കാതെ പ്രകൃതിയെ നോക്കാതെ മലകൾ ഇടിച്ചു നിരത്തുന്നു, അല്ലെ, അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് മൂടുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ചെറിയ മഴയിലും വലിയ വെള്ളപ്പൊക്കവും പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, പ്രകൃതിയെ പരമാവധി അതേപോലെ നിലനിർത്തണം. പ്രകൃതി ഉപയോഗപ്പെടുത്താതിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വീടുകൾ വേണം, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും പാലങ്ങളും റോഡുകളൊക്കെ വേണം. പക്ഷേ അപ്പോഴും വലിയ തോതിൽ അതിനെ ആഘാതമേൽപ്പിക്കാതെ, നമ്മൾ ഒരുപാട് മലകളൊക്കെ നമുക്കുണ്ട് അല്ലേ, പാടങ്ങളുണ്ട്, പാടങ്ങളൊക്കെ നികന്നാൽ അവിടെ പാടങ്ങൾ വലിയ ജലസംഭരണിയായിരുന്നു, ഇപ്പോൾ വയലുകളിൽ വെള്ളം നിൽക്കുന്നില്ല, വയലുകളേ ഇല്ലല്ലോ, ആ വെള്ളം തൊടികളിലേക്ക് വരുന്നു, അപ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ പഴയ തോതിലെങ്കിലും ചെറിയ തോതിൽ എല്ലാ പാടങ്ങളും നമുക്ക് നിലനിർത്താനൊന്നും പറ്റില്ല, കാരണം ഭൂമി കൂടിക്കൊണ്ടിരിക്കുന്നില്ല, പക്ഷെ ഭൂമിയുടെ ആവശ്യം
1: കൂടിക്കൊണ്ടേയിരിക്കുന്നു
0: ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ. അപ്പോൾ പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചാൽ, ചൂഷണം ചെയ്താൽ, ശല്യപ്പെടുത്തിയാൽ പ്രകൃതി നമുക്ക് തിരിച്ചെടുത്തരും. അത്തരം തിരിച്ചടികളാണ് ഈ ചെറിയ മഴക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതിനനുബന്ധമായ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്.
1: അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ എന്ത് വേണം,
2: പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ പാടില്ല,
1: അത് തന്നെ.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലെ ഒരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: നിനക്ക് ഞാനില്ലടോ
0: സുരേഷേട്ടാ.
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളുലയ്ക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നും നെല്ലിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. ഇന്ന് പാട്ടുകളും പാട്ടുവിശേഷങ്ങളുമായിട്ട് ഒരു കുഞ്ഞതിഥി നമ്മോടൊപ്പം ഉണ്ട്. പേര് ചോദിക്കാം? പേര് പറഞ്ഞൂടെ? എന്താ പേര്?
1: രുദ്രമേനോൻ.
0: രുദ്രമേനോൻ, നല്ല പേരാണല്ലോ. ആരായി പേരിട്ടത്?
1: അച്ഛൻ.
0: അച്ഛനോട് ചോദിച്ചോ, അച്ഛൻ എന്താ ഈ പേര് എനിക്ക് ഇട്ടെന്ന്?
1: ഇല്ല.
0: വീട്ടിൽ നിന്നെന്താ വിളിക്ക?
1: ലുഡ.
0: ലുഡ, അതെന്താ?
1: ഞാൻ കുഞ്ഞപ്പോ എനിക്ക് പേരിടാൻ അച്ഛൻ എന്റെ പേര് രുദ്ര എന്നിട്ടപ്പോ എന്റെ കസിൻ എന്നെ ലുഡ എന്ന് വിളിച്ചു പോയി. അപ്പൊ എല്ലാരും എന്റെ നിക്നേം ലുഡ എന്നാക്കി.
0: ഏത് വിളിക്കുന്ന മോക്ക് ഇഷ്ടം, രുദ്ര എന്നാണോ ലുഡ എന്നാണോ?
1: വീട്ടില് ലുഡ എന്ന് വിളിക്കുന്ന ഇഷ്ട, പബ്ലിക്കിലെ ലുഡ എന്ന് വിളിക്കുന്ന ഇഷ്ടല്ല. പകരം രുദ്ര പബ്ലിക്കില് വിളിക്കും.
0: ക്ലാസ്സിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് എന്താ വിളിക്കുന്നേ?
1: രുദ്ര.
0: പാട്ട് പാടുവോ?
1: ആ,
0: പാട്ട് ഇഷ്ടാണ്. നമുക്ക് ആദ്യം ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതാണ്?
1: ബുൾബുലയ 3 ലെ പാട്ട് പാടാം.
0: ഓക്കേ.

0: എന്ത് രസായിട്ടാ പാടിയേ.
1: താങ്ക് യു.
0: ഈ പാട്ടാ നമ്മൾ ആദ്യം കേൾപ്പിക്കണ്ടേ? ഇത് ആരാ ഈ പാട്ട് പഠിപ്പിച്ചു വന്നേ?
1: അമ്മ.
0: അമ്മയാണോ എല്ലായ്പ്പോഴും പാട്ട് പഠിപ്പിച്ചിരുന്നേ?
1: കുറച്ചൊക്കെ ഞാൻ ഒറ്റക്ക് പഠിച്ചു പാടും.
0: ഓക്കേ, അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം.

0: റേഡിയോ മലബാറിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള കൊച്ചു മിടുക്കിയുടെ പേരാണ് രുദ്രാമേനോൻ. അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. ഇനിയും ഇനിയും പാട്ടുകൾ പാടിത്തരൂലേ? ആരാ ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തേ?
1: അമ്മ സെലക്ട് ചെയ്തു.
0: മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടല്ലേ? എങ്ങനെയുള്ള പാട്ടാ മോള് കേൾക്കാറ്?
1: മലയാളം.
0: മലയാളം മാത്രമേ കേൾക്കാറുള്ളൂ,
1: കുറച്ച് തമിഴ്.
0: പിന്നെ
1: പിന്നെ
0: ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇഷ്ടം, അല്ലെ സ്ലോ ആയിട്ടുള്ള പാട്ടാണോ
1: ഇഷ്ടം?
0: അതെന്താ?
1: എനിക്കങ്ങനത്തെ പാട്ട് പാടാൻ പറ്റും.
0: അങ്ങനെയുള്ള പാട്ടാണ് പാടാൻ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെയുള്ള പാട്ടാണ് കേൾക്കാനും ഇഷ്ടം. ഇനി ഒരു പാട്ട് കൂടെ കേൾപ്പിച്ചാലോ? ഏതാ?
1: നീലാഞ്ജന പൂവിൻ.
0: പാടിത്തരൂലേ?

0: എന്ത് രസാ, ഞാനെന്തോ പറയേണ്ടത്. ഇതമ്മ പഠിപ്പിച്ചു തന്നെയാണോ? അമ്മക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ രുദ്രക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണോ?
1: എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്.
0: ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആർക്കാ?
1: എല്ലാവർക്കും.
0: എല്ലാവർക്കും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി കേൾപ്പിച്ചു കൊടുത്താലോ.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രക്കുട്ടി അടുത്ത പാട്ട് സെലക്ട് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതാണ്?
1: ജാനകി അമ്മ പാടിയ തുമ്പിവ.
0: അതും പാടി തരൂല്ലേ?

0: പിന്നെയും പിന്നെയും പിന്നെയും അടിപൊളിയായി അടിപൊളിയായി പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പാട്ട് പഠിക്കുന്നുണ്ടോ രുദ്രകുട്ടി?
1: ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്.
0: എവിടുന്നാ പഠിക്കുന്നേ?
1: അമ്മാൻ്റെ.
0: അമ്മയുടെ പേരെന്താ?
1: ശ്വേത.
0: അച്ഛൻ്റെ പേര്?
1: ശരത്.
0: പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: ഞാനും എന്റെ ബ്രദറും.
0: എന്താ ബ്രദറിന്റെ പേര്?
1: നീരവ്.
0: നീരവ് പാട്ട് പാടുവോ?
1: ഇല്ല.
0: അതെന്താ?
1: പാട്ട് കേട്ട് ചെണ്ട കൊട്ടും.
0: പാട്ട് കേട്ട്
1: ചെണ്ട കൊട്ടും.
0: അതാണോ നീരവിന് ഇഷ്ടം? രുദ്രകുട്ടി എപ്പോഴേലും നീരവിന് പാട്ട് പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടോ?
1: ഇരിക്കില്ല.
0: നീരവിന് പാട്ട് ഇഷ്ടമല്ല?
1: ഇഷ്ടവാ, പക്ഷെ കേൾക്കാൻ ഇഷ്ടം മാത്രം.
0: പാടാൻ ഇഷ്ടമല്ല അല്ലേ? നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവേട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ, ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000017. 7025-9000015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
1: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രകുട്ടി നമ്മോടൊപ്പം ഉണ്ട്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: 4
1: എവിടെയാ?
3: UAE-ലെ ഷാർജയിലെ എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ.
1: ഇപ്പൊ നാട്ടിൽ എവിടെയാ?
3: കണ്ണൂരില്.
1: കണ്ണൂരില്?
3: കണ്ണൂരിലെ തില്ലങ്കേരി.
1: വെക്കേഷൻ വന്നാണോ? ഇനി എപ്പോഴാ പോകുന്നേ?
3: August 14.
1: നാട്ടിലാണോ ഇഷ്ടം? UAE-ലാണോ?
3: നാട്ടിൽ.
1: അതെന്താ?
3: എനിക്ക് നാട്ടില് തോട്ടിൽ പോവാനൊക്കെ ഇഷ്ടം.
1: തോട്ടില് പോവാൻ? UAE-ല് തോടൊന്നുമില്ല, അതുകൊണ്ടാ നാടിഷ്ടം. നാട്ടിൽ വന്ന എവിടൊക്കെ പോവും?
3: മട്ടന്നൂരില് പോവും, പിന്നെ അങ്ങനെ കുറെ സ്ഥലത്ത് പോവും.
1: തോട്ടില് പോവാറുണ്ടോ? തോട്ടന്ന് കുളിക്കാറുണ്ടോ? തോട്ടന്ന് കുളിക്കാൻ ഇഷ്ട? കുഞ്ഞു കുഞ്ഞു മീനിനൊക്കെ കാണാറുണ്ടോ? ഫിഷ് ഒക്കെ കാണാറുണ്ടോ തോട്ടില്? അതിനൊക്കെ പിടിക്കാറുണ്ടോ?
3: പിടിക്കണമെന്നുണ്ട്.
1: പക്ഷെ ഇതുവരെ പിടിച്ചിട്ടില്ല.
3: ഇല്ല.
1: എന്തുപറ്റി?
3: പിടിക്കാൻ അത് ഇഷ്ടല്ല. എനിക്ക്
1: പിടിക്കുന്ന ഇഷ്ടമല്ല. ഇത്തവണ വന്നപ്പോ എവിടൊക്കെയാ പോയത്?
3: തലശ്ശേരി, തില്ലങ്കേരി, പിന്നെ മോളിലൊക്കെ പോയിട്ടുണ്ട്.
1: ഓക്കേ, ഇനി ഒരു പാട്ട് കൂടെ കേൾക്കാം. ഏതാണ്?
3: പട്ടാംപൂച്ചി.
1: പട്ടാംപൂച്ചി
3: കേൾക്കാൻ
1: അതാ ഇഷ്ടം. അത് പാടാൻ ഇഷ്ടമാണോ?
3: പാടാനറിയില്ല,
1: കേൾക്കാനാണ് ഇഷ്ടം. ആ പാട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. എല്ലോ മട്ടന്നൂർ ഇത് മലബാറിന്റെ മധുരസ്വരം. സ്വീറ്റ് ആയിട്ടുള്ള വോയിസിൽ ദേരുദ്രക്കുട്ടി പാട്ടുകൾ പാടി തരുന്നുണ്ട്. അതോടൊപ്പം പാട്ടുകളും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി അടുത്ത പാട്ട് കേൾപ്പിക്കണ്ടേ? പാട്ട് കേൾക്കാനോ കൂടുതൽ ഇഷ്ടം പാടാനാണോ?
1: കേൾക്കാനോ പാടാനോ
0: രണ്ടും ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടം, പാട്ടോ ഇഷ്ടം?
1: പാട്ട്.
0: ഇപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം സിനിമ ഉണ്ടോ? ഏത് സിനിമയാണ്ട്? സിനിമ കണ്ടേ ഉള്ളൂ. യു എ സിനിമ കാണാറുണ്ടോ? ഏത് ലാംഗ്വേജിലുള്ള സിനിമ കാണാറ്?
1: മലയാളം.
0: മലയാളം ഇഷ്ടമാണോ പഠിക്കാൻ?
1: ഇഷ്ട, പക്ഷേ കുറച്ച് ഡിഫിക്കൽട്ട്.
0: എഴുതാനാണോ വായിക്കാനാണോ എന്താ ഡിഫിക്കൽട്ട്?
1: എഴുതാനും വായിക്കാനും
0: രണ്ടും ഡിഫിക്കൽട്ട് ആണ്. ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്?
1: ഇംഗ്ലീഷ്.
0: അതെന്താ അങ്ങനെ ഈസി ആണോ?
1: ആ, ലാംഗ്വേജ് ഈസി.
0: അതുകൊണ്ട് ഇംഗ്ലീഷ് ഇഷ്ടം. വേറെ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളത്?
1: മാത്സ്.
0: മാത്സ് ഇഷ്ടമാണ്. സിംപ്ലി ചെയ്യും, പ്രോബ്ലംസ് ഒക്കെ തന്നു കഴിഞ്ഞാല്. പിന്നെ വേറെന്ത് സബ്ജക്ട് ആണ്
1: വേറെ? സയൻസ്.
0: സയൻസ് ഇഷ്ടമല്ല?
1: സയൻസ് ഇഷ്ട.
0: എല്ലാം ഇഷ്ടമാണപ്പോ. ഇതിൽ കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷാ. പിന്നെ അടുത്ത പാട്ട് പറഞ്ഞാലോ, ഏതാ?
1: സംഗീതമേ.
0: ഗസൽ എന്നല്ല സിനിമയിലാ? അത് പാടിത്തരൂല്ലേ?
1: സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൽ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ.
0: ആരെ പാട്ട് പഠിപ്പിച്ചെന്നേ?
1: അമ്മ.
0: എല്ലാ അമ്മേനെ പഠിപ്പിച്ചെന്നേ. മോളപ്പൊ യൂട്യൂബ് നോക്കിട്ട് ഏതൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ട്?
1: ഭാവമൂലം.
0: പിന്നെ
1: വരണി.
0: ഓക്കേ, നമുക്ക് ഈ ഒരു പാട്ട് ഇവിടെ കേൾപ്പിക്കാം.

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് വിശേഷങ്ങളുമായിട്ട് രുദ്രക്കുട്ടി കൂടെ ഉണ്ട്. അടുത്ത പാട്ട് ഏതാണ്?
1: കണ്ണേ കലയമാനി, കേൾക്കാൻ ഇഷ്ടം.
0: ഓക്കെ, ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കോ പാട്ട് പാടിത്തരുമോ എന്ന്? പാടിക്കൊടുക്കാറുണ്ട്. ആരാ ബെസ്റ്റ് ഫ്രണ്ട്?
1: എല്ലാരും എന്റെ ഫ്രണ്ട്സ്.
0: അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ ആരോടാ?
1: എന്റെ പാർട്ണർ.
0: പാർട്ണർ അതാരാ?
1: സഹറ ബൽക്കീസ്.
0: എന്തോ?
1: സഹറ ബൽക്കീസ്.
0: സഹറ ബൽക്കീസ്. സഹറ കുട്ടി സ്മാർട്ട് ആണോ? പാട്ട് പാടുവോ? അപ്പൊ സഹറ ചോദിക്കാറുണ്ടോ പാട്ട് പാടിത്തരുമെന്ന്? ഏത് പാട്ടാ പാടി കൊടുക്കുക?
1: കൊറേ പാട്ട് പാടും.
0: ക്ലാസ് ടീച്ചറുടെ പേരെന്താ?
1: ശ്രീലത സോമചന്ദ്രൻ.
0: ഓക്കേ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, കണ്ണേ കലൈമാനെ.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് ഇഷ്ടങ്ങൾ ഈണങ്ങളുടെ നേരമാണ്. പാട്ട് വിശേഷങ്ങളുമായിട്ട് രുദ്ര മേനോൻ രുദ്രകുട്ടി നമ്മുടെ കൂടെയുണ്ട്. അടുത്തത് ഏതാണ് പാട്ട്?
1: മോട്ടർനാ ബംഗല
0: പാടുവോ?

0: ഈ പാട്ട് അമ്മയായിട്ട് ഡ്യുവറ്റ് ചെയ്ത് പാടിയല്ലേ?
1: ഞങ്ങള് സ്റ്റാറ്റസ് എന്നിട്ട് ഇൻസ്റ്റാഗ്രാം കണ്ടുപിടിച്ചത്.
0: എന്നിട്ട് നിങ്ങൾ പാടി? അങ്ങനെ അമ്മയുടെ കൂടെ കുറെ പാട്ട് പാടിയിട്ടുണ്ടോ? ഡ്യുവറ്റ് ആയിട്ട് റീൽ ആയിട്ട് എടുക്കും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? എങ്ങനെയാ ലിറിക്സ് ഒക്കെ പഠിച്ചെടുക്കുന്നത്?
1: ഫോണിൽ.
0: അങ്ങനെ ബുദ്ധിമുട്ട് തോന്നി ഏതെങ്കിലും പാട്ടുണ്ടോ ലിറിക്സ് പഠിച്ചെടുക്കാൻ?
1: സിമ്പിളായിട്ട്
0: പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ മോള് പാടി ഈ പാട്ട് തന്നെ നമുക്ക് എല്ലാരും കേൾപ്പിക്കാം.

0: ആ സിനിമയിലില്ലേ ഈ തമിഴ് എന്ന് പറഞ്ഞ കുട്ടിക്ക് വളർത്തുന്ന ഒരു കോഴിയുണ്ട് പാപ്പ എന്ന് പറഞ്ഞിട്ട്. നല്ല രസാ കാണാൻ. ഇതുപോലെ രുദ്രകുട്ടിക്ക് പെറ്റ്സ് ഉണ്ടോ വീട്ടില്? എന്ത്?
1: ചെറിയൊരു പൂച്ചക്കുട്ടി, സ്ട്രേ കാറ്റ്.
0: ആ, എന്താ അതിന് പേരിട്ടെ?
1: കാർത്തിയായനി.
0: കാർത്തിയായനി, ആരാ ഈ പേരിട്ട് കൊടുത്തത്? അമ്മയോട് ചോദിച്ചോ ഈ കുഞ്ഞു പൂച്ചക്കുട്ടിക്ക് എന്താ ഇത്ര വലിയ പേരിട്ടെന്ന്?
1: ഇല്ല.
0: ഇപ്പൊ പൂച്ചയില്ല?
1: ചത്തുപോയി.
0: അയ്യോ, വേറെ പെറ്റ്സ് ഒന്നും ഇല്ല? തില്ലങ്കേരി ഇല്ല, യു എ യിലും ഇല്ല.
1: തെലുങ്കേരിയിലൊരു പട്ടിക്കുട്ടി.
0: എന്താ അതിന്റെ പേര്? ഓക്കേ, അപ്പൊ നമുക്ക് പെറ്റ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പെറ്റ്സിന് ഡെഡിക്കേറ്റ് ചെയ്യാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
2: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തര വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രുദ്രകുട്ടി നമുക്കായി പാട്ടുകൾ പാടിത്തന്നു, പാട്ടുകൾ കേൾപ്പിക്കുന്നുണ്ട്. പാട്ടല്ലാതെ മൂള വേറെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്?
3: ഡാൻസ്, ഡ്രോയിങ്,
1: രണ്ടും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങളിൽ, പാട്ട്, ഡാൻസ്, ഡ്രോയിങ്, ഏതാ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം?
3: ഡാൻസ്.
1: പഠിക്കുന്നുണ്ടോ? ഡ്രോയിങ്ങോ?
3: പഠിക്കുന്നില്ല, ഒറ്റക്ക്.
1: സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? ഡാൻസ് ആണോ പാട്ടാണോ?
3: ഡാൻസ്, പാട്ടും
1: ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, എവിടുന്നാ ഡാൻസ് പഠിക്കുന്നേ?
3: എന്റെ സ്കൂളില് ഒരു ഡാൻസ് ടീച്ചർ ഉണ്ട്, ഭരതനാട്യം പഠിപ്പിക്കുന്നു.
1: ഇപ്പൊ ഭരതനാട്യമാണോ പഠിക്കുന്നേ? ക്ലാസിക്കൽ ഡാൻസ് ചെയ്യാനാണോ ഇഷ്ടമല്ല സിനിമാറ്റിക് ആണോ?
3: സിനിമാറ്റിക്.
1: പിന്നെന്താ ഭരതനാട്യം പഠിക്കുന്നേ?
3: ഭരതനാട്യത്തില് ഐറ്റംസ് പഠിച്ചിട്ടുണ്ട്.
1: അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നേ. അപ്പൊ അടുത്ത പാട്ട് നമുക്ക് പറഞ്ഞൂടെ? ഏതാണ്?
3: ഹൽഗഡി ബദൽ.
1: അപ്പൊ കേൾക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുന്നു. രുദ്രകുട്ടി, അടുത്ത പാട്ട് ഏതാണ്?
1: രാജഹംസമ്മേ.
0: എന്താ ഈ പാട്ട് പറയാൻ കാരണം?
1: അമ്മ പാടിയത്.
0: അതുകൊണ്ടാണ്? വലുതായിട്ടാകുമ്പോ ആരാവാന ഇഷ്ടം?
1: എഞ്ചിനീയർ ആവണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛന് എഞ്ചിനീയർ ആയിക്കൊണ്ട് സ്ട്രഗിൾ ഞാൻ കണ്ടതുകൊണ്ട് ആർമിയിലെ ഡോക്ടർ ആവാൻ.
0: അച്ഛനോട് ചോദിച്ചോ ഞാൻ എഞ്ചിനീയർ ആവട്ടെ എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അച്ഛന്റെ സ്ട്രഗിൾ കണ്ടതുകൊണ്ടാണ്. അമ്മ എന്താവന പറയുന്നത്?
1: അമ്മ ആർമിയിലെ ഡോക്ടർ തന്നെ ആയിക്കൊന്ന.
0: വീട്ടില് അപ്പൂപ്പനൊക്കെ എന്താ പറയുന്നത്?
1: ഒന്നും പറയൂല.
0: പാട്ടുകാരി അവൻ ഇഷ്ടമാണോ?
1: പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചർ അവന് ഇഷ്ടം.
0: അത് ഇഷ്ടാ. ആർമിയിൽ ഡോക്ടറൊക്കെ ആയാ പിന്നെ പാട്ട് പാടാൻ സമയം കിട്ടുമോ?
1: ഇല്ല.
0: അപ്പൊ എന്താ ചെയ്യാ?
1: സമയം
0: ഉണ്ടാക്കണം. പാട്ടൊരിക്കലും നമ്മളെ നിർത്തൂല, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഈ അമ്മക്ക് ഇഷ്ടപ്പെട്ട അമ്മ പാടുന്ന പാട്ട് നമുക്ക് എല്ലാരും കേൾപ്പിച്ചാലോ?

0: റേഡിയോ മലബാറിലൂടെ ഇഷ്ടങ്ങൾ ഈണങ്ങൾ തുടരുകയാണ്. രുദ്രക്കുട്ടി അടുത്ത പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഏതാണ്?
1: കാതോട് കാതോരം.
0: മോൾക്ക് എങ്ങനെ ഈ പാട്ടിനോട് ഇഷ്ടം വന്നത്?
1: അമ്മ കേട്ട് പാടും.
0: അമ്മ പാടുന്നത് കേൾക്കാറുണ്ട്. എന്നിട്ട് ഈ പാട്ട് എപ്പോഴെങ്കിലും പാടാൻ നോക്കിയിട്ടുണ്ടോ? ഇതുവരെ പാടാൻ നോക്കിയിട്ടില്ല. അമ്മ ഏതൊക്കെ പാട്ടാ പഠിപ്പിച്ചു തന്നത്?
1: കുറെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്.
0: അതൊക്കെ പഠിക്കാറുണ്ട്. ഈ ഒരു പാട്ടുകൂടെ, അമ്മ എപ്പോഴും പാടുന്ന ഈ ഒരു പാട്ടുകൂടെ നമുക്ക് എല്ലാരും കേൾപ്പിച്ചു.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഇഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒരു മണിക്കൂർ നേരം മനോഹരമായ പാട്ടുകൾ പാടിത്തന്നുകൊണ്ട് പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് രുദ്രക്കുട്ടിയായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത്. മോൾക്ക് ഇഷ്ടായോ പാട്ടുകൾ? പാടിയതൊക്കെ ഇഷ്ടായോ? കേൾപ്പിച്ച പാട്ട് ഇഷ്ടായോ? ഹാപ്പിയാണോ? പാട്ട് പാടിയതിലാണോ, പാട്ട് കേൾപ്പിച്ചതിലാണോ, സംസാരിച്ചതിലാണോ ഹാപ്പി?
1: സംസാരിക്കാൻ
0: ഇഷ്ടമാണോ? പൊതുവെ കുറച്ച് സംസാരിക്കുള്ളൂ. അതെന്താ?
1: സംസാരിക്കാൻ അങ്ങനെ ഇഷ്ടം.
0: പക്ഷെ ഇത്രയും നേരം നമ്മൾ ഒരുപാട് സംസാരിച്ചില്ലേ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടാ. മോള് പറഞ്ഞ എല്ലാ പാട്ടുകളും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ താങ്ക് യു, ഇത്രയും നേരം നല്ല പാട്ടുകളും ഞങ്ങൾക്ക് പറഞ്ഞതില്. ഓക്കെ.
2: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ.

0: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 രാമകഥാ ഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കേൾക്കാം മേഘാരാജീവൻ എഴുതിയ കവിത നിന്നിഴലായി. എ ഒ വിജയലക്ഷ്മി എഴുതിയ കവിത ആരു ഞാൻ, ആലപിക്കുന്നത് മണികണ്ഠൻ. ദീപ ബിബീഷ് നായർ എഴുതിയ കവിത ഗുരുവന്ദനം, ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ. മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ കേൾക്കാം കനലിൽ വിരിഞ്ഞ കവിത, അവതരിപ്പിക്കുന്നത് അശ്വിനി. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9 നാടകനേരം. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 5 രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടക ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ക്ഷേമത്തിനായി 15.62 കോടി രൂപയുടെ പദ്ധതികൾക്ക് സർക്കാർ അനുമതി നൽകി. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന സ്നേഹസാന്ത്വനം പദ്ധതിക്കായി 14.4 കോടി രൂപയാണ് അനുവദിച്ചത്. ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരം കാണിച്ച സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർ കെ പി പോളിന് സസ്പെൻഷൻ. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് സസ്പെൻഡ് ചെയ്തത്. 31 വിരമിക്കാനിരിക്കെയാണ് സസ്പെൻഷൻ. വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ കലക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. രാജേഷിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരംഗ ആഘോഷങ്ങളിൽ കേരളത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ ചൊല്ലി സർക്കാർ തലത്തിൽ തർക്കം. ഹർ ഘർ തിരംഗ ആഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന് ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ നിർദ്ദേശിച്ചു. എന്നാൽ സംസ്ഥാന ജില്ലാതലങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഔദ്യോഗികമായി നടത്തുന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം ഉൾപ്പെടുത്തിയിട്ടില്ല. സർക്കാർ ചടങ്ങുകൾ ക്രമീകരിക്കുന്നത് പ്രോട്ടോകോൾ വിഭാഗമാണ്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം ഹർ ഘർ തിരംഗ എന്ന പേരിൽ നടക്കുന്ന അനൌപചാരിക പ്രചാരണത്തിന് മാത്രമാണ് ബാധകമെന്നാണ് സർക്കാർ വിശദീകരണം. കേരളത്തിലേക്ക് വ്യവസായ നിക്ഷേപം ആകർഷിക്കാൻ അമേരിക്കയിൽ പ്രത്യേക കേരള ഡെസ്ക് തുടങ്ങും. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി സെർജിയോ ഗോറും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രാരംഭ ചർച്ചകൾ നടത്തി. ജാർഖണ്ഡിലെ സർക്കാർ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നയിക്കുന്നവരുടെ പ്രതിനിധികളും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. 10 പ്രഖ്യാപിച്ച നിയമസഭ മാർച്ചുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചു. ഗുണ്ടാ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്കായി പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കി. ഒളിവിലാണെങ്കിലും സാമൂഹിക മാധ്യമത്തിൽ സജീവമാണ്. വി പി എൻ സംവിധാനം വഴിയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഉപയോഗിച്ചോ ആണിതെന്ന് പോലീസ് സംശയിക്കുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് എന്നീ ജനപ്രിയ സാമൂഹിക മാധ്യമങ്ങളുടെ മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് ഇടനിലക്കാർക്കുള്ള പരിരക്ഷ നൽകേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 6 പിണക്കം മറന്ന് ബി ജെ പിയുമായി വീണ്ടും കൈകോർക്കാൻ ശിരോമണി അകാലിദൾ. പാർട്ടി അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ചർച്ച നടത്തി. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ ഹണി ട്രാപ്പിൽ കുടുങ്ങി സൈനിക രഹസ്യങ്ങൾ പങ്കുവച്ചതിന് വ്യോമസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. വ്യോമസേനയുടെ പരാതിയെ തുടർന്ന് May 30 അറസ്റ്റ്. സാമൂഹിക മാധ്യമം വഴിയാണ് ഉദ്യോഗസ്ഥൻ സ്ത്രീയുമായി ആശയവിനിമയം നടത്തിയിരുന്നത്. പിന്നീട് വീഡിയോകൾ വഴിയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയും ബന്ധം തുടർന്നു. ഇതിനിടയിലാണ് സൈനിക രഹസ്യങ്ങൾ പങ്കുവച്ചതെന്നാണ് വിവരം. ഉദ്യോഗസ്ഥന്റെ പേരുവിവരം പുറത്തുവിട്ടിട്ടില്ല. വിംഗ് കമാൻഡർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായതെന്നാണ് വിവരം. ലയണൽ മെസ്സി ഉൾപ്പെടെ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 126 crore വിദേശ അക്കൌണ്ടിലേക്ക് കൈമാറിയ സംഭവത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ചെയർമാൻ ആൻഡോ അഗസ്റ്റിൻ GST ഓഫീസിൽ ഹാജരായി മൊഴി നൽകി. 22.68 crore സേവന നികുതി അടക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന് സമൻസ് അയച്ചിരുന്നു. പശ്ചിമബംഗാളിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു. ബിർജു കെയോട്ടാണ് മരിച്ചത്. 24 വടക്ക് ജില്ലയിലെ ഹാലി ഷഹർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. പാർലമെന്റ് സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ അവസാന വാരം അവതരിപ്പിക്കേണ്ട ബില്ലുകളുടെ പട്ടികയിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ ഇല്ല. ബുധനാഴ്ച ബിൽ അവതരിപ്പിക്കുമെന്ന സൂചനകളുണ്ടെങ്കിലും കാര്യോപദേശക സമിതി ധാരണ പ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ ഉള്ളത് 4 billion. ഇതിൽ കേരളത്തിന്റെ പേരുമാറ്റം സംബന്ധിച്ച ബില്ലും ഉണ്ട്. ഔദ്യോഗിക രേഖകളിൽ കേരള എന്നതിനു പകരം കേരളം എന്നാക്കുന്നതിനുള്ള ബില്ലാണ് ഇത്. ഞൊടിയിടിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് കാര്യങ്ങൾ നിരന്തരം പഠിച്ചെടുക്കുന്നവർക്കേ വിജയിക്കാനാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യങ്ങൾ ചോദിക്കാനും പരിഹാരം കണ്ടെത്താനും ധൈര്യം കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി IIT 57th ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിൽ മഴയിലും വെള്ളക്കെട്ടിലും മരിച്ചവരുടെ എണ്ണം 98. 1.55 million ആളുകളെയാണ് ദിവസങ്ങളായി തോരാതെ പെയ്യുന്ന ദുരിതം ബാധിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 13 പ്രളയബാധിതമാണ്. കിഴക്കൻ ജില്ലകളെയാണ് പ്രളയം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർച്ചയിലെ മുഖ്യപ്രതികൾ NTA വിഷയത്തിൽ വിദഗ്ധരായി നിയമിച്ച അധ്യാപകരാണെന്ന് CBI കോടതിയിൽ കുറ്റപത്രം നൽകിയതിന് പിന്നാലെ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. ശബരിമലയിൽ മിൽമയിൽ നിന്ന് ടെൻഡറില്ലാതെ നെയ്യ് വാങ്ങിയതിൽ ബോർഡിനുണ്ടായ നഷ്ടം പ്രതികളിൽ നിന്ന് സർചാർജ് ഉത്തരവിലൂടെ ഈടാക്കാമെന്ന് റിപ്പോർട്ടുകൾ. ശബരിമല നെയ്യ് ക്രമക്കേട് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഉഷ്ണതരംഗവും മിന്നലും രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇനി ഇതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള സഹായധനത്തിന് അർഹതയുണ്ടാകും. കാലാവസ്ഥാ വ്യതിയാനം അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതിനിടയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. രാജ്യത്ത് ചെറിയ തുകകളിലുള്ള കറൻസികളിൽ കള്ളനോട്ടുകളുടെ സാന്നിധ്യം കൂടുന്നതായി റിപ്പോർട്ട്. 200-500 കള്ളനോട്ടുകളിലായിരുന്നു നേരത്തെ കൂടുതലായി വന്നിരുന്നതെങ്കിൽ ഇതിൽ നിന്ന് വിരുദ്ധമായി ചെറിയ നോട്ടുകളിലാണ് ഇപ്പോഴിത് വ്യാപകമാകുന്നതെന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു. രാജ്യത്ത് വിൽക്കുന്ന E20 പെട്രോൾ ഗുണമേന്മ ചട്ടങ്ങൾ പാലിക്കുന്നതാണെന്ന് വ്യക്തമാക്കി എണ്ണക്കമ്പനികൾ. പൈലറ്റുമാരുടെ കൊഴിഞ്ഞുപോക്കിന് തടയിടാൻ ശമ്പള വർധന നടപ്പാക്കി എയർ ഇന്ത്യ. 9-15% വരെ വർധനയാണ് നടപ്പാക്കുന്നത്. ഇതിനൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് മാറാൻ താൽപ്പര്യമുള്ളവർക്ക് ഒറ്റത്തവണ ട്രാൻസ്ഫർ അലവൻസും ലഭ്യമാക്കിയിട്ടുണ്ട്. 1 October ശമ്പള വർധന പ്രാബല്യത്തിലാകും. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി സിയാലിന് റെക്കോർഡ് ലാഭം. കമ്പനിയുടെ ലാഭം ആദ്യമായി 500 crore കടന്നു. ഓണാഘോഷത്തിന് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് 90 ബസ് സർവീസുകൾ നടത്താൻ കർണാടക RTC. August 21-25 പ്രത്യേക സർവീസുകൾ. മഴക്കെടുതിയെ തുടർന്നുള്ള രക്ഷാദുരിതാശ്വാസ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകൾ സർക്കാർ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് പുതുതലമുറ സാങ്കേതിക വിദ്യകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2 പുതിയ MTech പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് സർക്കാർ അനുമതി നൽകി. മട്ടന്നൂർ കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശി ജലസേചന പദ്ധതിയുടെ പ്രധാന കനാൽ തകർന്ന് സമീപത്തെ 10 വെള്ളം കയറി. വെള്ളം ഇരുഭാഗത്തേക്കും പോകുന്ന തുരങ്കത്തിന്റെ ഭാഗത്താണ് കനാൽ ഇടിഞ്ഞത്. ഇരുഭാഗത്തേക്കും കുത്തിയൊഴുകിയ വെള്ളത്തിൽ 4 മുങ്ങി. മറുഭാഗത്ത് വെള്ളം കുത്തിയൊഴുകി വീടിന്റെ മതിൽ തകർന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 സംഭവം. 2018 തൊട്ടടുത്ത കാരയിൽ സമാന രീതിയിൽ കനാലും റോഡും തകർന്ന് ഒഴുകിപ്പോയിരുന്നു. കാരപേരാവൂർ തെളുപ്പിൽ പഴശ്ശിക്കനാൽ തകർന്ന് വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായവർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വി കെ സനോജ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ആവശ്യം. സ്ഥലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഴശ്ശി ഇറിഗേഷൻ എഞ്ചിനീയർമാർക്കും നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. ബംഗളൂരു മൈസൂരു ദേശീയപാതയിലെ ബിഡദിയിൽ കേരള ആർ ടി സിയുടെ സൂപ്പർ ഡീലക്സ് എയർബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച രാത്രി 9:30 കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ട ബസ്സാണ് മറിഞ്ഞത്. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കാൻ കുടുംബശ്രീ 2000 ഓണം വിപണനമേള നടത്തും. 50,000 സംരംഭകർ പങ്കെടുക്കും. എഴുത്തുകാരനും സഹകാരിയുമായിരുന്ന ബി കെ തിരുവോത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ നോവൽ പുരസ്കാരം ബിനോയ് തോമസിന്റെ ആകാശഗംഗ എന്ന നോവലിന്. 10,001 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ CPM സ്ഥാനാർത്ഥിയെ മാറ്റാൻ ആലോചിച്ചത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാൽ തുറന്നു. സെക്കൻഡിൽ 350 ഘനയടി വെള്ളമാണ് ഒഴുകുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വെള്ളിയാഴ്ച രാത്രി റഷ്യ നടത്തിയ ആക്രമണത്തിൽ കുഞ്ഞുൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. മിസൈലേറ്റ് പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു. ഒട്ടേറെ വാഹനങ്ങളും കത്തിനശിച്ചു. ഹോർമിസ് കടലിടുക്കിലൂടെ പോയ UAE എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചു. ആളപായമില്ല. UAE ദേശീയ എണ്ണക്കമ്പനിയായ അഡ്നോക്കിന്റെ കപ്പലിനാണ് ശനിയാഴ്ച രാവിലെ മിസൈലേറ്റത്. ശക്തി കുറയുമെങ്കിലും കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഞായറാഴ്ച കനത്ത മഴ പെയ്തേക്കും. ഈ ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ മിതമായി മഴ പെയ്യാനാണ് സാധ്യത. ഫുട്ബോൾ ഇതിഹാസവും അർജന്റീന ടീം ക്യാപ്റ്റനുമായ ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഹെ മെസ്സി അന്തരിച്ചു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് KCA കണ്ടെത്തിയ സ്ഥലം തരം മാറ്റത്തിന് സർക്കാർ അനുമതി നൽകി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം ചെമ്മനാട് വില്ലേജിൽ 10.13 ഹെക്ടർ ഭൂമി തരം മാറ്റാൻ അനുമതി നൽകി. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. പത്രവിശേഷം
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836. 9447-371-836. 8078-502-836.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ. 8095840716.
4: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ചിത്രപരിചയം. ചിത്രപരിചയം.
6: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ചിത്രപരിചയത്തിലേക്ക് സ്വാഗതം. ഒരു സിനിമ എങ്ങനെയാണ് മികച്ചതാകുന്നത്? സിനിമ എന്ന് പറയുന്നത് ഒരു സാമ്പാർ പോലെയാണ് അല്ലേ? പരിപ്പ്, വെണ്ട, മുരിങ്ങ, ചേന തുടങ്ങിയ എല്ലാ സാധനങ്ങളും ആവശ്യത്തിനും പാകത്തിനും വേണ്ട വിധത്തിൽ കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ദ്രാവക മിശ്രിതമാണ് സാമ്പാർ അല്ലേ? ഇതിലേതെങ്കിലും ഒരു സാധനത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ സാമ്പാറിൻ്റെ രുചിയും നിറവും മണവുമെല്ലാം മാറിപ്പോകും. മുമ്പ് മലയാളിക്കൊരു സാമ്പാർ സദ്യ കിട്ടിയിട്ടുണ്ട്. മണവും സ്വാദും നിറവും എരിവും പുളിയും എല്ലാം പാകത്തിന് ചേർത്തുണ്ടാക്കിയ, എന്നാൽ പേരിന് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കിടുക്കൻ സാമ്പാർ. അതെ, കിലുക്കം. എക്കാലത്തെയും മികച്ച ചിത്രം. ആർ മോഹൻ നിർമ്മിച്ച്, വേണുനാഗവള്ളി തിരക്കഥ എഴുതി, പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കത്തിൽ മോഹൻലാൽ, ജഗതി, തിലകൻ, ഇന്നസെന്റ്, രേവതി തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത്. എസ് പി വെങ്കിടേഷ് സംഗീത സംവിധാനവും എസ് കുമാർ ക്യാമറയും കൈകാര്യം ചെയ്ത ഈ ചിത്രം റിലീസ് ചെയ്തത് 1991. കിലുക്കം ആ വർഷത്തെ മികച്ച നടനുൾപ്പെടെ 5 സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കിയിരുന്നു. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിലുക്കത്തിന്റെ മണിനാദം ഇന്നും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നുണ്ട് അല്ലേ?
7: എന്തോന്നോ പെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചുകൂടെ, മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എട എട, വെള്ളവും ഗ്ലാസ്സും എട്. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തെന്നാ 2
8: അപ്പൊ നീ അടിക്കുന്നില്ലേ?
7: ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി.
8: അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട, അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ ചേച്ചി, ഒരു മുറിയിൽ 2 താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 കുറഞ്ഞിരിക്കും.
7: 1-2 കുറഞ്ഞിരിക്കും, പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല.
8: എടാ ഇതാരുടെ വീടാ?
7: പൂണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാക്കി. ഇപ്പൊ കറുപ്പയ്യ എടാ കസ്റ്റഡി. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാൻ ഇവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും.
8: എടാ എലനക്കി, ഒരു ദിവസം 10 ഞാൻ ഉണ്ടാക്കൂടാ.
7: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശി വീശി ലാവിഷ് ആയിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ.
0: ആ സിനിമയുടെ ആവിഷ്കാരത്തിലും അവതരണത്തിലുമുള്ള പ്രത്യേകത കൊണ്ട് തന്നെയാണ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ സിനിമയുടെ പുതുമ നഷ്ടപ്പെടാത്തതും മാധുര്യം കുറയാത്തതും. ടൂറിസ്റ്റ് ഗൈഡ് ജോജിയും ഫോട്ടോഗ്രാഫർ നിശ്ചലും

0: സ്നേഹിതൻ മാരാണ്. കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് പിള്ളയുടെ അവിഹിത ബന്ധത്തിലുള്ള മകളാണ് താൻ എന്ന തെറ്റിദ്ധാരണയിൽ നന്ദിനി പിതാവിനെ അന്വേഷിച്ച് ഊട്ടിയിലെത്തുന്നു. ടൂറിസ്റ്റ് ഗൈഡ് ജോജിയായി മോഹൻലാലും ഫോട്ടോഗ്രാഫർ നിശ്ചലായി ജഗതിയും തകർത്തഭിനയിച്ച ചിത്രമാണ് കിലുക്കം.
1: വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി
2: കുറയട്ടെ.
1: എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്, ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ?
2: എവിടുന്ന് മോഷ്ടിച്ച?
1: മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്.
2: അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ?
1: നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനൊന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി.
2: ആരെ തെളിച്ചു പറ.
1: എന്തൊരു ഐശ്വര്യമാണെന്ന് അവക്ക്. കണ്ണുകളുണ്ടല്ലോ, നമ്മുടെ രണ്ട് വൈരക്കല്ല് എടുത്ത് വെച്ച പോലിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട.
2: മൂക്കില്ലേ?
1: മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലേ. മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചൊവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപട.
2: അല്ല
1: നീ കേൾക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞോളോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് രണ്ട് വാക്കല്ലേ, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു.
3: അത്രയും അറിഞ്ഞാ മതി, അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ ഇത്ര കാലം തീറ്റി പോറ്റിയില്ലേ.
1: എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കില. അവൾ എന്നോട് പറയാണ്, എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. 1000 രൂപീസ് എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ടുമാറോ, സ്വീറ്റ് ഡ്രീം. അവിടെ മറ്റേ കഥ നിൽക്കുകയാണ്.
2: അവളെവിടെ താമസം? അവളെവിടെ താമസം?
1: ഹോട്ടൽ റോയൽ ടവറിൽ, റോയൽ സൂട്ടിൽ. നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്.
2: എനിക്ക് രണ്ട് ഫോട്ടോസ് എടുത്താ കൊള്ളാവുന്നുണ്ടളിയാ. നീ എന്നെ നന്നായിട്ടത് പരിചയപ്പെടുത്തി തരണം.
1: നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികേയില്ല. ബിക്കോസ് യു ആർ പര പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ?
2: സിംഗപ്പൂരിലേക്ക്.
1: അവിടെ ഞങ്ങളിങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയും കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്ന നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ്, മണി ഓർഡറായിട്ട്, എങ്ങനെ മണി ഓർഡറായിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്.
0: ഊട്ടിയിൽ ആദ്യമായി രേവതി എത്തുന്ന രംഗമുണ്ട്. വലിയൊരു സമ്പന്ന യുവതിയാണ് രേവതി എന്ന് കരുതി ജോജി ഗൈഡായി നിന്നിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിക്കുകയും ഒരു റിസോർട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. രേവതി അവിടെ കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങൾക്കൊക്കെ ജോജി എല്ലാവരോടും എതിർത്ത് പറയുകയും അവൾ മാനസിക വെല്ലുവിളി നേരിടുന്നവളാണെന്ന് തിരിച്ചറിയുമ്പോൾ ജോജിയുടെ സ്വപ്നങ്ങളെല്ലാം തകരുന്നുമുണ്ട്.
1: ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവർ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു.

0: എന്താ എന്താ ഉണ്ടായത്?
1: റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല.
0: റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം, വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തിട്ട് നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്?
2: പക്ഷേ ഇത് അഗതി വന്നൊരു ശത്രു ഒന്നുമല്ല, കാശില്ലാതെ റൂം കൊടുക്കും.
0: കാശില്ലെന്ന് ആര് പറഞ്ഞു?
2: അവരോട് ചോദിക്കും.
0: കാശില്ലെന്ന് പറഞ്ഞോ?
1: ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല.
0: കഷ്ടമുണ്ട്, നിങ്ങൾ ഒരുപാട് ഉരുണ്ട് കളിക്കരുത്, എനിക്കറിയാം അവരങ്ങനെ പറയില്ലെന്ന്.
2: താൻ അവർ പറഞ്ഞു കൊടുക്കും ചോദിക്കുന്നു.

0: എന്താ പറഞ്ഞേ?
1: അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു പറഞ്ഞു.
0: അമ്മാവനെ വിളിച്ച് പറഞ്ഞ കാശ് അയച്ചു തരുന്നവർ പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി? അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു?
1: പ്രധാനമന്ത്രി. അപ്പൊ ഇതായി കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്ന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരു തന്നെ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയെ പിടിച്ചു വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരു തന്നെ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ടും ഒരു തന്നെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി.
2: ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ.
1: അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.
0: പട്ടാണല്ലേ.
2: എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ?
0: നാരായണകുട്ടി, ഞാൻ എന്ത് ചെയ്യണം?
3: തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതുവരെ പോലീസിനെ വിളിച്ചില്ല. ഒരു 1500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് നിൽക്കാം.
0: കൈ കാശു അല്ല ഇരിപ്പണ്ട.
2: എന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവനും നിനക്ക് തന്നില്ലേ?
1: ആ ദാ എട്ടണുണ്ട്, അവനോട് റൂം തരാൻ പറ.
0: നാരായണൻകുട്ടി
3: എടോ, ഇവർക്ക് മുഴുത്ത വട്ട, കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട്. വിളിച്ചോട്ട് പോടോ
0: നാരായണൻകുട്ടി.
3: താൻ വിളിച്ചോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ?
0: പോലീസിനെ വിളിക്കണ്ട. അഞ്ഞൂറ് രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, മൂന്നാല് കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മട ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല് പിടിച്ചിട്ടില്ല.
1: ഞാനല്ല ഇതൊന്നും പറഞ്ഞു.
0: അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തുപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്? തത്തമ്മട ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തിയും ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലം ഭ്രാന്തി. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം. എന്റെ തലേ നിന്ന് ഒഴിഞ്ഞു തരൂ. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചത് തന്നെ.
2: എനിക്ക് വിശക്കുന്നു.
0: വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കുറെ വായു വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ടത്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതുണ്ടോ? രാവിലെ ഒരു കോവറ് കഴുതിയാ കണിയേണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്കും. എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്ന് ഇത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന കല്ലും മണ്ണും ചോക്കാൻ വേറെ ആളെ
1: നോക്കണം.
0: മക്കളെ കരയണ്ട, ചേട്ടൻ എല്ലാം വാരിയിട്ട് ഇപ്പൊ തരാം. എല്ലാം വാരിയിട്ട് തരാം, കരയണ്ട കേട്ടാ. അയ്യോ ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.

0: ഇതാണ് നീ പറഞ്ഞ കക്ഷി?
1: ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു.
2: എന്റെ മേത് തൊടരുത് കൊരങ്ങൻ.
1: എന്തോന്നടേ ഇത്, ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്ര എന്നൊക്കെ പറഞ്ഞതോ?
3: നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്,
4: അവക്ക് പ്രാന്താണ്.
1: എന്റെ ദൈവം,
3: ചങ്ങല കെട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം.
1: നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണിയോർഡർ അയച്ചു തരാമെന്നല്ലേ?
5: അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ

0: കുറച്ചു എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസയും തരില്ല.
1: നീ കൂടെ കൈവിടരുത്.
0: എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം ഉണ്ട് അനുഭവിച്ചോ?
1: എന്താ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവളെ ഇവിടെ കിടത്ത്.
0: എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാൻ ഒരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ
1: എന്ത് പൂച്ച പട്ടിയോ? നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവളെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം.
0: ശരി, സൂക്ഷിക്കണേ, അകന്ന് നിന്നാ മതി.
2: എനിക്ക് വിശക്കുന്നു.
1: മക്കൾ ഇവിടെ രീ, ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും മാച്ചോണ്ട് വരാം.
0: വേഗം മേടിച്ചോണ്ട് കൊടുറേ, ഇല്ല നിന്റെ പ്രാവിനേക്ക് അവള് വിഴുങ്ങും.
2: രണ്ട് ഐസ്ക്രീം
1: രണ്ട് മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും.
2: വേറെ എന്ത് കിട്ടും?
1: വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ?
2: അയ്യേ വേണ്ട.
0: പിന്നെ രണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവേനിക്ക് രണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ. ലോ ലവൻ
2: ഇങ്ങോട്ട്
0: വലിയ കയറുവന്നു.

0: ജോജി അവളെ ഒഴിവാക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അവൾ എപ്പോഴും ജോജിയുടെ അടുത്ത് തന്നെ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ജോജി അവളെ ഉപേക്ഷിച്ച് നിശ്ചലോട് അവളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അവരുടെ വാതിലിൽ മെല്ലെ വന്ന് രേവതി തട്ടുകയായിരുന്നു. വിശന്ന് വലഞ്ഞ അവളെ കണ്ടപ്പോൾ നിശ്ചലും ജോജിയും തകർന്നു പോകുന്നുമുണ്ട്. പിന്നീടാണ് നർമ്മത്തിൽ ചാലിച്ച ആ രംഗം ഓർമ്മയുണ്ടായി കാണും എല്ലാവർക്കും അല്ലേ, വെച്ച കോഴിയുടെ മണം നിന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ജീവിതം ദുരിതപൂർണമാവുകയാണ്.
1: മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്, ചത്ത നഖം പോലും ബാക്കി
2: കിട്ടില്ല. നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ ഈ കടും കഴിയത്. എന്നിട്ട് സഹതാപം പറഞ്ഞ ചവിട്ടി ഷേപ്പ് മാറ്റി കേട്ടോ. പാമ്പ് കടിച്ചവന്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞു.
1: ഇടി വെട്ടിയവന്റെ തലേ പാമ്പ് കടിച്ചെന്ന് പറയടേ.
2: ആ അല്ല, ഒന്നും തന്നെ. നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കാൻ ഒരു മൂന്നെണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നു.
1: നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കുന്നു ഒഴിച്ചു തരാൻ.
2: അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു ബോട്ടിൽ എവിടെ?
1: അതോ എടേ, ആ പ്രാന്തിപ്പണ്ണി ഇവിടെ നടന്ന ടെൻഷനില്ല, ഞാൻ അങ്ങ് അടിച്ചു തീർത്തു.
2: തീർത്താ
1: തീർത്തു. എവിടെങ്കിലും പോയി തോലട്ടെ ശവം. ഓ, മനുഷ്യന് മനസ്സമാധാനം വേണ്ട, ഇപ്പോഴാണ് ആഹാരം കഴിക്കാൻ തോന്നുന്നത്. വേണ്ട, പിന്നെ എനിക്ക് വിശ്വാസമില്ല. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു.
3: എനിക്ക് വശക്കുന്നേ, എനിക്ക് വശക്കുന്നേ എന്ന് പറഞ്ഞ് കീറുവല്ലായിരുന്നു.
1: ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോവാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. ദാ ഇതിൽ 6 പൊറോട്ടയുണ്ട്,
3: 2 പൊറോട്ട നിനക്കും 4 പൊറോട്ട എനിക്കും. ഏ, ഇത് ചിക്കൻ
2: കഷ്ണം നിനക്കും പകുതി ചാറ് എനിക്കും അല്ലേ.
3: ചാറി മുക്കി നക്കിയാ
2: മതി.
1: എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. തമ്പുരാട്ടിയുടെ കൂടെ റോയൽ സൂട്ടിൽ ഡിന്നറിങ്ങിന് പോയപ്പോ നീ എന്തുവാ എന്നോട് പറഞ്ഞത്? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അല്ലടാ പുല്ലേ. അയ്യോ മുനിസ്വാമി ആയിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന. എന്നാ കൂടെ.
2: ഇത് മുനിസ്വാമി അല്ല.
1: അയ്യോ അല്ലേ. ആ എന്നാ ഇതായിരിക്കും.
2: കളർ പടവ് പതിഞ്ഞിരിക്കുന്നല്ലേ.
1: ഓട് ഓട്.

0: ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ?
1: ഓടി ഓടി വരുമ്പോ ഒരു ആന, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു.
2: എങ്ങനെ ആന എവിടെ കണ്ടോടി കാണും?
0: എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു.
3: ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ചൂടാവരുത്, ഏത് നിമിഷവും ഭ്രാന്ത പിടിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ.
4: ഞാൻ ചൂടാകുന്നില്ല, പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം.
3: ഇത്ര നാൾ സഹിച്ചില്ലേ, ഇന്ന് രാത്രി കൂടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല, നാളെ കാലത്ത് എന്തെങ്കിലും ചെയ്യാം.
4: കാലത്ത് എന്ത് ചെയ്യാൻ പോവാണ്?
3: നിവർത്തിയിലെ ഞെക്കി കൊന്നിട്ട് ഞാൻ ചെയ്യലിപ്പോ.
2: അത് എന്ത് വേണോ ചെയ്യ്, ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനും അടിച്ചു കയറ്റി കളയും.
3: അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താ മതി.
1: പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. കോഴിന്റെ മണം,
2: അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട്.
1: അല്ല, വെച്ച കോഴിന്റെ മണം.
2: അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും, അതാണ് വെച്ച മണം അല്ലേ?
4: പോയി കിടന്നു ഉറങ്ങു വേട്ടേ.
3: പ്ലീസ്.
2: അവളുറക്കി വല്ലതും കഴിക്കണ്ടേ?

0: നല്ല എരി. വാ, ഇങ്ങ് വാ, കൊച്ചു ബാക്കിയുണ്ട്, കുരങ്ങിന് വേണോ?
1: എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത പ്രാന്തായതാണ്.
0: ഞാൻ എപ്പോഴേ പറഞ്ഞില്ല ഇവിടെ കൊയ്യുണ്ടെന്ന്? ഈ കുരങ്ങൻ എപ്പോഴും നൊണയെ പറയും.
1: അങ്ങനെ സംഭവിച്ച എന്റെ ശവന് ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പട്ടാൽ അത് തീർത്തോളും. ഈ നിമിഷം നീ എവളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം.
2: ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ?
1: നീ ഏത് കോത്താഴുത്തപ്പോ
2: ഞാൻ പറഞ്ഞു.
1: ഞാൻ നീ ഇനി ഒന്നും പറയണ്ട, നീ എന്നോട് താമസിക്ക പ്രശ്നമേ ഇല്ല.
2: ഞാൻ പറയുന്ന ഒന്നും കേക്ക്.
1: ഒന്നും പറയണ്ട, നീ ഇവിടെ ഇറങ്ങണോ അതോ ഞാൻ ഇവിടെ ഇറങ്ങണോ? നീ ഇത് കണ്ടോടെ?
2: കണ്ടു.
1: പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന, വിളിച്ചോണ്ട് ഇറങ്ങണേ. ഇതിനെ
2: ഇറങ്ങ, ഇറങ്ങാൻ
1: ഇറങ്ങണേ. വിളിച്ചോണ്ട് പോടായി മറക്കണത്തിന്.
3: ലക്ഷ്മണനെ, ഇന്നേക്ക് വന്ന പേപ്പറെല്ലാം മൊത്തമായി ഇട്, അങ്ങേ എടുക്ക്. ആ കൂട് ദുട്ട് വെച്ചോ.
4: കാലത്തെ പേപ്പർ വായിച്ചില്ലെങ്കി.
5: അല്ല, താനിപ്പം ഫോട്ടോ എടുത്ത് നിർത്തി കപ്പലണ്ടി കച്ചവടം തുടങ്ങി.
3: കപ്പലണ്ടി ഉണ്ട്, വേണ. ഇയാള് ഇയാടെ പണി നോക്കടോ.
5: രാവിലെ
3: ഇറങ്ങി വരും.
5: ഏ നിച്ചൽ, ആ
3: ആശനായിരിക്കും.
2: നീ അവളെ കണ്ട?
3: എവളെ?
2: എടേ, ആ പ്രാന്തിയെ കാണാനില്ലെന്ന്.
3: എന്റെ ദൈവമേ, തൊലഞ്ഞോ? എവിടെ പോയി നിനക്കറിയോ?
2: അതറിയാമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കും.
3: നീ എവിടെ വായി നോക്കി നിൽക്കായിരുന്നു? നിന്നേക്ക് പണിയിപ്പിച്ച് എന്നെ വേണം തല്ലാൻ? ഓ, ഇനി വല്ലയിടത്തും ചാടി ചത്തു കാണുമോ? നീ ആ കൊക്കപ്പി നോക്കാത്തണ്ട.
2: നീ കരുതാ, കൊണ്ടൊന്നും പറയല്ലേ.
3: വല്ലയിടത്ത് കുരുങ്ങി കിടക്കണേ, വാടിയെങ്കിലും തപ്പിയെടുത്ത് കൊടുക്കാമായിരുന്നു. അഞ്ചപത്തോ കുറഞ്ഞാലും വേണ്ടില്ല.
2: നിന്ന് പെരുവർക്കാ, നീ പോയി ആ ജംഗ്ഷനിലും പാർക്കിലും ഒക്കെ നോക്ക്. ഞാൻ പോയിട്ട് പിന്നെ സൂയിസൈഡ് പോയിന്റിലും ലേക്ക് സൈഡിലൊക്കെ നോക്കിട്ട്.
3: ഒന്നുണ്ട്, എന്റെ അമ്മ മറ്റതുണ്ട്.
6: അളിയ, അളിയ, അളിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അളിയ, അളിയ,
3: തൊട്ടുപോലെ തന്നെ.
6: അളി, ഇന്നലെ വിശപ്പുണ്ട്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു.
3: എന്തൊക്കെ?
6: നീ ക്ഷമി, ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഡേ ഡേ,
2: അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 50 രൂപ.
6: എന്തിന്?
2: ഞാൻ ഗോകർണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവടെടുത്തോ
6: ജീവിച്ചോളാം.
2: ഈ ശവം ഇവിടുന്ന് പോയി കിട്ടും.
6: നീ ഇങ്ങനെ അപ്സെറ്റ് ആയല്ലോ, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാകാം. അവിടെ
2: പറയടേ, അവൾ ഉണരും, അതിനു മുമ്പ് എനിക്ക് പോണം.
6: നീ ചുമ്മാ ഇരി, അവൾ ഇനി ഉണർന്നില്ലേ. മോളെ,
2: നീ എന്തോ
6: നന്ദി.
7: എന്റെ മോളെ, ചാച്ചു വന്നു. ചുഞ്ചിരി മോളെ,
6: നമ്മുടെ കുട്ടിയല്ലേടാ.
2: എന്തോന്ന് പറ്റിയടേ,
6: എന്നെ അറിയുവോ?

0: சின்ன குழந்தவும் பஜ்ஜி மேல கை வச்சுக்கிட்டு உள்ள கலாட்டியா வேணும் உனக்கு பத்து பஜ்ஜி வாங்கி தரையா
1: ஒன்னும்
0: இல்ல வா இதோ அத அப்படி தின்னு வா இது இன்னே ஆ ஸ்மால் பொஞ்சுண்டு வந்த பேப்பரான
1: இருபது வயது இளம் பெண்ணே காணவில்லை அவளே
0: பிராந்தாசத்திரத்தை புறத்து அடிதா பிடிச்சு கொடுத்தா 15,000 ரூபாய் கிட்டும் இது 10 வருஷத்துக்கு முன்புள்ள பேப்பரா இது 3 வருஷத்துக்கு முன்புள்ள பேப்பரா இதில் 25,000 ரூபாயாயிட்டு கூடிட்டு ഞാൻ ഇതിനെ പറ്റി ഒരു റിസർച്ച് നടത്തിയാ
1: ഇങ്ങനെ നമുക്ക് പിടിച്ചു കൊടുക്കാതെ
0: പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലരുത്
1: എന്ന് വെച്ചാല്
0: എന്ന് വെച്ചാ ഒരു 10 ദിവസം എവിടെ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ റേറ്റ് കൂടും ഉറപ്പാ ഇപ്പൊ കിട്ടുന്നതിന്റെ ഡബിൾ കിട്ടിയിരിക്കും
1: എടാ 10 ദിവസം ഇതിനെ മേയ്ക്കാനോ ഇതിനാര് ചെലവിന് കൊടുക്കും
0: ചെലവിന്റെ ആരുക്ക് ഞാൻ നോക്കിക്കൊള്ള നീ മേടിക്കണ്ട
1: എടേ നീ നടക്കുന്ന കാര്യമല്ല
0: നടന്നില്ലേ നമ്മൾ നടത്തിയിരിക്കും ഇപ്പൊ സ്വല്പം കഷ്ടപ്പെട്ട നമ്മുടെ കഷ്ടപ്പാട് എന്നേക്കുമായി തീരും വന്നു കയറിയ മഹാലക്ഷ്മി നീ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയാടാ പ്ലീസ് ജോജി പ്ലീസ് കൈകൊടു കൈകൊടു
2: കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് പിള്ളയെ അവതരിപ്പിച്ചത് തിലകനാണ്. അവിഹിത ബന്ധത്തിലുള്ള മകളാണ് താൻ എന്ന തെറ്റിദ്ധാരണയിൽ നന്ദിനി പിതാവിനെ അന്വേഷിച്ചിട്ട് ഊട്ടിയിലെത്തുന്നുണ്ട്. നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രേവതിയാണ്. ഇതേ ധാരണയുള്ള പിള്ളയുടെ കുടുംബക്കാർ നന്ദിനിയെ ഭ്രാന്തിയാക്കാൻ ശ്രമിക്കുകയാണ്. ജോജിയെ പരിചയപ്പെടുന്ന അവൾ ഭ്രാന്ത് അഭിനയിച്ച് ജോജിയുടെ വീട്ടിൽ കയറിക്കൊടുന്നു. ഭ്രാന്തിയെ പിടിച്ചുകൊടുത്താൽ പണം കിട്ടുമെന്ന് കരുതി ജോജിയും നിശ്ചലും അവളെ സംരക്ഷിക്കുന്നു. സാവധാനം നന്ദിനി സത്യം വെളിപ്പെടുത്തുകയും തന്റെ പിതാവിനെ കാണാനെങ്കിലും സഹായിക്കണമെന്ന് ജോജിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നന്ദിനിയെ പിന്തുണക്കാൻ ജോജി തീരുമാനിക്കുകയും നിശ്ചലമായി തെറ്റിപ്പിരിയുകയും വേലക്കാരിയാക്കി നന്ദിനിയെ ജഡ്ജിയുടെ വീട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്.

0: മനുഷ്യരിത്തിരി സമാധാനം കിട്ടുന്ന ഉറങ്ങുമ്പോഴാ. അത് സമ്മതിക്കില്ല എന്ന് വെച്ചാ
1: ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചീത്തയായി പോവല്ലോ എന്ന് കരുതിയ എന്നാണ് പറയുന്നത്.
0: തൂത്ത് തുടയ്ക്കാൻ വന്നവൾ ആ പണി ചെയ്താൽ മതി. 1000 പണി ഈ വീട്ടിലുണ്ട്, അതൊന്നും ചെയ്യരുത്.
1: എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നേ.
0: എല്ലാ മുറിയിലും ബെഡ്ഷീറ്റ് നല്ലോണം എടുത്തത് കഴിയിട്ടാലെന്താ?
1: അത് അലക്കാരന്റെ പണിയല്ലേ?
0: അലക്കാരൻ കൊടുക്കാൻ എന്റെ കാശില്ല. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, തന്നെ തന്നെ കൂടി ചെയ്താലെന്താ?

0: ശരി, സത്യേ കരുതി കുട്ടി ഉദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നേനോട് ഒച്ചേക്കില്ല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം.
1: അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല.
0: പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണായിരിക്കും.
1: എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം.
0: അങ്ങനെയാണല്ലേ?
1: ഓഹോ, അങ്ങനെ തന്നെ.
0: എന്നാ ഇപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് വന്നിട്ടുള്ള വേറെ കാര്യം. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല.

0: എന്റെ മീശ എവിടെ?
1: മുഖത്തുണ്ടല്ലോ.
0: മുഖത്തുള്ളതിന്റെ ബാക്കി എവിടെ ചോദിച്ചേ?
1: എനിക്കറിയില്ല, വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും.
0: ഏത് പാറ്റയാ കരണ്ടെന്ന് എനിക്കറിയാവിടെ.
1: എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു, ഇപ്പൊ നല്ല ചന്തണ്ട്.
0: ഇക്കണക്കിന് എന്റെ മുഖത്തിന് ചന്തം കുറവാന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ തല വെട്ടി മാറ്റി കളയല്ലോടി. ഓഹരിത്തരം കാണിക്കൊരു അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ട അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. നിന്റെ നാല് കഷ്ണമൊക്കെ കാലെ പിടിച്ചൊരാൽക്കുന്നുണ്ടല്ലോ. പലിച്ച് കീറി അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി ഇറക്കി വെച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ചുട്ട് എന്റെ കൊക്കിന് ജീവനുണ്ട്. 24 മണിക്കൂറാണ് നിന്നെ ഇറക്കി വിടി. നമ്മുടെ പാറ്റാകരണ്ടല്ലേ.

0: മലയാളത്തിലെ ഏറ്റവും മികച്ച ഹാസ്യ ചിത്രങ്ങളിലൊന്നായി കരുതപ്പെടുന്ന കിലുക്കം ബോക്സ് ഓഫീസിലും വൻ വിജയമായിരുന്നു. ഒരു വർഷത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ഇതിലെ ഹാസ്യരംഗങ്ങൾക്കും ഇന്നും ജനപ്രീതിയുണ്ട് അല്ലേ? ജഗതി അവതരിപ്പിച്ച നായകന്റെ സുഹൃത്ത് നിശ്ചൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച ഹാസ്യകഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഈ അഭിനയത്തിന് ജഗതിക്ക് 1991 മികച്ച സഹനടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. നിശ്ചൽ തുടർച്ചയായി ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെടുന്നതും രംഗങ്ങൾ ഇന്നും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അല്ലേ?
1: എന്റെ ഡോക്ടർ ആന്റി, കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്.
2: തല്ലു വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും.
1: ഡോക്ടർ തമാശിച്ചതാണ്.
2: കൈ സൂക്ഷിച്ചോണം.
3: അവനുമായിട്ട്
4: ഞാൻ ഉടക്കി പൊട്ടി പൊട്ടി
3: യെസ് തും പാഗല ക്യാ
4: ഹം നിശ്ചൽ ഹേ. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ ദുഷ്മൻ ദുഷ്മൻ
3: തൂ മേരാ ദുഷ്മൻ ഹൈ
4: യെസ്
3: വോ സാലാ ജോർജി മേരാ ആദ്മി കോ മാരാ अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल.
4: मुझे मालूम. यो अरഞ്ഞുടാ എന്നുള്ള എൻ്റെ ഹിന്ദി എന്തുവാണോ എന്തോ. मुझे मालूम.
3: बोल.
4: मुझे मालूम.
5: अयो എൻ്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുടാ. നീ മർദായോട് പറഞ്ഞു കൊടുക്കണാ.
1: രേഖ പിടിക്കയ്യാ, പക്കത്തിലെ കായലെടുക്കും, വണ്ടി കുതിര എങ്ക പോയിടും.
6: എവളോ വാച്ച്?
7: 20 രൂപ.
6: 20 രൂപവാ?
7: ആമാ.
6: ഇന്റെ കുതിര വണ്ടി എനക്ക് വേണ്ട. ഇതെവിടെ ഹോസ്പിറ്റലിൽ പടുത്തിട്ട് നല്ലത്.
1: ഇവിടൊക്കെ തൂറി വൃത്തികേടാക്കി.
4: ഞാൻ നിൽക്കൂല. മീശ എടുത്ത് വേഷം മാറിയാലും എനിക്ക് ആളെ അറിയാം.
8: എടാ, നിന്നെ അല്ല എനിക്ക് വേണ്ടത്.
4: അറിയാം, നിങ്ങൾക്ക് വേണ്ടത് ഫോട്ടോയല്ലേ.
8: അതല്ല, നീ അവിടെ നിന്നെ പറയട്ടെ.
4: എനിക്കൊന്നും കേക്കണ്ട.
8: ജോജി എവിടെ?
4: ആഹാ, ജോജിയാണോ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്? അവൻ ഇനിയും മതിയായില്ലേ. എന്റെ പുക കണ്ടേ അവൻ അടക്കുള്ളൂ.
8: അവിടെ കുഴി കുഴി
4: കുഴി കുഴി കുഴി.
9: Oh.

0: കിളവന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല.
1: അഞ്ച് ബുള്ളറ്റാ ഓപ്പറേറ്റ് ചെയ്തെടുത്തത്.
0: മിസൈൽ വല്ല ഉണ്ടായിരുന്ന ഉള്ളില്, ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.
1: പുറത്ത് പോലീസുകാരൻ ഇപ്പോൾ ഉണ്ട്,
0: അവരോട് അകത്ത് കയറി വരാൻ പറ.
1: മോഷണ ശ്രമത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുക.
0: അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ.

0: ജസ്റ്റിസ് പിള്ളയുടെ വേലക്കാരനായി അവതരിപ്പിച്ച കിട്ടുണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇന്നസെൻ്റ് ആണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കൂടുതൽ ചിരിപ്പിച്ചതും ഇന്നസെൻ്റ് ആണ് അല്ലേ? ലോട്ടറി അടിച്ച രംഗം ഇന്ന് മലയാളി മനസ്സുകൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന, ചിരി വരുന്ന ഒരു രംഗം തന്നെയാണ്. അതുപോലെ ലോട്ടറി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ജസ്റ്റിസ് പിള്ളയോട് ക്രൂരമായിട്ട് പെരുമാറുകയും പോയ പോലെ തിരിച്ചു വരികയും ചെയ്യുന്ന ആ രംഗം ഇന്നും നമ്മൾ ചിരിയോടെ തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അല്ലേ?
1: എന്തിനടയും
2: അറിയോ? 7

0: 2 0 7 4 1. ചേട്ടാ, ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്ന ഇതൊക്കെ എടുക്കുന്നതിന് ദൈവ വിചാരം വേണ്ടേ?
1: നിന്റെ നാക്ക് നല്ലതാണോ?
0: എന്റെയോ? നോക്കി.
2: ഞാൻ ഇങ്ങനെ സംസാരിക്കാനാ, അച്ഛൻ കാല് തെളിയിട്ട് മുറുക്കി പുറത്തു വന്നാ ഒപ്പം കാണും. വാലു പോലെ കിട്ടുണേട്ടൻ.
0: വഴിയുണ്ട്, കിട്ടുണി സ്ഥാന സ്ഥലം വിട്ടോളൂ. അയാൾ ഇന്നെടുത്ത കാമധേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ ആയത്. അയാൾക്ക് എഴുത്ത് വായനെന്നറിയില്ല. പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ സെക്കൻഡിൽ അയാൾ സ്ഥലം വിട്ടോളൂ.

0: കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്.
1: അയ്യോ, ഞാൻ അത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. വായിച്ചേ.
0: ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസിഡർ കാറും.
1: അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്.
0: ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ K 7 7 0 0 7 8 8. ഇതുവരെ ശരിയാണോ കിട്ടുന്നേട്ടാ?
1: ഇതുവരെ വളരെ ശരിയാ.
0: 4 4 3 3
1: ഒന്ന്. എന്താ പറഞ്ഞേ?
0: ഒന്ന്
1: ഒന്ന്.

0: താൻ എവിടേക്കായി നോക്കണേ? താൻ്റെ പൊട്ടം കളിക്കുക, ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറകോളിനും കടിച്ചു പിടിച്ച് നാലണയ്ക്ക് കൊള്ളാത്ത ലൊടുക്ക കാറില് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ സായിപ്പാവില്ല. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരണാ. എടാ മുരട്ട് കാളേ, സുപ്രീം കോടതി എന്ന് വിളിക്കാൻ തുടങ്ങിയതല്ലേ നീ എന്റെ തന്തയ്ക്ക്? ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. ഏത് പേട്ടയ്ക്കും കാശുണ്ടായാ ഏത് പാവപ്പെട്ടവന് തന്തയ്ക്ക് വിളിക്കാം. 35 കൊല്ലം താൻ എന്നെ തെറി വിളിച്ചില്ലേ? ആ തെറിയൊക്കെ ഞാനിപ്പൊ തന്നെ വിളിച്ചിരിക്കണു. എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും? താൻ എന്താ വിചാരിച്ചേ ജീവിതകാലം മുഴുവൻ തന്റെ ചെരുപ്പ് നിൽക്കി ഞാനിവിടെ കഴിയുന്നു വിചാരിച്ചോ? വേലക്കാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞാൻ തനിക്ക് കാണിച്ചുതരാം. കുറച്ച് വേലക്കാരൻ ഞാൻ എന്റെ വീട്ടിൽ നിർത്തുന്നുണ്ട്, എന്നിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചു കാണിക്കാം. നോക്കണോ പെട്ടേ, താനിപ്പോ വിചാരിക്കുന്നുണ്ടാവും മൂർത്തമ്പാമ്പിനെയാണല്ലോ ഈശ്വര ഞാൻ പാല് കൊടുത്ത് വളർത്തിയെന്ന്. അതേടാ മൂർത്തമ്പാമ്പിനെ തന്നെയാ നീ പാല് കൊടുത്ത് വളർത്തിയത്? എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വിളിച്ചിട്ടുണ്ട്! അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കൊണ്ട് ഇഷ ഇങ്ങ തച്ച ജജ്ജ ഞഞ്ഞ തട്ട ഡജ്ജ ഞണ്ട തട്ട ഡജ്ജ വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അഹങ്കാരം കൊണ്ട് പറയല്ലടാ പട്ടിരെ മോനെ. നീ പോട, അത് വേണ്ട. മത്തങ്ങി തറിയ ഗൈര, നീ ഇങ്ങ് വട പുറത്തേക്ക് ഇങ്ങ് വട.
1: എവിടെ?
0: എന്ത്
1: കാറ്?
0: എനിക്ക് വിശക്കടു. ഏഴു ദിവസം കഴിച്ചിട്ട്
1: വീട്ടിൽ വേലക്കാരില്ലായിരുന്നു വെച്ചുണമ്പി തരാൻ?
0: ശവത്തി കുത്തരുത് ജഡ്ജി. ഏമാനെ
1: ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്.
0: സാറെന്ന് വിളിക്കാറുണ്ട്, ജഡ്ജി എന്ന് പറയാറുണ്ട്. എന്നത് തെറ്റാ?
1: അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ.
0: ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കോ?
1: ആ പറയോ.
0: എനിക്കത് ഓർമ്മയില്ല.
2: എനിക്ക് ഓർമ്മയുണ്ട്, മത്തങ്ങാത്തലയാന്ന് വിളിച്ചില്ലേ.
0: എനിക്ക് നീ മതിയായിട്ടില്ല അല്ലേ ഇവിടെ.

ഇതൊക്കെ വരുത്തി വെച്ചത്. ലോട്ടറി അടിച്ചു ഇവളാ എന്നോട് കള്ളം പറഞ്ഞു. ഞാൻ കാറും വീടും മേടിക്കുമ്പോ ഇവിടുത്തെ തല്ലിപ്പൊടി പണി കളഞ്ഞിട്ട് ഇവൾ എന്റെ വീട്ടിൽ വന്ന് വേലയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഈ മൂതേവി നോക്ക് നോക്ക് നോക്ക് മൂത്തോക്ക് നോക്ക്. ദേച്ചിരിക്കണു. Oh, no.

0: ഒടുവിൽ രേവതി അറിയുകയാണ് ആ സത്യം. തന്റെ അച്ഛൻ ജസ്റ്റിസ് പിള്ളയല്ലെന്നും പിള്ളയുടെ മകനാണ് എന്നും അത് താങ്ങാവുന്നതിലുമേറിയായിരുന്നു രേവതിക്ക്. കിലുക്കത്തിന്റെ ക്ലൈമാക്സ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? രേവതി പോകാൻ തീരുമാനിക്കുകയും അത് താങ്ങാവുന്നതിലേറെയായിരുന്നു ജോജിക്ക്. ലാസ്റ്റ് രംഗം എന്ന് പറയുന്നത് നമുക്ക് വളരെ ആകാംക്ഷ തോന്നിക്കുന്ന രംഗമാണ്. രേവതി പോകുമോ ഇല്ലയോ, ജോജിക്ക് അവളെ നഷ്ടമാവുകയോ എന്നൊക്കെ. പക്ഷേ എല്ലാം തിരുത്തിക്കൊണ്ട് അവസാനം രേവതി ആ ട്രെയിനിൽ നിന്ന് ചാടി ജോജിയുടെ അടുത്തേക്ക് പോവുകയാണ്.
1: എന്തൊക്കെയാണ് ഈ ഒളിച്ചുകളിന്റെ അർത്ഥം?
2: ഒളിച്ചു കളിക്കുന്ന ഡാഡിയ, അച്ഛനും മോളും മോളെ ഗുണ്ടയും കൂടെ ചേർന്ന് എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട. ഉത്തരം മുട്ടുമോളെ ഷട്ടപ്പ് ഉണ്ടല്ലോ, അതും ഇനി എന്റെ അടുത്ത് വേണ്ട.
1: ഇനി ഒരു നിമിഷം എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കരുത്.
2: ആ ഞാനിപ്പോ പോവും, പക്ഷെ തിരിച്ചു വരും എല്ലാരെയും കൊണ്ട്.
1: നന്ദിനി, മേഴ്സി, മകൾ അച്ഛനെ കാണാമെന്നാണല്ലേ? പക്ഷെ അതിനെന്തിനാണ് ഈ നാടകം? പകരം വീട്ടാനോ അവകാശം സ്ഥാപിക്കാനോ? ജോജി അസലായടാ, കളി അസലായി. നമ്മൾ തമ്മിലുള്ള അടുപ്പ് സ്വല്പം കൂടിപ്പോയത് കൊണ്ട് നിനക്കെന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നാന്തരം വിഡ്ഢിയാക്കാനും നിനക്ക് പറ്റി. നിനക്കെന്താണ് ഈ കച്ചവടത്തിൽ ലാഭം?
3: ഒന്നും ഉദ്ദേശിച്ചല്ല നന്ദിനി. അവക്ക് വേണ്ടി
1: വേണ്ട, വിസ്തരിച്ച് വൃത്തിയടാക്കണ്ട. വളഞ്ഞ വഴികളായതുകൊണ്ട് പറയാൻ സമയമെടുക്കും. കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. ഐ ആം ഷോക്ക്ഡ്.

പോകാൻ പറയരുത്, പറഞ്ഞാലും ഞാൻ പോവില്ല. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു, ഒന്ന് കാണാൻ, ഒന്ന് മിണ്ട, എല്ലാം കഴിഞ്ഞിട്ട് വിഷമിപ്പിക്കാതെ പോണെന്ന് കരുതിയത് ഒന്നും ഒളിച്ചു വെക്കാൻ മോഹിച്ചതല്ല. അടുത്തപ്പോ ഇനിയും കൂടുതൽ കാണുന്ന ഒരു അത്യാഗ്രഹം തോന്നി. സത്യം പറഞ്ഞു പോയാ അത് നടക്കില്ലല്ലോ എന്ന് കരുതി നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിപ്പോയത്. ഒരു ജീവിതം മുഴുവനും ഒരച്ഛൻ മകൾക്ക് കൊടുക്കാവുന്ന സന്തോഷം ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് കിട്ടി. ആ ഓർമ്മ മതി എനിക്ക്. ഒരപേക്ഷയുള്ളൂ എനിക്ക് വേണ്ടി, ഒന്നും നഷ്ടപ്പെടണ്ട.

0: டோ பிள்ள இறங்கி வாடோ. டோ பிள்ள, டோ பிள்ள இறங்கி வாடோ. நான் உறங்கி காலத்தில்ன்னு எனக்கறியாம். தனிக்கு உறங்கா பற்றத்தில்லடோ. நான் இவிடும் இறக்கி விட்ட தன்ட மகளை மகனும் மருமகனும் கூட குற கவலச்சட்டம்பளை ஏற்பிச்சு கொல்லிக்கா. மார்க்கெட்டில் கிடந்து எனிக்கு இத்தி தள்ளு கொள்ளாண்டி வந்து ஞா அவமானக்காலும் தொட்டி ஆயதுகொண்டு மகளிப்போ ஜீவனோடு இருப்பிண்ட. தானும் கூடி அறிஞ்சோண்டுள்ள கலையாந்து எனிக்கறியாம். காசு கை தாராளம் உண்டல்லடோ. இனியும் கிட்டும் கவலச்சட்டம்பிகளை நேரிடா தயாரா. ஞான் சமயம் ஸ்தலவும் பற சௌகரியம் ஆயிருக்கும் எனக்கு. நியமம் கொண்டு கண்ணும் மனசும் மூடி சத்தியம் மாத்திரம் முன்னிக்கண்டு ஒருபாடு விதி எழுதிய ஜட்ஜி அதிகாலு சொந்தம் மகளை முன்பே வந்து கெஞ்சியப்போ அதினே திரிஞ்சு நோக்காயிருக்கா. தனிக்கு எங்கே கழிஞ்சிடும் மனுஷா? உண்டாக்கா நேரம் ஓர்த்தில்லோ. ஈ நாணக்கேடும் மானக்கேடும் தனிக்கு வேண்டக்கு வேண்டணும். அவளை ஞான் நோக்கும். இத்தனை நாள் அவள் தந்தை இல்லாத ஜீவிச்சு, இனி அவள் ஜீவிச்சோளும். പക്ഷേ എവനെങ്കിലും അത് സമ്മതിക്കൂലെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പം അറിയണം. തന്തയ്ക്ക് ചുണയില്ലെന്ന് എനിക്കറിയാം. മക്കൾക്കോ മരുമക്കൾക്കോ ചുണ ഉണ്ടെങ്കിൽ അറിയുവാടാ. അതറിയാൻ ഞാൻ വന്നിരിക്കുന്നത്. ആരുമില്ലേ? യോ, ഗുഡ് നൈറ്റ് യുവർ ഓണർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.
1: കുടിച്ചിട്ട് പറയുന്ന സത്യവും കുടിക്കാതെ പറയുന്ന കള്ളവുമൊക്കെ എനിക്ക് മനസ്സിലാകും. കേട്ടോ ജോജി, എനിക്കും എൻ്റെതെന്ന് പറയാൻ ആരുമില്ല. എൻ്റെ സ്വത്തുക്കൾ സ്റ്റാമ്പ് പേപ്പർ എഴുതി വാങ്ങാൻ നടക്കുന്ന ഭാര്യയും മകനും മരുമോനും കുറേ ബന്ധുക്കളും, അതാണ് എൻ്റെ കുടുംബം. ഒരു തരത്തിൽ പറഞ്ഞ ഞാനും തന്നെ പോലെ അനാഥനാണോ? ഒരു നാഥനെ എനിക്കുണ്ടായിരുന്നുള്ളൂ, ബാരിസ്റ്റർ ഗോവിന്ദമേനോൻ. വക്കീലാപ്പീസ് ചായ കൊണ്ട് കൊടുത്തു തുടങ്ങിയതാ എൻ്റെ നിയമബന്ധം. സുപ്രീം കോടതി കസേര വരെ എന്നെ കൊണ്ടെത്തിച്ചത് ആ വലിയ മനുഷ്യനായിരുന്നു. ബംഗ്ലാവിൽ ഇന്ന് ഞാൻ പൂമാലയിട്ട് പൂജിക്കുന്ന വലിയ ചിത്രത്തിലെ ദൈവത്തിന് വേണ്ടി എനിക്ക് പലതും മറച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിന്റെ നന്ദിനി കുട്ടിക്ക് ഉടനെ അവളുടെ അച്ഛനെ കിട്ടും. ഞാനാണ് പറയുന്നത്.

0: വർഷങ്ങളായി എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു കേസിന്റെ വിധി ഇന്ന് ഞാൻ പറയാൻ പോവുകയാണ്. നന്ദിനിയെ വളർത്തിയതും പഠിപ്പിച്ചതും ഞാനാണ്. ഞാനും ഇവളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എന്റെ കുടുംബത്തെ വരെ എനിക്ക് മറക്കേണ്ടി വന്നു. ശരിയാണ്, കുറെ കാലമായി ഇവളെ മറന്ന് എന്റെ മനസമാധാനത്തിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഒരിക്കൽ എന്നെ കാണാൻ വേണ്ടി എന്റെ കുടുംബത്ത് കയറി വന്ന ഇവൾ എങ്ങനെ ഭ്രാന്താശുപത്രിയിലായെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അതെന്തിനു വേണ്ടി ആയിരുന്നു എന്ന് എനിക്കും അറിയാം. പക്ഷെ ഇവള് വീണ്ടും അച്ഛനെ തേടി വന്നിരിക്കുകയാണ്. പക്ഷേട്ടെ, ഞാൻ വിധി പറയാൻ പോകുന്ന കേസ് ഇതല്ല. ഈ നിൽക്കുന്ന നന്ദിനിയുടെ അമ്മയെ തനിക്ക് ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജഡ്ജിയും താൻ പ്രോസിക്യൂട്ടറും ആയിരുന്ന കോടതി മുറിയിലേക്ക് വേശ്യാവൃത്തിക്ക് കേസ് ചാർജ് ചെയ്തുകൊണ്ടെന്ന സുന്ദരിയായ ഒരു ദേവകുട്ടി
1: എനിക്ക് ഓർമ്മയില്ല.
0: ഇല്ല,
1: എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ചിരിക്കുന്നത്?
0: ആൻസർ ടു ദ പോയിന്റ്. നിനക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്ക് ഓർമ്മയില്ല.
0: 20-22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ദേവക ഗർഭിണിയാണെന്നും അത് പുറത്തറിഞ്ഞ് വിവാഹം മുടങ്ങിയ കുടുംബത്തിന്റെ അന്തസ്വാഭിമാനവും തകർന്നു വീഴുമെന്നും പറഞ്ഞ് വിളറി വിയർത്ത് എന്റെ ചേമ്പറിലേക്ക് ഓടിക്കേറി വന്ന നിന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്.
2: ഗതിമുട്ടിയപ്പോ സ്വന്തം തെറ്റുകളെ മറ്റുള്ളവരെ പുറത്ത് പഴിച്ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ?
0: അല്ല, ഇവിടെ ആരും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. അന്ന് എനിക്ക് നിന്നോട് സിമ്പതി തോന്നിയില്ല. പക്ഷെ നിന്റെ അച്ഛൻ എന്നെ ഞാനാക്കിയ വലിയ മനുഷ്യൻ ഈ അപമാനം താങ്ങാനാവാതെ ആത്മഹത്യക്ക് പോലും മുതിർന്നേക്കുന്നുള്ള ഭയം കൊണ്ട് നീ ചെയ്ത പാപത്തിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്തു.
2: അപ്പോ നന്ദിനിയുടെ അച്ഛൻ
0: ഇവനാണ് നിന്റെ ഭർത്താവ്. എന്നാ ആർക്കും വിശ്വാസം വരുന്നില്ലേ? ഈ സംഭവത്തിന് ഒരു സാക്ഷിയേ ഉള്ളൂ, ദേവകി. അവരൊന്നും ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ? എങ്കിലും എന്റെ മകളാണെന്ന് സംബന്ധിച്ചുകൊണ്ട് അവളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.
1: ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല.

0: ഇവൾ എന്റെ മകളാണ്. നമ്മുടെ മകളായിട്ട് ഇവളെ സ്വീകരിക്കാൻ നിനക്ക്
1: വേണ്ട. ഏത് വഴി പോകുന്ന ഒരു അനാഥയ്ക്ക് അച്ഛനാകാം. ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടായാൽ മതി. തെളിവുകൾ നിരത്തി സാക്ഷികളെ വിസ്തരിച്ച് കോടതി കൽപ്പിച്ച ആ അച്ഛന്റെ പക്കൽ നിന്ന് മകൾക്ക് ചെലവ് കാശ് കിട്ടും. പക്ഷെ സ്നേഹം കിട്ടോ? വാത്സല്യം കിട്ടോ? മനസ്സ് തുറന്നൊന്ന് മോളെ എന്ന് വിളിക്കാൻ പറ്റോ? ഞാൻ തേടി വന്ന എന്റെ അച്ഛനെ ഞാൻ കണ്ടു. ആരും സമ്മതിക്കണമെന്നില്ല. എന്റെ അച്ഛൻ ഇതാണ്. ഈ അച്ഛൻ മതി എനിക്ക്. സാധ്യമല്ലെന്ന് മാത്രം പറയരുത്. മനസ്സിൽ വരച്ചിട്ട് പോയി

എന്നെ വളർത്തി വലുതാക്കിയ അമ്മമാരുടെ അടുത്തേക്ക്. അവിടെ എനിക്കൊരു മുറിയുണ്ട്. ആഹാരം കഴിക്കാനൊരു പ്ലേറ്റും വെള്ളം കുടിക്കാനൊരു ഗ്ലാസ്സും ഉണ്ട്. സ്നേഹം മാത്രം വിളമ്പാൻ അറിയാവുന്ന കുറെ സഹോദരിമാരും അവരോടൊപ്പം കൂടും. എന്നെപ്പോലെ മഠത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി

0: എല്ലാം കൊണ്ടും ഒന്നിനൊന്നും മികച്ച ചിത്രമാണ് കിലുക്കം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാമ്പാർ തന്നെ. ചിരിക്കാനും കരയാനും ചിന്തിപ്പിക്കാനും അതുപോലെ ആക്ഷൻ ആവട്ടെ പാട്ടാവട്ടെ എല്ലാം കൂടി ഒരു സാമ്പാർ അല്ലേ. കിലുക്കത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ സൂര്യ ഇടവന.
1: ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ ആ ചിങ്ക് ചക്ക്.

0: ചിത്ര പരിചയം.
1: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദവ്യാഖ്യാനം.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
4: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 August 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ. മയൂഖം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് ചിത്ര.

0: ജോലി ടെൻഷൻ ഓർക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവ ബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
5: കന്മദം എന്ന ചിത്രത്തിലെ ഈ ഗാനം യേശുദാസ് പാടിയത്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാർവ മാമ ഗാമഗ ഗ
0: ശരി, ഇനി ഹമ്മിങ്ങായി പാടൂ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എല്ലാ കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും പോരാട്ടവീര്യവും നേരിട്ടെറിഞ്ഞ മണ്ണാണ് ആൻഡമാനിലിതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. 2022 ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഹർഘർ തിരംഗ പരിപാടി ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദരം അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ക്വിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജ്ജം പകർന്നുവെന്നും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ ധൈര്യം എല്ലാ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമായിരിക്കുമെന്നും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി.

0: ത്തുമെന്നും നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അക്കാര്യത്തിൽ ഒന്നും ഒരു വിട്ടുവീഴ്ചയിലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്.
0: കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലകളിൽ മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും സന്ദർശനം നടത്തി. കെ സി വേണുഗോപാൽ എം പി, റെജി ചെറിയാൻ എം എൽ എ, ജില്ലാ കളക്ടർ ഷാജി വി നായർ, കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച സംഘം അടിയന്തര ആശ്വാസ നടപടികൾ ഉറപ്പു നൽകി. തുടർന്ന് കർഷകരുടെയും ദുരിതബാധിതരുടെയും പ്രത്യേക യോഗം ചേർന്നു. പുനഃകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ കൃഷി ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും സർക്കാർ നിർദ്ദേശവും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. നിലവിൽ 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളത്. ജില്ലാതല കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. നെല്ലുവില ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 150 കോടി രൂപ കൂടി അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ 306 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇനി 156 കോടി രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ ജില്ലയിൽ നെല്ലുവില പൂർണ്ണമായും നൽകാനാവൂ. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും മുൻകാല കണക്കുകളും ഹാജരാക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള താങ്ങുവിലയും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനായി ഓഡിറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓണത്തിന് മുൻപ് കർഷകർക്ക് നെല്ലുവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: നീറ്റ് PG പ്രവേശന പരീക്ഷയ്ക്ക് സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കത്തയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലുള്ള മുൻഗണനകളാണ് ഇത്തവണ അപേക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 30 പരീക്ഷ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കർഷകർ. മഴക്കാലമായതോടെ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനകൾ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: നിത്യവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖല ഇറങ്ങുകയും കൃഷികൾ നശിപ്പിക്കുന്നതും വയനാട്ടിലെ പതിവ് സംഭവമായി. ഇതോടെ വയനാട്ടിലെ കർഷകർ ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തലപ്പുഴയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. ഇതിനു പുറമെ വൈത്തിരി, തൈലക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാവിലെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാൻഷിയെ 14-21, 21-14 എന്ന സ്കോറിനാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. 2025 സംസ്ഥാന കർഷക പുരസ്കാര ജേതാക്കളെ മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. കർഷകരുടെ അധ്വാനത്തിനും കാർഷിക മേഖലയിലെ മികച്ച മാതൃകകൾക്കും അംഗീകാരം നൽകുന്നതിനാണ് പുരസ്കാരം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്, അർബൻ റൂഫ് ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നിങ്ങനെയാണ് മൂന്ന് പുതിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ നാളെ ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 രാമകഥ ഗാനലയം. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ കേൾക്കാം മേഘരാജീവൻ എഴുതിയ കവിത നിൻനിഴലായി. എ ഒ വിജയലക്ഷ്മി എഴുതിയ കവിത ആരു ഞാൻ, ആലപിക്കുന്നത് മണികണ്ഠൻ. ദീപ ബിബീഷ് നായർ എഴുതിയ കവിത ഗുരുവന്ദനം, ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ. മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ കേൾക്കാം കനലിൽ വിരിഞ്ഞ കവിത, അവതരിപ്പിക്കുന്നത് അശ്വിനി. 8 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9 മണിക്ക് നാടകനേരം. നാടകം നെല്ലിക്ക 2 ഭാഗത്തിന്റെ 5-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടക ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളതെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു.
2: I am delighted to note that this Hargar Tiranga campaign has evolved into a nationwide people's movement. Every household that proudly displays the national flag sends a powerful message of patriotism, unity and our collective responsibility. Creates the nationalism and patriotism.
1: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരാഞ്ജലി അർപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവർ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവരുടെ ധീരത ഓരോ ഇന്ത്യക്കാരനും എക്കാലവും പ്രചോദനമായി നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യകൾ, ഊർജ്ജ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ സാങ്കേതിക വിദ്യ, സമയബന്ധിതമായ പ്രവർത്തനം, വിശ്വാസം എന്നീ 3 പ്രധാന സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ ഒരു സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുച്ചേരി പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ശ്രീ ഷാ.
3: भारत सरकार ने अंग्रेजों के बनाई हुई दंड संहिता को बदलकर 3 भारतीय न्याय संहिताओं को लागू किया है. ये न्याय संहिताओं की सोच नागरिकों को न्याय दिलाने के लिए केंद्रित, तकनीक सक्षम और समयबद्ध बनाने की है. ये तीनों न्याय संहिताएं टेक्नोलॉजी, टाइमलाइन और ट्रस्ट, ये 3 पिल्लर पर खड़ी की गई है.
1: മദ്രാസ്, കൊൽക്കത്ത, മധ്യപ്രദേശ്, കർണാടക ഹൈക്കോടതികളിലേക്ക് 30 ജഡ്ജിമാരെ നിയമിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മദ്രാസ് ഹൈക്കോടതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ നിയമിതരായത്. നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം 20 അഭിഭാഷകരും 10 ജുഡീഷ്യൽ ഓഫീസർമാരും നിയമിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായും സുപ്രീംകോടതി കൊളീജിയവുമായും കൂടിയാലോചിച്ച് രാഷ്ട്രപതിയാണ് ഈ നിയമനങ്ങൾ നടത്തിയത്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാൽഹിക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ക്യുയാനെ പരാജയപ്പെടുത്തിയാണ് അഷ്മിത കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ചൈനയിലെ ഹെഫേയിൽ നടക്കുന്ന 9th വേൾഡ് ബ്രിഡ്ജ് ഫെഡറേഷൻ യൂത്ത് ട്രാൻസ്നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് സ്വർണം. Under-31 പേയേഴ്സ് വിഭാഗത്തിലാണ് ഇന്ത്യയുടെ സാക്നിക് റോയ്, സയന്തൻ കുഷാരി എന്നിവർ സ്വർണ്ണ മെഡൽ നേടിയത്. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ മുൻഗണനയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ എപ്പോഴുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പല ഊരുകളിലും ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി പരിഹരിക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓണക്കാലം മുൻനിർത്തി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഉൾപ്പെടെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ശ്രീ ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ നഗരത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ വെച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡ് അർജുനെ പിടികൂടിയത്. ഒളിവിലിരുന്ന് സമൂഹമാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിക്കും പോലീസിനുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തിയിരുന്നു. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ ബൈതരനി, സലന്തി എന്നീ നദികളിലെ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീരിലെ പ്രതികൂല കാലാവസ്ഥ കാരണം പഹൽഗാം ബാൽത്താൽ റൂട്ടുകളിലെ അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. മഴ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാതല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതികളെ തുടർന്ന് സംസ്ഥാനത്തുടനീളം 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണനു വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മലപ്പുറം ചെമ്മാട് തലപ്പാറ റോഡിലുള്ള സ്വകാര്യ കമ്പനി വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഇന്നലെ മഞ്ചേരിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച കർണാടകയിലെ വിജയപുരയിൽ നിന്ന് 3 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് NIA അറസ്റ്റ് ചെയ്തിരുന്നു. ആയുധ ഉൽപാദനവും വിതരണവും വേഗത്തിലാക്കാൻ US പ്രതിരോധ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പെന്റഗൺ. ഇറാനുമായുള്ള സംഘർഷത്തിനിടെ ആയുധശേഖരം കുറയുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഉൽപാദനം വിപുലീകരിക്കുന്നതിനായി പ്രമുഖ പ്രതിരോധ കരാറുകാരുമായും സാങ്കേതികവിദ്യാ കമ്പനികളുമായും പെന്റഗൺ പ്രാഥമിക കരാറുകൾ ഒപ്പിട്ടു. ചൈനയിലെ ഷാങ്ഹായിൽ 2 വിമാനത്താവളങ്ങളിൽ നിന്ന് 1,300-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഡോൾഫിൻ ചുഴലിക്കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് 3,000,000-ലധികം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ധീര ദേശാഭിമാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ള പ്രമുഖർ. സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്നതും സമയബന്ധിതവുമായ സംവിധാനത്തിലൂടെ പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ നിന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. സമയം ഒരുമണിയായിട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ട് കേൾക്കാനായി വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം: 04902 9708896. ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലെ ആദ്യത്തെ കോളർ ആരാ നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ?
2: ഞാൻ കൃഷ്ണൻ, താമരേരി.
1: കൃഷ്ണേട്ടാ, സുഖാണോ?
2: സുഖമായിട്ട് പോകുന്നു.
1: മഴയുണ്ടോ നാട്ടില്?
2: മഴ ഇന്ന് നല്ല മഴയാ.
1: അതെയോ?
2: അതെ,
1: ഇവിടെ ഇടക്കിടക്ക് മൂഡ് മാറിക്കൊണ്ടിരിക്കുക. മഴയുടെ ഇടക്ക് പെയ്യുന്ന ഇടക്ക് പെയ്യുന്നില്ല.
2: അതുപോലെ തന്നെ ഇവിടെ.
1: അതെയോ? ഏത് പാട്ടാ കേൾക്കേണ്ടത് ഇന്ന്?
2: ഇന്ന് നമ്മുടെ പ്രേമവല്ലി കാനലേരി ഇല്ലേ, അവരുടെ മകന്റെ മകൾ ഇഷാനിയുടെ എഴുതാൻ പറഞ്ഞാളാ.
1: ഇഷാനി?
2: അതെ.
1: ഓക്കെ. കഴിഞ്ഞ തവണ, കഴിഞ്ഞ ദിവസം നമ്മുടെ സന്ദേശ ഗാനങ്ങളിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പ്രേമേച്ചി?
2: ആ, അതെ, ഉണ്ടായിരുന്നു.
1: ഓക്കെ.
2: അപ്പോ ആ കുട്ടിക്ക് വേണ്ടി മധുരവാണി ഗ്രൂപ്പിന്റെ വക എല്ലാവിധ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട്, അമ്പളിച്ചങ്ങാതി അമ്പാടിക്കണ്ണനെ ഉണർത്തരുതേ മറ്റൊരു പാട്ടില്ലേ,
1: സരോവരത്തിലെ.
2: സരോവരത്തിലെ, അതെ.
1: ഓക്കെ. അപ്പൊ ഇഷാനി കുട്ടിയുടെ അടുത്ത് ഞങ്ങളും ബർത്ത്ഡേ വിഷസ് പറഞ്ഞു എന്ന് പറയണം. പാട്ട് കേൾക്കാം.
2: തീർച്ചയായും.
1: ഓക്കെ,
2: താങ്ക് യു.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: നിനക്ക് ഞാനില്ലടോ
0: സുരേഷ് ഏട്ടാ.

0: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം സുരേഷിൻ്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
1: വരികയാണ്.
2: നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
2: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
0: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
3: റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ ഹലോ. അയ്യോ, കോള് കട്ടായും തോന്നുന്നു. റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും, കാരണം മഴക്കാലാണ്. അപ്പൊ എല്ലാവരും റേഞ്ചുള്ളിടത്ത് നിന്ന് കോള് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കൊരു പാട്ട് കേൾക്കാം, അതിനുശേഷം അടുത്ത കോൾ അറ്റൻഡ് ചെയ്യാം.

0: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-9001-8.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999-447-6836, 9447-371-836, 8078-502-836.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ്. അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
4: ഞാൻ വടക്കാഞ്ചേരി ജയപ്രകാശ്.
3: ഓക്കെ, ഏത് പാട്ടാ ജയപ്രകാശ് ചേട്ടാ
4: കേൾക്കേണ്ടത്?
3: എന്താ ഈ പാട്ട് ഇന്ന് തന്നെ ചൂസ് ചെയ്തത്? വീട്ടില് വെറുതെ ഇരുന്നപ്പോ ഇത് കേക്കാൻ തോന്നി. വടക്കാഞ്ചേരിയിൽ എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ?
4: മഴ ഇപ്പോ നല്ല വെയിലുണ്ട്
3: ആണോ? ഇന്ന് വിളിച്ച എല്ലാരും പറയുന്നത് അങ്ങനെയാ, ഇടക്ക് മഴ പെയ്യുന്നുണ്ട്, ഇടക്ക് വെയിൽ വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാന്ന് വിളിക്കുന്നേ?
4: അല്ലല്ല, ഭക്ഷണം കഴിക്കണം. രണ്ടു മണി കഴിക്കും.
3: അതെയോ, ആരൊക്കെ ഉള്ളത് ഇന്ന് വീട്ടില്? സൺഡേ അല്ലേ,
4: എല്ലാരും
3: അന്വേഷിച്ചു എന്ന് പറയണം.
4: ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളത് നോക്കാം. അയ്യോ, കോൾ അറ്റൻഡ് ചെയ്യുന്ന മുന്നേ തന്നെ കട്ടായി. റേഞ്ച് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമുക്കൊരു പാട്ട് കേൾക്കാം, അതിനുശേഷം തിരിച്ചു വരാം.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞു തരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷെ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400, 7225-900-18.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
4: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
3: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
4: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
3: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095-84-07-16.
4: മറ്റൊരു നമ്പർ 8301-99-3542.
3: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: മട്ടന്നൂരിന്റെ പ്രൌഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
6: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
5: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Laminate.
6: Phone 9496-420-880,
5: 8111-933-600.
6: CM Vistara,
5: CM Vistara Nilluni.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
8: ഹലോ, നമസ്കാരം.
7: ഹലോ, ഹലോ. കോളുകൾ നിരന്തരം കട്ടായി പോവുകയാണ്. റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു പാട്ടുകൂടെ കേൾക്കാം. എന്നിട്ട് ആരാണ് അടുത്തതായി വിളിക്കുന്നത് നോക്കാം. പാട്ട് കേൾക്കാം.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്രയും ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധന കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: ഓർമ്മ, മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
4: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നേ?
4: ഇത് അനിത.
1: അനിതേച്ചി, എവിടുന്ന വിളിക്കുന്നേ?
4: മേരുവമ്പായി.
1: ആദ്യമായിട്ടാണോ?
4: അല്ല,
1: മുന്നേ വിളിച്ചിട്ടുണ്ട്.
4: ആ, വിളിച്ചിട്ടുണ്ട്.
1: നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായിട്ടാ?
4: ആ,
1: ഓക്കേ. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
4: പിന്നെ മോളെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ കല്യാണാണ്. 2 ആഴ്ച 13 മോളെ ബർത്ത്ഡേ.
1: ഏത് പാട്ടായാലും കുഴപ്പമില്ല.
4: ഓക്കേ,
1: എന്താണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേരെന്താണ്?
4: അഭിലാഷ്.
1: അഭിലാഷ്.
4: അശ്വിനി.
1: അശ്വിനി. എന്റെ പേര് തന്നെയാണല്ലോ.
4: അതെ.
1: ഓക്കേ, മോളുടെ പേര്?
4: ആതിര.
1: ആതിര. ഓക്കേ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് വിഷസ് ഇപ്പഴേ അറിയിക്കല്ലേ? ഞങ്ങളും പറഞ്ഞു എന്ന് പറയണം കേട്ടാ, രണ്ടുപേരെടുത്ത്, മോളുടെ അടുത്ത് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു എന്ന് പറയണം, മറ്റയാളുടെ അടുത്ത് കല്യാണത്തിനുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട് എന്ന് പറയണം. മെരുമ്പായി, മഴയുണ്ടാവില്ലേ? വീട്ടിൽ തന്നെ ആവൂല്ലേ? അതുകൊണ്ട്
4: ഞാനൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാ.
1: ഓക്കേ, ആരൊക്കെ ഉള്ളത് വീട്ടിലെ?
4: വീട്ടിലിപ്പൊ ഞാൻ തന്നെയുള്ളൂ, ഭർത്താവ് ഗൾഫിലാ, പിന്നെ ഒരു മോൻ മഹാരാഷ്ട്രയില്, മോളെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടില്.
1: എന്താ മോന്റെ പേരെന്താ?
4: മോന്റെ പേര് നവനീത്.
1: ഓക്കേ, അപ്പൊ ഈ തനിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നേ?
4: ഒന്നും പറയുന്ന അറിയണ്ട, പാട്ട് കേട്ടിട്ടും പിന്നെ ചുമ്മാ TV കണ്ടോണ്ടിരിക്കും, അങ്ങനെയെല്ലാം.
1: ചെയ്യാറില്ല?
4: ഇല്ല, വേറെ ഒന്നും ചെയ്യില്ല.
1: പുറത്തേക്കൊന്നും പോവാറേ ഇല്ലേ?
4: പുറത്ത് ഇടക്ക് പോവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടൗണിൽ പോവും.
1: യാത്രകളൊന്നും നടത്താറില്ല?
4: യാത്രകളൊന്നും നടത്താറില്ല.
1: ബോറടിക്കുമ്പം?
4: ബോറടിക്കും.
1: അപ്പൊ എന്താ ചെയ്യാ? എഴുതൊക്കെ ചെയ്യോ? എന്തേലും കഥയോ കവിതയോ?
4: ഇല്ല, എഴുതാനൊന്നുമില്ല.
1: അങ്ങനെ ഒന്നുമില്ല?
4: ഇല്ല.
1: ഡാൻസ് അങ്ങനത്തെ ഒന്നും ഒരു കാര്യമില്ല?
4: ഫോണില്
1: സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടോ?
4: ഫോണില് യൂട്യൂബ് എല്ലാം കാണും.
1: എന്താ കാണാ? സിനിമയാണോ റീൽസ് ആണോ?
4: റീൽസ്.
1: റീൽസ്. എങ്ങനെയുള്ളത് ഇഷ്ടം? ഇപ്പൊ കോമഡി, ചിരിപ്പിക്കുന്ന
4: കോമഡി? കോമഡി.
1: പുറത്തു പോയിട്ട് സിനിമ ഒക്കെ കാണാറുണ്ടോ?
4: സിനിമ ഇപ്പൊ ലാസ്റ്റ് കണ്ട വാഴയാണ്, വാഴ 2 ഇല്ലേ? അത് കണ്ടായിരുന്നു.
1: ഓക്കേ, ഇനി എപ്പോഴാ എല്ലാരും നാട്ടിലേക്ക് എത്തുന്നേ?
4: അവരിപ്പം പോയിട്ട് 6 മാസം ആയിനെയുള്ളു, ഇനി 1.5 വർഷം. മോനിപ്പം വരും 1 വർഷം ആകുമ്പോ. ഹസ്ബൻഡ് വരണേല് 2 വർഷമാണോ?
1: ഓക്കേ, നല്ല ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ചേച്ചി ചോദിച്ച പാട്ട് നല്ലൊരു പാട്ട് തന്നെ, നമുക്ക് വിഷസ് അറിയിച്ചുകൊണ്ട് രണ്ടുപേർക്കും, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആൾക്കും കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം.
4: ഓക്കേ,
1: കഴിച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
4: താങ്ക് യു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
3: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനേ.
4: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ,
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നേ? ഓക്കെ, മമത റേഡിയോയുടെ അടുത്താണോ ഉള്ളത്?
5: അല്ല അല്ല അല്ല, റേഡിയോ വെച്ചില്ല. ഇല്ല ഇല്ല,
4: ഞാൻ കേക്കണ്ടല്ലോ ഞാൻ പറയുന്നേ.
5: ഇല്ല, ഇപ്പൊ ഇപ്പൊ കേൾക്കില്ല,
4: ഇപ്പൊ കേക്കില്ല. ആ ഇല്ല ഇല്ല, കേൾക്കുന്നില്ല. ഏത് പാട്ടാ? കോൾ വീണ്ടും ഡ്രോപ്പായി. നമുക്ക് ഇക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാം. അടുത്തവണ വിളിക്കാം, അപ്പൊ നമുക്ക് സംസാരിക്കാം.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ട് കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
6: ഇഷ്ടഗാനങ്ങളിലേക്ക് അടുത്തതായി ആരാണ് വിളിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഹലോ ഹലോ, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാണ്?
7: ഇത് മലപ്പുറം
6: റിൻസൻ ചാലക്കുടി. പറഞ്ഞു വിട്ട് നമുക്ക് പരിചയമുള്ള പേരാണ്.
7: അതെ, എപ്പോ വിളിച്ചാലും എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട്.
6: ഓക്കേ, ഇന്ന് ചേച്ചി ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
7: എനിക്ക് 3-ാം പക്കത്തിലെ ഉണരുമീ ഗാനം ഭയങ്കര ഇഷ്ടാ പാട്ട്.
6: എന്തേ ഈ പാട്ട് ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം?
7: അത് പറഞ്ഞാല് കേൾക്കാൻ വല്ലാത്തൊരു സുഖം, ഒരു ഫീലാണ്. പിന്നാണെങ്കിൽ വേണുഗോപാൽ സാറ് പാടിയല്ലേ,
6: അതെ,
7: അപ്പൊ അതിലേ ഒരു മധുരം. നമുക്ക് ഇന്ന രസാണ് കേൾക്കാൻ, ഇത്ര കേട്ടാലും മതി വരില്ല.
6: ഇല്ല,
7: ആസ്വദിക്കുള്ളു, പാടിയ കൊള്ളാവോ.
6: ഇതുവരെ പാടി നോക്കിയിട്ടേ ഇല്ല.
7: ഇല്ല, എനിക്ക് പാചകത്തിനോട് എന്റെ പാഷൻ. പാട്ട് ഞാൻ ആസ്വദിക്കും, റേഡി കേൾക്കെല്ലാം ചെയ്യും. ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടും, പക്ഷെ അത് നന്നാവൂല.
6: അതുകൊണ്ടാണോ?
7: അതെ അതെ, പാടാൻ അറിയില്ല. എന്റെ മരുമോളൊക്കെ എല്ലാം പാടും.
6: പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
7: ഇല്ല, പാടാൻ എനിക്ക് ഭയങ്കര പാഷൻ ആണ്. പാചകമാണ്, പാചകത്തിൽ എനിക്ക് ഭയങ്കര. പാചകം ചെയ്യുമ്പോ റേഡിയോ കേട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യും, പാട്ടും ഇതുപോലെ റേഡിയോ ലൈവ് പ്രോഗ്രാം ഒക്കെ കേട്ടു ചെയ്യും. അതാ എനിക്ക് ഇഷ്ടം.
6: ഓക്കേ, അതാകുമ്പോ
7: രണ്ട് നടക്കൂരോ, നമുക്ക് ഭയങ്കര രസാണ്. പണിക്കൊരു ഇത് മടുപ്പില്ല,
6: ആസ്വദിക്കാനും പറ്റുമല്ലോ.
7: ആസ്വദിക്കാനും പറ്റും. അതെ അതെ, എല്ലാരും വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ അറിയാൻ പറ്റും. നല്ല നല്ല അറിവുകളും വിജ്ഞാനം എല്ലാം അറിയാൻ പറ്റും.
6: അതെ, ശരിയാണ്. മഴയുണ്ടോ?
7: ഇന്ന് രാവിലെ മഴയുന്ന നല്ല പൊട്ടണ വെയിലാണ്.
6: ആണോ?
7: ആ, അന്ന് രാവിലെ മഴ ഉണ്ടായത് അന്ന് മഴ ദിവസമാണ് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഒരു 10 മണിക്ക് ശേഷം നല്ല വെയിലാണ്, മഴ വറ്റ പോയി.
6: അതെയോ?
7: ആ,
6: ഇനി അങ്ങോട്ടേക്ക് മഴ കുറയുന്ന പ്രതീക്ഷിക്കല്ലേ നമുക്ക്?
7: അതായത് പിന്നെ ഒരു കാര്യമുണ്ട്, എത്ര മഴ പെയ്താലും വെള്ളം കേറൂല. തോടൊക്കെ ഒഴുകി പോവാനും എത്ര പെയ്താലും വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
6: ഓ, അതെയോ?
7: ഞങ്ങളെ ഭാഗത്ത് കുറച്ച് അപ്പുറത്ത് തിരുനാവായ ഭാരതപ്പുഴന്റെ ഭാഗത്തൊക്കെ വെള്ളം, ഭാരതപ്പുഴ നിറഞ്ഞാല് കുറച്ച് വീടുകളിലൊക്കെ ചെറുതായിട്ട് കേറും. ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല.
6: സേഫ് ആണ് അല്ലേ?
7: സേഫാണ് മാഷാല്ല. പക്ഷെ തിരുവല്ല പ്രാവശ്യം നല്ല മഴ അല്ലേ?
6: അതെ അതെ, തീർച്ചയായിട്ടും.
7: കൊറേ ആളുകള് ക്യാമ്പിലാണ്, ഒരാ സങ്കടം കേൾക്കുമ്പോ. നേരത്തെ മഴക്ക വെള്ളൊക്കെ ഇറങ്ങിയിട്ട് അത് സുരക്ഷിതായി വീട്ടിൽ പോകട്ടല്ലേ?
6: അതെ, തീർച്ചയായിട്ടും. അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് മഴയൊക്കെ കുറഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വീട്ടുകളിൽ നമുക്കും
7: പ്രാർത്ഥിക്കാം.
6: നമുക്ക് അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ.
7: അതെ അതെ, അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാവർക്കും
6: വേണ്ടിയിട്ട്.
7: അതെ, ആയുധല്ലേ.
6: പിന്നെ തീർച്ചയായും അവരൊക്കെ വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഈ പാട്ട് ചോദിച്ചിട്ടുള്ള
7: പാട്ട് നമ്മളെ എപ്പോഴും ഡെഡിക്കേറ്റ് റിൻസനും അതുപോലെ നമ്മളെ റേഡിയോ മലബാറിലെ കേട്ടുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു
6: കേട്ടോ.
7: പിന്നെ ഈ വിളിക്കുന്ന ആ പേരെന്താ?
6: എന്റെ പേര് അശ്വിനി.
7: അശ്വിനി, അപ്പൊ പ്രത്യേകിച്ച് അശ്വിനിക്കും കിടക്കട്ടെ.
6: സന്തോഷം.
7: ഓക്കെ, താങ്ക് യു മോളെ.
6: പാട്ട് കേൾക്കാം നമുക്ക്?
7: ആ, കേക്കാം കേക്കാം.
6: ഓക്കേ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.

0: ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരുമോ?
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490247 1400 7225 9001 8.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Laminate,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nellunni.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

தேசத்தை தென்மலையாரின் தீரத்தை

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

കർക്കിടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കിടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073 9447444835.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
2: എല്ലാ ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം.
3: സ്വാഗതം.
2: കെ പി ജാനകി പരിപ്പായി കൂടെ സുജാത മാറ്റഡി, ഇവരുടെ കത്തിലൂടെ നമുക്ക് ഈ ആഴ്ചത്തെ പ്രതികരണം ആരംഭിക്കാം. എന്താണ് എഴുതിയിരിക്കുന്നത്?
3: ഓഗസ്റ്റ് 2 ഇഷ്ടങ്ങൾ ഈണങ്ങൾ ശ്വേതാശരത്ത് അവതരിപ്പിച്ച പരിപാടി വളരെ നന്നായി. തിരഞ്ഞെടുത്ത ഗാനങ്ങളും ടീച്ചറുടെ അവതരണവും കൂടെ അശ്വിനിയുടെ അവതരണവും വളരെ ഇഷ്ടമായി. എല്ലാ ഗാനങ്ങളും ഒത്തിരി ഇഷ്ടമായി. ടീച്ചറുടെ ആലാപനവും വളരെ നന്നായി. പിന്നെ കവർ വേർഷൻ ഗാനം കേൾപ്പിച്ചത് ഏറെ ആകർഷകത്വം തോന്നി. ആ പരിപാടി അവതരിപ്പിച്ച ശ്വേത ടീച്ചർക്കും അശ്വിനിക്കും 1000 സ്നേഹാശംസകൾ.
2: റേഡിയേറ്റ് സ്കൂളിൽ കല്ലൂർ ന്യൂ യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ ഇഷ്ടമായി. പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും അവതാരക ചന്ദ്രലേഖക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നെല്ലിക്ക നാടകവും കേട്ടു. എല്ലാ കഥാപാത്രങ്ങളും വളരെ ഇഷ്ടമായി. അതിൽ ബൈജു സുന്ദരം അവതരിപ്പിച്ച സുരേശൻ എന്ന കഥാപാത്രം ഒത്തിരി ഇഷ്ടമായി. ഗായത്രി മരണത്തിലേക്ക് പോയ അവസ്ഥ സുരേശൻ എന്ന കഥാപാത്രം വളരെ വികാരഭരിതമായി തന്നെ അവതരിപ്പിച്ചു. അത് കേട്ട് വളരെ സങ്കടം വന്നു. ചന്ദ്രലേഖയുടെ പെരിയമ്മ കാളിയമ്മ തങ്കച്ചി, എങ്ങനെയാണ് പേര്? കാളിയമ്മ പെരിയ തങ്കച്ചി അല്ലേ. ആ കഥാപാത്രവും വളരെ ഇഷ്ടമായി. ഈ നാടകം രചന നിർവഹിച്ച മാഷണം സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും ശബ്ദമിശ്രണം അശ്വിനിക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എളമ്പാറയിലെ സുജാത മാറ്റഡി, കെ പി ജാനകി പരിപ്പായി, വളരെയധികം സന്തോഷം. നാടകം തുടർന്നും കേൾക്കുക.
3: അവരുടെ പ്രതികരണം കഴിഞ്ഞിട്ടില്ല,
2: ഇനിയുണ്ടോ?
3: ഇനിയുണ്ട്. ജൂലൈ 3 രാവിലെ പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങൾ ദുഃഖഗാനങ്ങളുമായി കൃഷ്ണകുമാർ മാഷ് അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും വളരെ നന്നായിട്ടുണ്ട്. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കരയുന്നു, പുഴ ചിരിക്കുന്നു, നീല ജലാശയത്തിൽ, സന്യാസിനി, പ്രേമഭിക്ഷുകി, 1000 പാദസരങ്ങൾ കിലുങ്ങി എന്നീ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ്. ആ ഗാനങ്ങൾ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച മാഷിന് 1000 അഭിനന്ദനങ്ങൾ.
2: അടുത്ത പ്രതികരണം
3: ശ്രീജ കാഞ്ഞിരോട് അയച്ചതാണ്. ജയ് ജവാൻ പരിപാടിക്ക് ഒട്ടും ശബ്ദമില്ലായിരുന്നു, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. തിങ്കളാഴ്ചത്തെ നാടകം കേട്ടില്ല. ഫോണിൽ റേഡിയോ സ്റ്റേഷൻ 5 കിട്ടിയത്.
2: 8 ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി ഏറെ ഇഷ്ടമായി. ഇനിയും കൂടുതൽ ഗാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ കാലവർഷം കനക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചില സാങ്കേതിക വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നേരത്തെ കിട്ടിയ അത്രയും വ്യക്തമായിട്ട് കിട്ടുന്നില്ല എന്നും ശബ്ദം കുറവ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അതാത് സമയത്ത് പരിഹരിക്കാൻ ശ്രമിക്കാം. കാലാവസ്ഥ നേരെയാകുമ്പോഴേക്കും നമുക്ക് പഴയപടി എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ കത്ത് തമ്പാൻ മട്ടന്നൂരിൻ്റെതാണല്ലേ.
3: അതെ. ചിരിയും ചിന്തിയും എന്ന പരിപാടിയിൽ കണ്ണീർ തട്ടുക എന്ന അന്ധവിശ്വാസത്തെപ്പറ്റി കരുണനും ആമിനത്തെയും മാഷും ചേർന്ന് ഹാസ്യരസ പ്രധാനമായി അവതരിപ്പിച്ചു. പിന്നെ എല്ലാ ദിവസവും ഭക്തിസാന്ദ്രമായ രാമായണ പാരായണവും മാഷിന്റെ കഥാവിവരണവും വളരെ ഉപകാരപ്രദം. ഡോക്ടർ ജയരാജും ലീന ജയരാജ് ദമ്പതികൾ അവതരിപ്പിക്കുന്ന പാട്ടും പൊരുളും പഴയകാല ചലച്ചിത്ര ഓർമ്മകളിലേക്ക് ശ്രോതാക്കളെ കൊണ്ടുപോവാൻ പര്യാപ്തം. പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും റേഡിയോ മലബാറിനും അഭിനന്ദനങ്ങൾ. പിന്നെ നെല്ലിക്ക നാടകവും സൂപ്പർ. ശ്രോതാക്കൾ സ്വന്തം രചനകൾ അവതരിപ്പിക്കുന്ന സർഗജാലകവും എല്ലാം വളരെ ഹൃദ്യം.
2: വളരെയധികം സന്തോഷം ശ്രീ തമ്പാൻ മട്ടന്നൂർ. വ്യത്യസ്ത പരിപാടികളെ കുറിച്ചാണ് അഭിപ്രായങ്ങൾ എഴുതിയിരിക്കുന്നത്. ചിരിയും ചിന്തിയും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു എന്നത് ഞങ്ങൾക്ക് വളരെയധികം ആശ്വാസമാണല്ലേ.
3: അതെ.
2: അടുത്ത പ്രതികരണം
3: കൃഷ്ണേട്ടനാണ്, കാഞ്ഞിലേരിയിൽ നിന്ന്.
2: എന്താണ് കൃഷ്ണേട്ടൻ എഴുതുന്നത്?
3: റേഡിയോ നാടക ചരിത്രത്തിൽ ഒരു നാടകത്തിന് ഒരു 2 ഇത് ആദ്യമായിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രമാത്രം ഭംഗിയാക്കാൻ ഒരു പക്ഷേ മാഷിന് മാത്രമേ കഴിയൂ. നെല്ലിക്കയുടെ 2 നാലാം അധ്യായം കേട്ടപ്പോൾ അല്പനേരം കണ്ണു നനഞ്ഞു. ഒരു മരണം അനിവാര്യമായിരിക്കുന്നു എന്ന് മാഷ് പറഞ്ഞപ്പോഴേ ഊഹിച്ചു അത് ഗായത്രി ആയിരിക്കുമെന്ന്.
2: വളരെ ഊഹമാണല്ലോ കൃഷ്ണേട്ടനല്ലേ.
3: അതെ.
2: നമ്മളങ്ങനെ ഒരു പ്രത്യേക സൂചനയൊന്നും കൊടുത്തിരുന്നില്ല. ആവട്ടെ, വായിച്ചോളൂ.
3: നെല്ലിക്ക കൂട്ടായ്മയിലെ എല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് പരിഹാരം കാണുന്ന ഗായത്രിയും സുരേഷും വലിയൊരു വേദന ഉള്ളിൽ ഒതുക്കുന്നു എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട് 1 ആ മരണരംഗം അവതരിപ്പിച്ചപ്പോൾ ഒരു മരണ വീട്ടിലെത്തിയ പ്രതീതി ഉണ്ടായിരുന്നു. അമ്മ വേഷങ്ങൾ മാത്രം ചെയ്തു പോന്ന ചന്ദ്രലേഖ കാളിയമ്മയായപ്പോൾ ഹോ എന്താ പറയാ, ഏത് വേഷം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ പോരാ, അത്യുഗ്രൻ. ഇന്നത്തെ മഹാവിപത്തിലേക്ക് കൂടി കൈചൂണ്ടുന്ന ഈ നാടകം അതിന്റെ പരിസമാപ്തിക്കായി കാതോർത്തിരിക്കുന്നു.
2: നാടകത്തിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പുതിയ പുതിയ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുമ്പോൾ അത് വെല്ലുവിളി തന്നെയാണ്. വിജയിപ്പിക്കാൻ അവരുടെ അങ്ങേയറ്റത്തെ ശ്രമം ഉണ്ടാവും. ചന്ദ്രലേഖ വിജയിച്ചു കാളിയമ്മയിലൂടെ എന്നാണ് കൃഷ്ണേട്ടന്റെ പ്രതികരണം. അടുത്ത ഭാഗങ്ങളിലായിട്ട് കേൾക്കുക. നാടകത്തിന്റെ ട്വിസ്റ്റുകൾ ഇനിയും ഒരുപാട് വരാനിരിക്കുന്നതേ ഉള്ളൂ, അല്ലേ?
3: അതെ. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മധുരഗീതം ആനുകാലിക വിഷയങ്ങൾ കോർത്തിണക്കി രാമകൃഷ്ണൻ പഴശ്ശി അവതരിപ്പിച്ചത് ഏറെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അവതാരകൻ കൂടിയാണെന്ന് തെളിയിച്ചു. അഭിനന്ദനങ്ങൾ. പിന്നെ ഒരു അപേക്ഷ, നാടകനിരത്തിൽ മാത്രം കൊടുക്കുന്ന 2-3 നാടകഗാനങ്ങൾക്ക് പകരം അല്പസമയം നാടകഗാനങ്ങൾക്കായി മാറ്റിവെച്ചുകൂടെ. പഴയ നാടകഗാനങ്ങൾ കേൾക്കാൻ കൊതിയാവുന്നു. അതുകൊണ്ടാണ്. പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു.
2: പരിഗണനാർഹമായ നിർദ്ദേശമാണ്. പക്ഷേ നാടകഗാനങ്ങളുടെ ലഭ്യത വളരെ പരിമിതമാണ് കൃഷ്ണേട്ട. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ നാടകത്തിനെ തുടർന്ന് ഈ ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നത്. അത് കൂടുതൽ സമയത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാം. ബാബു ആണിക്കേരിയുടെ പ്രതികരണമാണ്. നെല്ലിക്ക 2 പുതിയ വഴിത്തിരിവിലേക്ക്. നാലാം ഭാഗം കാളിയമ്മ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കി അവതരിപ്പിച്ച ചന്ദ്രലേഖ മല്ലശ്ശേരി തൂക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? പുതിയ ഭാഷയാണല്ലോ. വ്യാഴാഴ്ചത്തെ മധുരഗീതങ്ങളിൽ പഴയകാല ശോകഗാനങ്ങൾ ഉൾപ്പെടുത്തി മാഷ അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചം. ശാസ്ത്രവീഥിയിൽ വിജയകുമാർ ബ്ലാത്തൂർ ഒട്ടകങ്ങളെക്കുറിച്ചുള്ള വിവരണവും ഗംഭീരമാക്കി. വളരെയധികം സന്തോഷം. ബാബുവിന്റെ ഇഷ്ടങ്ങൾ ഇണങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് അഭിനന്ദനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ?
3: അതെ.
2: അടുത്ത കത്ത് ആരതാണ്?
3: അഭിലാഷ് പാറക്കാടി എഴുതുന്നതാണ്.
2: ഒരു കാർഡിൽ അയച്ചതാണ്, അല്ലേ?
3: അതെ.
2: വായിച്ചോളൂ.
3: നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് റേഡിയോ മലബാറിലേക്ക് ഒരു കത്ത് എഴുതുന്നത്. ചിത്രപരിചയം എന്ന പരിപാടിയിൽ കുടുംബവിശേഷം എന്ന ചിത്രത്തിന്റെ ആഖ്യാനം കേട്ടു. കരയാതെ ആ സിനിമ നമുക്ക് കണ്ടു തീർക്കാനാവില്ല. താരസ്വരം എന്ന പരിപാടിയിൽ മലയാളത്തിന്റെ പ്രിയ നടി ജോമോളിന്റെ ശബ്ദവും കേട്ടു. നന്നായിരുന്നു.
2: സന്തോഷം. ശ്രീദേവി അമ്മ കുളത്തൂർ ബാംഗ്ലൂർ എന്നൊരു ദീർഘമായ കത്ത് അയച്ചിട്ടുണ്ട്. വായിച്ചു തുടങ്ങാം. തുടക്കം ഒരു തമാശക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കമ്പനിക്ക്

0: വേണ്ടിയാണെങ്കിലും പിന്നീട് നിർത്താൻ പറ്റാത്ത വിധത്തിൽ അടിമപ്പെട്ടു പോകുകയും ജീവിതം കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടാത്ത വിധം നാശത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന നിരവധി പേരെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് മദ്യപാനം എന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോയവരുടെ ചരിത്രം. എന്നാൽ അത്തരത്തിൽ പെട്ടുപോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു സംഘടനയുടെ പ്രതിനിധി തന്റെ അനുഭവത്തിലൂടെ ജനകീയമെന്ന പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് ഉപകാരപ്രദമായ ഒരു പരിപാടിയായി തീർന്നു ആ ജനകീയം. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്ത ജനകീയം പരമ്പരകളിൽ ഉപകാരപ്രദമായ ഒരു ജനകീയമുണ്ടെങ്കിൽ ഈ പരിപാടിയായിരുന്നു എന്ന് ആത്മാർത്ഥതയോടെ പറയട്ടെ.
1: അത് ജനകീയമല്ല മാഷെ, അവർ പറഞ്ഞിരിക്കുന്നത് ആൽക്കഹോളിക് അനോണിമസിനെ കുറിച്ചാണ്.
0: തിരികെ ജീവിതത്തിലേക്ക് എന്നുള്ള പരിപാടിയാണ്. സാധാരണ ജനകീയത്തിന്റെ സമയമായ രാവിലെ 7:10 അങ്ങനെ ജനകീയം എന്ന് പറഞ്ഞത്. ആ പരിപാടിക്ക് ഒരു പേരുണ്ട് ശ്രീദേവി അമ്മ, അത് തിരികെ ജീവിതത്തിലേക്ക് എന്നാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഈ പരിപാടി കൊണ്ട് ഉപകാരപ്രദമാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആ പരിപാടിയെ കുറിച്ചുള്ള വിവരണങ്ങൾ തീർന്നിട്ടില്ല അല്ലേ?
1: ഇത് കേൾക്കുന്നവർ അത്തരത്തിൽ രോഗികളായി പോയവർ ഒരാളാണെങ്കിൽ പോലും ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതനാശത്തിന് കാരണമായ മദ്യപാനത്തെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അവരുമായി ബന്ധപ്പെടാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതാണ് റേഡിയോ മലബാർ എന്ന കമ്മ്യൂണിറ്റി റേഡിയോയുടെ ധർമ്മം എന്ന് പറയട്ടെ.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരി. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലൊരു ഉപകാരം ഞങ്ങളുടെ പ്രക്ഷേപണം കൊണ്ടുണ്ടാകുന്നെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.
1: രാമായണം എന്ന മഹത് ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഏതാനും ചില തത്വങ്ങളിലൂടെ നന്ദാത്മജൻ കുതിരി പ്രഭാത ചിന്ത അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ പ്രഭാതം ധന്യമാക്കി.
0: നെല്ലിക്ക 2 നാടകത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച കാളിയമ്മ എന്ന കഥാപാത്രം നിറഞ്ഞാടിയ ദിവസമായിരുന്നു. ചന്ദ്രലേഖ മല്ലശ്ശേരി ആ കഥാപാത്രത്തെ അതിഗംഭീരമാക്കി. ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കാൻ കാത്തിരിക്കുന്നു.
1: ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളാൽ സമ്പന്നമായ റേഡിയോ മലബാറിനെ എന്നും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ശ്രീദേവി അമ്മ, കുളത്തൂർ, ബാംഗ്ലൂർ.
0: നിങ്ങളുടെ അഭിനന്ദനവും നിർദ്ദേശവും ഞങ്ങൾക്ക് പ്രചോദനമാണ്. തുടർന്നും എഴുതുക. ഈ പ്രതികരണം എളമ്പാറയിലെ സുജാത മാറ്റഡി, KP ജാനകി പരിപ്പായിയാണ് രണ്ടാമതും എഴുതിയിട്ടുണ്ടല്ലേ?
1: അതെ,
0: വായിക്കാം. ഏതായാലും
1: 4 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ആശംസയായി പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി വളരെ ഇഷ്ടമായി.
0: അവതാരക സൂര്യയുടെ അവതരണം വളരെ നന്നായി. ഗാനങ്ങളെല്ലാം തന്നെ ഇഷ്ടമായി. ആ പരിപാടി അവതരിപ്പിച്ച സൂര്യക്കും റേഡിയോ മലബാറിനും 1000 അഭിനന്ദനങ്ങൾ. സൂര്യയെ നേരിട്ട് ഏറ്റുവാങ്ങിക്കൊള്ളു, അഭിനന്ദനങ്ങൾ.
1: സന്തോഷം. അടുത്തത് വിജേഷ് നെല്ലൂന്നി അയച്ചതാണ്.
0: ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എളിയ ശ്രോതാവ് ചെറുതായൊന്ന് പ്രതികരിച്ചോട്ടെ എന്ന് പറയുന്നു. ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ ഇടവേളകളില്ലാതെ പ്രതികരിക്കണം വിജേഷ്. വായിച്ചോളൂ.
1: ശാസ്ത്രവീഥിയിൽ വിജയകുമാർ ബ്ലാത്തൂർ ഒട്ടകങ്ങളെ കുറിച്ച് നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധേയമായിരുന്ന അറിവുകളായിരുന്നു. ശാസ്ത്രവീഥിയിൽ ഇതിൽ പരം കുറേയധികം അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു.
0: പിന്നെ നമ്മുടെ ഗബ്രൂട്ടനും ജിബ്രൂട്ടനും ശാസ്ത്രവീഥിയിൽ ഉൾപ്പെടുത്തണം. ചെറിയ സംശയത്തിൽ നിന്ന് വലിയ അറിവാണ് രസകരമായ അവതരണത്തിൽ കൂടി അറിയാൻ കഴിയുക. നമുക്ക് അവരെ തിരിച്ചു വിളിക്കാം അല്ലേ?
1: വിളിക്കണം മാഷെ, എന്നാലേ ശാസ്ത്രവീഥി ആകൂ എന്നാണ് കുറെ പേര് പറയുന്നത്.
0: ശാസ്ത്രം രസകരമായിട്ട് മാറണമെങ്കിൽ അവരുടെ ശബ്ദ സാന്നിധ്യം ആവശ്യമാണ്. നമുക്ക് ശ്രമിച്ചോക്കാം, വിളിച്ചോക്കാം. എവിടെ പോയി എന്നറിയില്ല, എന്തായാലും വിളിക്കാം.
1: കർക്കിടക മാസത്തിലെ പ്രഭാതങ്ങളെയും പ്രദോഷങ്ങളെയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാക്കി തീർത്തുകൊണ്ട് മഹത്തായ രാമകഥാഗാനലയം അതിന്റെ പൂർണ്ണതയിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. രാമകഥാഗാനലയത്തിന്റെ പാരായണവും അതിലുപരിയായി രാമകഥയിൽ കൂടി രാമായണത്തെ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാമായണ പാരായണം ചെയ്യുന്ന 32 ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ.
0: വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന ഗാനങ്ങൾ കൊണ്ട് മധുരഗീതങ്ങൾ, കേൾവിയുടെ വസന്തത്തിന്റെ സുഗന്ധം ശ്രോതാക്കളുടെ കാതോരം എത്തിച്ച് 1 മണിക്കൂറിന്റെ ദൈർഘ്യം വളരെ കുറഞ്ഞു പോകുന്നു. ഇതിൽ ശോകഗാനങ്ങളും നാടകീയ ഗാനങ്ങളും ദാർശനിക ഗാനങ്ങളും ഈ പരിപാടിക്ക് മികവ് ഏറെയാണ്. ഇങ്ങനെയുള്ള ഗാനങ്ങൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിജേഷ് തന്റെ എളിയ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. വളരെയധികം സന്തോഷം വിജേഷ്. വിജേഷ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത് സൂര്യക്കുള്ള അഭിനന്ദനം തോന്നുന്നുണ്ട്. കൈതപ്രതന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രത്യേക ചലച്ചിത്ര ഗാനങ്ങൾ നന്നായിരുന്നു. മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഗാനശേഖരങ്ങളിലെ ഗാനങ്ങളാണെല്ലാം. അദ്ദേഹത്തിന്റെ ജന്മദിനാശംസയും റേഡിയോ മലബാറിനും അവതാരകക്കും അഭിനന്ദനങ്ങൾ.
1: സന്തോഷം വിജേഷേട്ടാ.
0: ഇനി ഒരു പ്രതികരണം കൂടിയുണ്ട്, അതാരാണ് അയച്ചിരിക്കുന്നത്?
1: വട്ടിപ്പുറത്ത് നിന്ന് ഗീതേച്ചിയും ചന്ദ്രയേച്ചിയും കൂടി എഴുതിയതാണ്. നെല്ലിക്ക നാടകത്തിൽ ജയദേവനും മല്ലികയും വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഒരുവിധം കരയ്ക്ക് വരുമ്പോഴേക്കും സുഹൃത്തായ സുരേഷിന്റെ ഭാര്യ ഗായത്രിയുടെ മരണവും എല്ലാവരെയും നിരാശരാക്കി. എങ്കിലും വിവരമറിഞ്ഞ് സുരേഷിനെ ആശ്വസിപ്പിക്കാനെത്തിയ സുഹൃത്തുക്കളെ കണ്ടതും സുരേഷ് എന്റെ ഗായത്രി എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വെമ്പൽ ശ്രോതാക്കളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ആ ഭാഗം എല്ലാവരും നന്നായി അവതരിപ്പിച്ചു. പിന്നെ എല്ലാവരും ഗായത്രിയെ യാത്രയാക്കാൻ പോകുന്നത് കേട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് കഥ മാറിയതുപോലെ തോന്നി. ഒരു മീൻപിടുത്തക്കാരൻ മുരുകനും തമിഴ് പറയുന്ന കാളിയമ്മയും ആ ഭാഗം ഒന്നും മനസ്സിലായില്ല. അടുത്ത ഭാഗത്ത്

0: ായി കാത്തിരിക്കുന്നു. നെല്ലിക്ക കൂട്ടായ്മയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കഥ രചിച്ച കൃഷ്ണകുമാർ സാറിനും സംവിധാനം ചെയ്ത രാമകൃഷ്ണൻ സാറിനും നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
1: നാടകത്തെ കുറിച്ച് ഒരുപാട് ശ്രോതാക്കൾ ഈ ആഴ്ച പ്രതികരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ബൈജു സുന്ദരത്തിന്റെയും അതുപോലെ
0: കാളിയമ്മയെ കുറിച്ച് ലേഖിച്ച് അവതരിപ്പിച്ച കാളിയമ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
1: രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. സുരേഷനാണെങ്കിൽ വേദന കൊണ്ട് കരയുകയാണ്, കാളിയമ്മയാണെങ്കിൽ കലിതുള്ളുകയാണ് അല്ലേ?
0: അതെ,
1: വിപരീത കഥാപാത്രം കൊണ്ട് രണ്ടും ഇഷ്ടമായി എന്നറിയിക്കുന്നുണ്ട്. ഇവിടെ ഗീതയും ചന്ദ്രകയും സംശയിക്കുന്നത് എന്തിനാണ് പെട്ടെന്ന് കടൽക്കരയിലേക്ക് പോയതെന്നാണ് അല്ലേ? അവിടെ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് കഥാപാത്രങ്ങളെ കണ്ടു, ഒരു മുരുകനും ഒരു മീൻപിടുത്തക്കാരനും പിന്നെ കാളിയമ്മയും. എന്താണ് അവരുടെ ഉദ്ദേശം, നമ്മുടെ കഥയിൽ അവർക്ക് എന്താണ് ബന്ധം എന്നുള്ളതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം?
0: ഇന്ന് രാത്രി 9 മണിക്ക് നമ്മുടെ നാടക നേരത്തിൽ നെല്ലിക്ക കേൾക്കുക.
1: അപ്പം നാടകം കേൾക്കുമല്ലോ, ഒപ്പം നല്ല പ്രതികരണവും നമുക്ക് അയച്ചു തരിക. അടുത്ത പ്രതികരണത്തിലേക്ക് നമുക്ക് പോവാം. ഏത് പരിപാടിയെ കുറിച്ചാണ്?
0: ചാരുകസേരയെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മാഷുടെ നല്ല അവതരണത്തിലൂടെ രാവണന്റെ കഥയിലെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റി. ഒപ്പം സൂര്യയുടെയും അശ്വിനിയുടെയും ചെറിയ ചെറിയ അടിപിടിയും ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച 3 പേർക്കും സ്നേഹം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു.
1: അടിപിടി ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്കല്ലേ?
0: അതെ, അത് കേൾക്കാൻ ഒരുപാട് പേരുണ്ടെന്നാ പറയുന്ന മാഷെ.
1: കഥയുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും അടി നടക്കട്ടെ, ഒപ്പം കഥയും. വ്യാഴാഴ്ച വിജയകുമാർ ബ്ലാത്തൂരിന്റെ നല്ല അവതരണത്തിലൂടെ ഒട്ടകത്തിനെ പറ്റിയുള്ള കുറെ വിശേഷങ്ങൾ അറിയാൻ കഴിഞ്ഞു. നല്ല രീതിയിൽ വിശേഷങ്ങൾ പങ്കുവെച്ച വിജയകുമാറിന് നല്ലൊരു അഭിനന്ദനം അറിയിക്കുന്നു.
0: തിങ്കളാഴ്ച മധുരഗീതത്തിൽ ശോകഗാനങ്ങളായ കുറെ നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസിന്റെ പാട്ടിനെക്കുറിച്ചും പ്രിയ നടൻ പ്രേം നസീറിന്റെ അഭിനയത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർ സാർ അവതരിപ്പിച്ച 13 പാട്ടും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവതരിപ്പിച്ച മാഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിച്ചുകൊള്ളുന്നു.
1: സന്തോഷമുണ്ട്. വിവിധ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കൾ വ്യക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാ പ്രതികരണങ്ങൾക്കും ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വീണ്ടും എഴുതുക. പ്രതികരണം കെയറോ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ മലബാർ, അയ്യല്ലൂർ മട്ടന്നൂർ എന്ന വിലാസത്തിൽ.
0: വാട്സപ്പ് നമ്പർ 9037008960.
2: പ്രതികരണം, ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ.
3: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ മാല്യവാന്റെ വാക്യം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് രുക്മിണി പെരിഞ്ചേരി. തുടർന്ന് സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. 7:35 സർഗജാലകം. ഇതിൽ മേഘരാജീവൻ എഴുതിയ നിൻനിഴലായി എന്ന കവിത, എ ഒ വിജയലക്ഷ്മി എഴുതിയ കവിത ആരുഞ്ഞാൻ, ആലാപനം മണികണ്ഠൻ. ദീപ ബിബീഷ് നായർ എഴുതിയ കവിത ഗുരുവന്ദനം, ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ. മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കഥ കനലിൽ വിരിഞ്ഞ കവിത. ഷാജികരിയിൽ എഴുതിയ ഗാനം ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ് എന്നിവർ ചേർന്ന് ആലപിക്കുന്നു. 8:00 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2 5 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, അശ്വിനി കവണിശ്ശേരി, അർഷിത. 10:00 പുത്തൻ പാട്ടുകൾ. നാളെ രാവിലെ 5:15 പ്രഭാത ഗീതങ്ങളാണ്. തുടർന്ന് പ്രഭാത ചിന്ത കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ ആ പൂമാല എന്ന കവിത, ആലപിക്കുന്നു ആര്യനന്ദ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:20 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. തുടർന്ന് സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. അധ്യാത്മരാമായണ പാരായണത്തിൽ കുംഭകർണന്റെ നീതിവാക്യം എന്ന ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ശിവന്യ പട്ടാനൂർ. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ്. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു ശ്രുതി ശ്രീധരൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു കൃഷ്ണകുമാർ കണ്ണൂത്ത്. റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാടകനേരം. ഇതിൽ നാടകം നെല്ലിക്ക 2 5 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അശ്വിനി കവണിശ്ശേരി, അർഷിത. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ തോലകവിയെക്കുറിച്ച് കേൾക്കാം. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ്. 9:00 വായനശാല. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടു വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.

0: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
1: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
0: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏ മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200+ ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷണറുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർ ഘർ തിരംഗ പ്രചാരണം നീണ്ടു നിൽക്കും. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുച്ചേരിയിലെ മുരുക തിയേറ്റർ സിഗ്നലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർ ഘർ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദീഖ്. 45,904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9,332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി.
8: 127.61 കോടി രൂപയുടെ കൃഷിനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി. കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1,10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്.
7: 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി BY ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണമന്ത്രി എം ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ.

0: ബ്ലോക്കുകളിൽപ്പെട്ട 7560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്.
1: രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ഖിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും ഇടവം മുതൽ കൊല്ലം ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്യുസ് മത്സരത്തിൽ വിവാദ ചോദ്യവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹാർഘർ തിരങ്കാ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം 24-ാം ദിവസമായ ഇന്ന് അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡത്തിലെ മാല്യവാന്റെ വാക്യം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു രുക്മിണി പെരിഞ്ചേരി.

ഹനുമാൻ രാത്രിയിൽ തന്നെ സൂക്ഷ്മ ശരീരനായി ലങ്കാപുരിയിൽ പ്രവേശിച്ച് സീതാദേവിയെ അന്വേഷിച്ചു നടന്നു. കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ പടവുകളോടുകൂടിയ നാനാപക്ഷി മൃഗാദികൾ നിറഞ്ഞ അശോകവനയിൽ പ്രവേശിച്ച് ഓരോ വൃക്ഷത്തിന്റെയും ചുവട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ ശിംശിപാവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ഇറങ്ങിവന്ന ഒരു ദേവസ്ത്രീയെപ്പോലെ രാക്ഷസികളുടെ മധ്യത്തിലിരിക്കുന്ന സീതാദേവിയെ ദർശിച്ചു. ആ സമയത്ത് അന്തപുരത്തിന്റെ പുറത്തുഭാഗത്തു നിന്ന് ചില ശബ്ദങ്ങൾ കേട്ടു. വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിലൂടെ ഹനുമാൻ രാവണന്റെ പുറപ്പാട് കണ്ടു. സീതയുടെ സമീപം വന്ന് രാവണൻ ഇങ്ങനെ പറഞ്ഞു, ഹേ സുന്ദരി, എന്നെ കണ്ടിട്ട് ഭവതി എന്താണിങ്ങനെ തന്നെത്താൻ ആത്മാവിൽ ലയിച്ചിരിക്കുന്നത്? രാമൻ അനുജനോടുകൂടി വാനരന്മാരുടെ മധ്യത്തിലിരിക്കുകയാണ്. രാമന് ഭവതിയിൽ തീരെ താൽപ്പര്യമില്ല. ആ രാമനെക്കൊണ്ട് ഭവതിക്ക് എന്താണൊരു കാര്യം? രാമന്റെ ഹൃദയത്തിൽ ഭവതിയോട് യാതൊരു സ്നേഹവുമില്ല. ഭവതിയിൽ അതീവ ആസക്തനും അസുരശ്രേഷ്ഠനുമായ എന്നെ സേവിക്കുക. രാവണന്റെ വാക്കുകൾ കേട്ട് ക്രോധത്തോടെ സീത ഒരു പുൽക്കൊടി അവരുടെ ഇടയിൽ നുള്ളിയിട്ട ശേഷം ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമനിൽ നിനക്കുള്ള ഭയം ഹേതുവായി നീ ഒരു ഭിക്ഷുരൂപം ധരിച്ച് രാമലക്ഷ്മണന്മാരില്ലാത്ത അവസരം നോക്കി യജ്ഞശാലയിൽ നിന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുവന്നില്ലേ? അധികം താമസിയാതെ നീ അതിന്റെ ഫലം അനുഭവിക്കും. എപ്പോഴാണോ നീ രാമബാണമേറ്റ് ദേഹം ഭേദിക്കപ്പെട്ട് യമലോകത്തേക്ക് യാത്രയാകുന്നത്, അപ്പോൾ മാത്രമേ ആ മാനുഷനായ രാമൻ യഥാർത്ഥത്തിൽ ആരെന്ന് നിനക്ക് മനസ്സിലാവുകയുള്ളൂ. സീതയുടെ പരുഷവചനം കേട്ട് ക്രുദ്ധനായ രാവണൻ കോപത്താൽ ചുവന്ന കണ്ണുകളോടുകൂടി ജനകപുത്രിയെ വധിക്കുവാൻ വാളോങ്ങി. അപ്പോൾ രാവണപത്നി മണ്ഡോദരി തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ദുഃഖിതയായ ഈ മനുഷ്യസ്ത്രീയെ വെറുതെ വിടുക. ഭവാനെ കാംക്ഷിക്കുന്നവരായി ദേവഗന്ധർവ നാഗവർഗത്തിൽപ്പെട്ട ഒട്ടധികം സുന്ദരിമാരുണ്ടല്ലോ. അപ്പോൾ രാവണൻ കാവലിരിക്കുന്ന രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടുത്തിയോ അനുനയവാക്കുകൾ കൊണ്ടോ എത്രയും വേഗത്തിൽ സീതയെ എന്റെ പക്ഷത്ത് കൊണ്ടുവരാൻ പ്രയത്നിക്കണം. രാവണൻ അന്തപുരത്തിലേക്ക് തിരിച്ചുപോയി. സീത ചിന്താകുലിയായി ഇങ്ങനെ പറഞ്ഞു, നാളെ പ്രഭാതമായി കഴിഞ്ഞാൽ ഈ രാക്ഷസികൾ എന്നെ ഭക്ഷിക്കും. ഇപ്പോൾ തന്നെ എന്തുപായം സ്വീകരിച്ചാലാണ് മരിക്കാൻ കഴിയുക? ഈ സമയം സൂക്ഷ്മരൂപിയായ ഹനുമാൻ അല്പം ചിന്തിച്ച ശേഷം സീത കേൾക്കുമാറായി

ശ്രീരാമവൃത്താന്തം പറയുവാൻ തുടങ്ങി. സീതാദേവിയാകട്ടെ ഇതെല്ലാം ശ്രവിച്ച് വിസ്മയപ്പെട്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായി. ഹനുമാൻ വൃക്ഷത്തിന്റെ ഇലകൾക്കിടയിൽ നിന്ന് മെല്ലെ ഇറങ്ങി അഞ്ജലിബദ്ധനായി തന്റെ മുന്നിൽ വന്നു നിന്നു. ഹനുമാനെ കണ്ടപ്പോൾ തന്നെ മോഹിപ്പിക്കുവാനായി രാവണൻ മായാവിദ്യ കൊണ്ട് വാനരനായി വന്നിരിക്കുകയാണെന്ന് നനച്ച് ഭീതിയായ സീതാദേവി ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തിയിരുന്നു. അപ്പോൾ ഹനുമാൻ വീണ്ടും പറഞ്ഞു, ഹേ ദേവി, എന്തിനാണ് എന്നെ ശങ്കിക്കുന്നത്? മാതാവേ, എന്നിലുള്ള സംശയത്തെ ത്യജിക്കുക. പരമാത്മാവും കോസലാധിപതിയുമായ ശ്രീരാമചന്ദ്രന്റെ ദാസനാണ് ഞാൻ. ഹനുമാനോട് സീത ചോദിച്ചു, ഭവാൻ ശ്രീരാമചന്ദ്രന്റെ ദാസനാണെന്നാണല്ലോ പറഞ്ഞത്. വാനരന്മാർക്കും മനുഷ്യന്മാർക്കും തമ്മിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ടായത്? ഇത് കേട്ട് ഹനുമാൻ സീതാന്വേഷണാർത്ഥം സുഗ്രീവനെ കണ്ടതും ബാലിയെ വധിച്ചതും സഖ്യം ചെയ്തതുമായ വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു. പേരെഴുതിയ ഉത്തമമായ ഒരു മോതിരം സീതാദേവിക്ക് കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രൻ തന്ന കാര്യവും അറിയിച്ചു. ആ മുദ്രമോതിരം സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. രാമനാമാങ്കിതമായ ആ മുദ്രമോതിരം കണ്ട് സീതാദേവി അതീവ സന്തുഷ്ടയായി. ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ കവിശ്രേഷ്ഠ, ഭവാൻ എന്റെ പ്രാണദാതാവാണ്. രാഘവനിൽ ഭക്തിയുള്ളവനാണ്. എനിക്ക് ഭവാനിൽ വിശ്വാസമുണ്ട്. വേഗത്തിൽ എന്നെ വീണ്ടെടുക്കുവാനാവശ്യമായ പ്രയത്നം ചെയ്യുക. ഹനുമാൻ പറഞ്ഞു, ദേവി, ഞാനുമായി കണ്ടുകഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ശ്രീരാമസ്വാമി ആയുധപാണിയായി ലക്ഷ്മണ സുഗ്രീവാദികളോടുകൂടി രാവണനെ വധിച്ച് ഭവതിയെയും കൊണ്ട് അയോധ്യയ്ക്ക് മടങ്ങും.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
0: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
3: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
3: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
3: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടുകുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഹർഘർ തിരംഗ യജ്ഞത്തിന് വർണ്ണാഭ തുടക്കം. രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. എല്ലാ പൗരന്മാരും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചെറുവയൽ രാമന്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 7 മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ നേവിക്കെതിരെ ട്രാവു എഫ് സിക്ക് ജയം. വാർത്തകൾ വിശദമായി. ഹർഘർ തിരംഗ യജ്ഞത്തിന് രാജ്യത്ത് വർണ്ണാഭ തുടക്കം. യജ്ഞം രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ലാഗ് ഓഫ് പോയിന്റിൽ അദ്ദേഹം ദേശീയ പതാക ഉയർത്തി. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ഹർഘർ തിരംഗ യജ്ഞം ആരംഭിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
6: It is indeed to pleasure to launch this campaign today on the August Gandhi Divas as we commemorate the Quit India movement of 1942. Millions of Indians responded to his call and rose against the British with the unwavering resolve of do or die on this day.
5: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമര പങ്കാളികൾക്ക് രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്വിറ്റ് ഇന്ത്യ സമരധീരർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഹർഘർ തിരംഗ യജ്ഞത്തിൽ രാജ്യത്തെ എല്ലാ പൌരന്മാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂവർണം രാജ്യത്തിന്റെ അഭിമാനമാണെന്നും എല്ലായ്പ്പോഴും ഏറ്റവും മികച്ചത് നൽകാനുള്ള പ്രചോദനമാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതും ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് 2022 ഹർഘർ തിരംഗ യജ്ഞത്തിന് തുടക്കമായത്. വിശദാംശങ്ങളിലേക്ക്.
7: രാജ്യത്തെ ഏറ്റവും വലിയ ജനപങ്കാളിത്ത പ്രസ്ഥാനങ്ങളിലൊന്നായി മാറിയ ഹർഘർ തിരംഗ യജ്ഞം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണിപ്പോൾ. യജ്ഞത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവിടങ്ങളിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. പുതുച്ചേരിയിൽ നടന്ന ഹർഘർ തിരംഗ യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഡൽഹിയിൽ ലോക്സഭാ MP ബാൻസുരി സ്വരാജ് പിലാഞ്ചി ഗ്രാമത്തിലെ നാം ഗ്രേറ്റർ കൈലാസിലേക്ക് തിരംഗ യാത്ര നടത്തി. ഈ മാസം 17 ഹർഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നതിനാൽ ദേശസ്നേഹത്തിന്റെ അതുല്യമായ ആഘോഷത്തിൽ ദേശീയ പതാകയെയും ദേശീയഗീതത്തെയും ഒന്നിച്ചു ചേർക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിലെ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ ഝാർഖണ്ഡിൽ നടത്തുന്ന സമരം തുടരുന്നു. റാഞ്ചിയിൽ വിദ്യാർത്ഥികളും സംസ്ഥാന സർക്കാരുമായി ഇന്ന് 3ാം വട്ട ചർച്ചകൾ നടന്നു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജൈവ വൈവിധ്യ ബോർഡുകൾക്ക് 3 കോടിയിലധികം രൂപ വിതരണം ചെയ്തതായി ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി അറിയിച്ചു. ഇതോടെ ഈ മേഖലയിൽ അതോറിറ്റിയുടെ ആകെ ഫണ്ട് വിതരണം 166 കോടി രൂപ കവിഞ്ഞു. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി. ഇടനിലക്കാർ മുഖേന ഇരു രാജ്യങ്ങളും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നിരവധി രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതിന് മുൻപായി അമേരിക്ക ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ഇറാൻ. നാവിക ഉപരോധം നീക്കുക, സൈന്യത്തെ പിൻവലിക്കുക, യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുക എന്നിവയുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇറാൻ സുരക്ഷാ മേധാവി ഉന്നയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: ഇന്ന് 81ാം നാഗസാക്കി ദിനം. 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ നാഗസാക്കിയിൽ അമേരിക്ക ഫാറ്റ്മാൻ എന്ന ആണവായുധം പ്രയോഗിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ദിനം ആചരിക്കുന്നത്. നാഗസാക്കിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ 90ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. പൌരന്മാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹി സിന്ദൂർ മഹാരക്തദാൻ യാത്രാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രക്തദാനം കാരുണ്യത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
8: ബ്ലഡ് ഡൊനേഷൻ കോൾച്ചർ ബനായേ സംസ്കൃതി ബനായേ 2047 100 വർഷം മനായേഗാ തബ് ഹമാര സപ്ന കേവല ഏക വികസിത അർത്ഥവ്യവസ്ഥ കാ നഹീ ഹോനാ ചാഹിയേ ഹമാര സപ്ന ഏക ഐസാ സംവേദനശീൽ സമാജ് ഭീ ഹോനാ ചാഹിയേ ജഹാൻ കോയി സ്വസ്ഥ ഹോ ഔർ സാഥി സുരക്ഷിത ഭീ ഹോ.
5: പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റിന്റെ തപാൽ മുദ്രയും പ്രത്യേക കവറും നാളെ പുറത്തിറക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ പ്രകാശനം ചെയ്യും. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് വിതരണം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദിഖ്. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ട്രാവു എഫ് സിക്ക് ജയം. ഇന്ത്യൻ നേവിയെ 1-2 ഗോളിനാണ് ട്രാവു എഫ് സി പരാജയപ്പെടുത്തിയത്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത തരത്തിലാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിലെ കൊള്ളച്ചിലിൽ ഉൾപ്പെടെ തിരച്ചിൽ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് തികഞ്ഞ അവഗണനയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ പിടിയിലായ അർജുൻ നായങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. അതിനിടെ അർജുൻ നായങ്കിയെ തേടി പോലീസ് പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പടിമൺ കാട്ടാമലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായി ആരോപണം ഉയർന്നു. രാഷ്ട്രീയ പകപോക്കലാണ് നടപടിക്ക് പിന്നിലെന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേള നാളെ മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക നാവികസേന സംയുക്ത അഭ്യാസം നാളെ കൊച്ചി നേവൽ കമാൻഡിൽ നടക്കും. 5 ദിവസം നീളുന്ന പരിപാടിയിൽ ഇരുസേനകളിലെയും ഡൈവിംഗ്, ബോംബ് നിർവീര്യമാക്കൽ സംഘങ്ങൾ പങ്കെടുക്കും. ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. വിവിധ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സബൽപൂരിൽ ഹിരാക്കുട്ട് അരക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹർഹർ തിരങ്കായജ്ഞത്തിന് വർണ്ണാഭ തുടക്കം. രാജ്യവ്യാപക ജനകീയ മുന്നേറ്റമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാ പൌരന്മാരും പങ്കാളികളാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. അമേരിക്കയുമായി നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തുന്നില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി. 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ചെറുവയൽ രാമന. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ നേവിക്കെതിരെ ട്രാവു എഫ് സിക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

വാക്കുകൾക്ക് ചിലപ്പോൾ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാനാകും. ചില വാക്കുകൾ കഥകളായി നമ്മെ ചിന്തിപ്പിക്കും, ചിലത് കവിതകളായി നമ്മുടെ മനസ്സിൽ താളം പകരും. പുതിയ എഴുത്തുകാരുടെ ഭാവനയും ചിന്തകളും സർഗാത്മകതയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന റേഡിയോ മലബാർ 89.6 FM സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പുതുമയുള്ള കവിതകളും കഥകളും പുതിയ എഴുത്തുകാരുടെ വേറിട്ട കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും വാക്കുകൾ വിരിയുന്ന ഈ സർഗലോകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു ചെല്ലാം അല്ലെ. സർഗജാലകത്തിൽ ആദ്യം മേഘാരാജീവൻ എഴുതിയൊരു കവിത കേൾക്കാം. നിന്നെ

മേഘാരാജീവൻ എഴുതിയ നിന്നിഴലായി എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ് മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കനലിൽ വിരിഞ്ഞ കവിത. അവതരിപ്പിക്കുന്നത് അശ്വിനി.

0: കവിതയുടെ ലോകം അടുക്കളയിലെ പുകയ്ക്കും പാത്രങ്ങളുടെ ശബ്ദത്തിനുമിടയിൽ തളയ്ക്കപ്പെട്ടിരുന്നു. പണ്ട് എഴുത്തിന്റെ ലോകത്ത് മിന്നത്തിളങ്ങിയിരുന്ന അവൾ വിവാഹശേഷം കുടുംബത്തിന്റെ തിരക്കുകളിൽ സ്വന്തം സ്വത്വത്തെ മറന്നുപോയി. കഴിഞ്ഞ വർഷം ലോക വനിതാ ദിനത്തിൽ ഒരു ചെറുകുറിപ്പെഴുതാൻ ശ്രമിച്ചെങ്കിലും സാഹചര്യങ്ങൾ അതിനനുവദിച്ചില്ല. നിരാശയോടെ അവൾ അന്ന് ആ കുത്തിക്കുറിച്ച കടലാസ് ചുരുട്ടിക്കൂട്ടി അടുപ്പിലിട്ട് കത്തിച്ചു. ആ കരിഞ്ഞുപോയ കടലാസിനൊപ്പം തന്റെ സർഗജീവിതവും അവസാനിച്ചുവെന്ന് അവൾ കരുതിയെങ്കിലും അവിടെ നിന്നാണ് അവളുടെ നിശബ്ദമായ പോരാട്ടം തുടങ്ങിയത്. പിന്നീടുള്ള രാത്രികളിൽ കവിതയിൽ മാറ്റങ്ങൾ പ്രകടമായി. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ പതിയെ എഴുന്നേൽക്കും. വീടിന്റെ ഇരുളടഞ്ഞ കോണിലിരുന്ന് ഫോണിന്റെ നേർത്ത വെളിച്ചത്തിൽ തോന്നിയതൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ വികാരവിവശയായി പിറുപെറുക്കും, തനിയെ ചിരിക്കും, കണ്ണീർ തുടയ്ക്കും. ഈ നിഗൂഢമായ പെരുമാറ്റം വീട്ടുകാരുടെ സംശയമുണർത്തി. ഒരു രാത്രി വെള്ളം കുടിക്കാനായി അടുക്കളയിലെത്തിയ അമ്മായിയമ്മ കണ്ടത് ഇരുട്ടത്ത് ജനാലയ്ക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കി ആരോടോ എന്ന വണ്ണം സ്വകാര്യം പറഞ്ഞു നിൽക്കുന്ന കവിതയെയാണ്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചർച്ചകൾ ചൂടുപിടിച്ചു. പ്രകാശ, ഇവക്കിതെന്തു പറ്റി? പാതിരാത്രി ആരെയാ വിളിക്കുന്നേ? അമ്മായിയമ്മ ഗൗരവത്തിൽ ചോദിച്ചു. ഫോണിൽ നോക്കി ചിരിക്കുന്നതും ആരോടോ സ്വകാര്യം പറയുന്നതും ഞാൻ കണ്ടതാ. ഇനി അവൾക്ക് പുറത്താരെങ്കിലുമായി അവിഹിതബന്ധം വല്ലതും ഉണ്ടോ?
1: പ്രകാശിന്റെ ഉള്ളിൽ ആ സംശയം ഒരു കനലായി പടർന്നു. രാത്രികളിൽ അവൾ ഫോണിൽ മുഴുകിയിരിക്കുന്നത് കാണുമ്പോൾ അവളുടെ ജീവിതത്തിൽ തന്നെ കൂടാതെ മറ്റാരോ ഉണ്ടെന്ന് അയാൾ ഉറപ്പിച്ചു. സംശയത്തിന്റെ പേരിൽ വീട്ടിൽ മൗനം തളം കെട്ടി നിന്നു. അവൾക്ക് ഭ്രാന്താണെന്നും അല്ലെങ്കിൽ ചീത്ത സ്വഭാവമാണെന്നും ആ വീട് വിധിയെഴുതി. കവിതയാകട്ടെ ഈ അപമാനമെല്ലാം ഉള്ളിലൊതുക്കി നിശബ്ദയായി തന്റെ ലോകത്ത് തുടർന്നു. ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ഒരു വനിതാ ദിനമെത്തി. അന്നുച്ചയ്ക്ക് വീടിനു മുന്നിൽ സർക്കാർ ബോർഡ് വെച്ച ഒരു വാഹനം വന്നു നിന്നു. അമ്പരപ്പോടെ നോക്കി നിന്ന പ്രകാശന്റെ മുന്നിലേക്ക് മാന്യത തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തി നടന്നു വന്നു. ഇത് കവിതയുടെ വീടല്ലേ? ഞാൻ സാഹിത്യ അക്കാദമിയിൽ നിന്നാണ്. ഈ വർഷത്തെ മികച്ച കവയിത്രിക്കുള്ള പ്രത്യേക പുരസ്കാരം ശ്രീമതി കവിതയ്ക്കാണ്. പ്രകാശൻ തരിച്ചുപോയി.
2: അവാർഡോ? കവിതയോ? സർ, എന്തെങ്കിലും തെറ്റുപറ്റിയതാവും.
1: ഒരു തെറ്റുമില്ല. അദ്ദേഹം ഒരു കവറ് പുറത്തെടുത്തു. അതിൽ കവിതയുടെ പേരും ഫോട്ടോയും അടങ്ങിയ പ്രശസ്തിപത്രമായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇമെയിൽ വഴിയും വാട്സപ്പ് വഴിയും അവരയച്ചു തന്ന വരികൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ബ്ലോഗിലൂടെയും പ്രസിദ്ധീകരിച്ച മാഡത്തിന്റെ വരികൾ ശ്രദ്ധിക്കപ്പെട്ടു. അടുക്കള കവിതകൾ എന്ന പേരിലാണ് അവരെഴുതിയിട്ടുള്ളത്. മൗനമായിരുന്നുകൊണ്ട് ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു എഴുത്തുകാരിയെ ഞങ്ങളെ കണ്ടിട്ടില്ല.
0: ശബ്ദം കേട്ട് കവിത പതുക്കെ പുറത്തേക്ക് വന്നു. സംശയത്തിന്റെ പേരിലുണ്ടായ സങ്കടം കാരണം കവിതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബത്തെയും ക്ഷണിച്ചപ്പോൾ പ്രകാശന്റെയും അമ്മയുടെയും തലകൾ കുനിഞ്ഞുപോയി. അവർ അത്ഭുതത്തോടൊപ്പം വലിയൊരു കുറ്റബോധവും ഉള്ളിലൊതുക്കി. അവാർഡ്ദാന ചടങ്ങ് നടക്കുന്ന ഹാൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കവിത വേദിയിലേക്ക് കയറുമ്പോൾ പ്രകാശേട്ടനും കുടുംബവും മുൻനിരയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടു. അവാർഡ് സ്വീകരിച്ചുകൊണ്ട് മൈക്കിനു മുന്നിലെത്തിയ കവിത സദസ്സിനെ നോക്കി ശാന്തമായി പറഞ്ഞു,
1: ഈ പുരസ്കാരം എന്റെ മൗനത്തിനുള്ള അംഗീകാരമാണ്. ലോകത്തിന് വനിതാ ദിന സന്ദേശം നൽകാൻ 5 വർഷം മുൻപ് വരികളെഴുതാൻ ഞാനെടുത്ത കടലാസ് അടുപ്പിലെ കനലിൽ എരിഞ്ഞുപോയിട്ടുണ്ടാകാം. പക്ഷേ ആ അഗ്നിയാണ് പിന്നീടെന്റെ അക്ഷരങ്ങൾക്ക് വെളിച്ചമായത്. രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ അക്ഷരങ്ങളുമായി പ്രണയത്തിലായി. സംസാരിച്ചത് നിഗൂഢമായ കാര്യങ്ങളോടായിരുന്നില്ല, ഇന്നലെ എഴുത്തുകാരിയോടായിരുന്നു. എന്റെ വീട്ടുകാർ കേട്ട പിറുപിറുപ്പുകൾ എന്റെ കവിതകളുടെ ഈണമായിരുന്നു. എന്റെ കുടുംബവും വീടിന്റെ ഓരോ മൂലയും എനിക്കെഴുതാനുള്ള പ്രചോദനമായി. തന്റെ കുടുംബത്തെ അല്പം പോലും കുറ്റപ്പെടുത്താതെ എഴുത്തിന്റെ ആഴം വ്യക്തമാക്കിക്കൊണ്ട് തന്റെ പുരസ്കാരത്തിന് അർഹമായ കവിത ആലപിച്ചു. മൗനത്തിൻ കൂട്ടിൽ അടഞ്ഞ വാതിലിൽ കഴിവുകൾ എരിഞ്ഞു ചിതൽ തിന്ന നാൾ, അടുക്കളച്ചൂട്ടിൽ വിയർപ്പിൽ ലയിച്ച് സ്വപ്നത്തിൻ ചിറകുകൾ ഒടിഞ്ഞുപോയി. രാവിൻ യാമത്തിൽ നിഴലുകൾ പോലെ വരികൾ തൻ രൂപം മനസ്സിൽ വിരിഞ്ഞു. സംശയ കണ്ണുകൾ നോവായി പടരവേ സത്യം വെളിച്ചമായി മുന്നിൽ വിരിയുന്നു. അടുപ്പുകൾക്കരികിൽ ഉരുകിയ വാക്കുകൾ അവാർഡായി മാറിയതൊരത്ഭുത നിമിഷം. തളച്ചിടല്ലേ പെണ്ണിൻ ചിറകുകൾ, പറക്കട്ടെ അവൾ തന്റെ വാനിലേ ദൂരം. ഹാളിലെ ജനം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. താനും വീട്ടുകാരും ചേർന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ തന്റെ ഭാര്യയെ ലോകം എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നത് കണ്ടപ്പോൾ പ്രകാശന്റെ മനം കുളിർന്നു. വേദിയിൽ നിന്നിറങ്ങിയ കവിതയുടെ അരികിലേക്ക് അയാൾ ഓടിയെത്തി. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ പ്രകാശന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
2: ക്ഷമിക്കണം കവിത, നിന്റെ ആകാശത്തെ ഞങ്ങൾ കാണാതെ പോയി. നിന്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കേണ്ട ഞാൻ നിന്നെ സംശയിച്ചു. ഇനി അങ്ങോട്ട് നിന്റെ തൂലിക ചലിക്കണം. നിനക്ക് പിന്തുണയായി ഈ കുടുംബം മുഴുവൻ കൂടെയുണ്ടാകും. അന്ന് ആ വനിതാ ദിനത്തിൽ അവാർഡിനേക്കാൾ വലിയ അംഗീകാരമായി തന്റെ പ്രിയപ്പെട്ടവരുടെ മാറ്റം കവിത തിരിച്ചറിഞ്ഞു. കരിഞ്ഞുപോയ കടലാസിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കവയത്രിയായി അവൾ പുതിയൊരു പ്രഭാതത്തിലേക്ക് ചുവടുവെച്ചു.
3: മോഹൻദാസ് വടക്കുംപുറം എഴുതിയ കനലിൽ വിരിഞ്ഞ കവിത എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ദീപ ബിബീഷ് നായർ എഴുതിയ ഗുരുവന്തരം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ആനന്ദവല്ലി ടീച്ചർ.

ദീപ ബിബീഷ് നായർ എഴുതിയ ഗുരുവന്ദനം എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ആനന്ദവല്ലി ടീച്ചർ. സർഗജാലകത്തിൽ ഇനി ഷാജി കരീൽ എഴുതിയ ഗാനമാണ് ആലപിക്കുന്നത്. ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്.

0: ഷാജി കരീൽ എഴുതിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ജോബി ജേക്കബ്, ശ്രുതി ശിവദാസ്. ഒരു കഥയുടെ അവസാന വരിയിലും ഒരു കവിതയുടെ അവസാന വരിയിലും ചില ചിന്തകൾ നമ്മോടൊപ്പം യാത്ര തുടരും അല്ലേ. ഇന്നത്തെ സർഗജാലകത്തിലൂടെ പരിചയപ്പെട്ട രചനകളും അങ്ങനെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ ഇടം നേടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ എഴുത്തുകാരുടെ പുതിയ സ്വപ്നങ്ങളും ഭാവനകളും ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കും. വാക്കുകൾക്ക് ചിറക് നൽകി സർഗാത്മകതയ്ക്ക് വേദിയൊരുക്കി റേഡിയോ മലബാർ 89.6 FM-ന്റെ സർഗജാലകം വീണ്ടും വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: സർഗജാലകം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.

0: ഫോൺ 9496420880
1: 8111933600
0: സിയും വിസ്താര
2: സിയും വിസ്താര നെല്ലൂന്നി.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
4: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 18

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: വിശാലമായ മരുഭൂമി, കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഒരു തുള്ളി വെള്ളമില്ല. വിയർത്തൊലിച്ച് തൊണ്ട വരണ്ട് നടന്ന് തളർന്നപ്പോൾ കുറച്ചകലൊരു വലിയ മരം, നിറയെ പച്ചിലകളുള്ള മരം, മരച്ചോട്ടി ചെറിയൊരു കിണർ, നല്ല ശുദ്ധമായ വെള്ളം. സുരേഷ് ഏട്ടാ, ആ മരച്ചോട് എവിടെയാന്നറിയോ?
1: എവിടെയാ?
0: നിങ്ങളെ ജയദേവന്റെ അമ്മയുടെ അരികില്. എന്തൊരു കെയറാണ്! അമ്മ അമ്മയുടെ അടുത്ത് എത്ര സേഫാണ്!
1: ഗായത്രി, നീ നിനക്ക് നിനക്ക് ഞാനില്ലടോ.
0: സുരേഷ് ഏട്ടാ,
2: സ്നേഹസാന്ത്വനമായിരുന്ന ഈ ശബ്ദം, സുരേഷിന്റെ പ്രിയപ്പെട്ട ഗായത്രിയുടെ ശബ്ദം, ഇനി നോവേറിയ ഒരോർമ്മയായി മാറി. പ്രിയപ്പെട്ടവരുടെ വിരഹം ഉള്ളിലേക്കുന്ന വേദനയായി സുരേഷും ജയദേവനും മല്ലികയും നഷ്ടങ്ങൾ ആഘാതമേൽപ്പിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക്. അവിടെ നാടകനേരത്തിൻ്റെ സ്വച്ഛന്ദതയിൽ ഒരു കടലിരമ്പം പോലെ ഒരാൾ കയറി
3: വരികയാണ്. നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ, ആരാണവർ? കഥയിൽ എന്ത് ബന്ധമാണവർക്ക്? ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുകയാണ് നിലയ്ക്കയുടെ അടുത്ത ഭാഗങ്ങളിൽ.
3: കാളി, കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക.
0: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: നമസ്കാരം പ്രിയ കൂട്ടുകാരെ, റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അവതരിപ്പിക്കുന്ന റേഡിയോ അറ്റ് സ്കൂളിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
2: വി

ഇന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഒരു മാപ്പിളപ്പാട്ട് കേൾക്കാം. പാടുന്നു ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാന്തരം ബിയിൽ പഠിക്കുന്ന ഐഷ മർവ.

ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഐഷ മാർവ കെ അവതരിപ്പിച്ച ഒരു മാപ്പിളപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അടുത്തതായിട്ടൊരു ലളിതഗാനമാണ് പാടുന്നു, ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരത്തിൽ പഠിക്കുന്ന ആദ്യ കെ.

0: ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം തരം വിദ്യാർത്ഥി ആദ്യ കെ ആലപിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനിയൊരു കവിതയാണ്. കവിത ചൊല്ലുന്നു കോളാരി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി അൻവിത് ജിജേഷ്.
1: മാന്യ സദസ്സിന് വന്ദനം. ഞാനിവിടെ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേരാണ് അച്ഛൻ വരുന്നുണ്ട്. ഇതെഴുതിയത് സഞ്ജയ് അമ്പലപ്പറമ്പ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരവൃത്തി വരിച്ച ധീര ജവാന്മാർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അച്ഛൻ വരുന്നു വരുന്നുണ്ട്, ഉച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. എപ്പോഴുമേറെ ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെന്ത് കരഞ്ഞു ചൊല്ലി. വീട്ടുപറമ്പിലെ മാവിൻ്റെ കൊമ്പ് വെട്ടി മുറിക്കുന്നതെന്തിനമ്മേ. വേനലവധിക്കച്ഛൻ വരുന്നേരം വേറെ വീടൂഞ്ഞാല് കെട്ടിയാടും. അച്ഛൻ്റെ ചിത്രം പത്രത്തിലെന്തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ. കണ്ടിരുന്നു അമ്മ തൊട്ടുമുകൾ വണ്ടികൾ പൊട്ടിപ്പൊളിഞ്ഞ ചിത്രം. മഞ്ഞു മലകൾ നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം. എന്തിനാണ് എന്നച്ഛൻ അമ്മ തനിച്ചാക്കിയെന്നു സ്വർഗത്തിൽ ചെന്നിരിപ്പോ. ഇനി നമ്മളില്ലാതെ പോകുവാനാണ് ഇടികൊടുക്കാതെ വിടരുതമ്മേ. അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതിന്ന്. ഇന്ത്യൻ പതാക കൊണ്ടു പുതപ്പിച്ച ഇത്രയും പോന്നൊരു പൊട്ടി പെട്ടിയുമാ. അമ്മയുടെ കുമ്പേലെ കുഞ്ഞുവാവയ്ക്ക് അച്ഛനായ അച്ഛ സമ്മാനമാവും. അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടുമെന്ത് അച്ഛനെ മാത്രം കാണാത്തത്. അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നു ഉച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി.
0: ഈ കവിത ചൊല്ലിയത് കോളാരി എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥി അൻവിത് ജിജേഷ്. ഇന്ന് റേഡിയോ എറ്റ് സ്കൂളിലൂടെ പ്രിയപ്പെട്ടവർ കേട്ടത് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. നിങ്ങളുടെ സ്കൂളിലും ഒളിഞ്ഞിരിക്കുന്ന എത്രയോ കുഞ്ഞു പ്രതിഭകളുണ്ട്. പാട്ട്, കവിത, കഥ, പ്രസംഗം, വായന, നാടൻപാട്ട്, സംഗീതോപകരണം, മോണോ ആക്ട്, ശാസ്ത്രവിശേഷങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ ഏത് കഴിവും ലോകം കേൾക്കട്ടെ. ഞങ്ങളിലൂടെ റേഡിയോ മലബാർ കൂട്ടുകാർക്കായിട്ട് അവസരമൊരുക്കുകയാണ് റേഡിയോ അറ്റ് സ്കൂളിലൂടെ. നിങ്ങളുടെ അവതരണങ്ങൾ മൊബൈലിൽ വ്യക്തമായി റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ പേര്, ക്ലാസ്, സ്കൂളിൻ്റെ പേര്, സ്ഥലം എന്നിവ ചേർത്ത് ഞങ്ങൾക്ക് അയച്ചു തരൂ. തിരഞ്ഞെടുക്കപ്പെടുന്ന അവതരണങ്ങൾ റേഡിയോ മലബാർ 89.6 FM റേഡിയോ അറ്റ് സ്കൂൾ പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9037008960. നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ കഴിവും ഇനി റേഡിയോയിലൂടെ മുഴങ്ങട്ടെ. കേൾക്കാം മഞ്ചാടി നാടോടി കഥകൾ. അവതരണം കൃഷ്ണകുമാർ കണ്ണോത്ത്.

0: ഇനി കേൾക്കാം നാടോടി കഥകൾ.
1: കഴുതയെ ചുമന്നവൻ. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നമ്മൾ ബഹുമിടുക്കരാണ്. ഒരു കാര്യത്തിൽ നാട്ടുകാർക്ക് പല പല പക്ഷങ്ങളുണ്ടാക്കും. അത് കേട്ട് മാത്രം നടന്നാൽ ദുർഗതിയായിരിക്കും ഫലം. അങ്ങനെയൊരു ദുർഗതിയാണ് ഒരു വയസ്സനും അയാളുടെ മകനും പിണഞ്ഞത്. കഴുതയെ ചുമന്നവർ. പണ്ടൊരിക്കൽ ഒരു വയസ്സനുണ്ടായിരുന്നു. അയാൾക്കൊരു വയസ്സൻ കഴുതയും. വയസ്സനും മകനും കൂടി കഴുതയെ ആവുന്നത്ര പണിയെടുപ്പിക്കാറുണ്ടായിരുന്നു. ഒരു നാൾ വയസ്സൻ മകനോട് പറഞ്ഞു, നമ്മുടെ കഴുതയ്ക്ക് പ്രായമേറെയായി, അതിന് വിൽക്കുന്നതായിരിക്കും നല്ലത്. പുതിയൊന്നിനെ നമുക്ക് വാങ്ങുകയും ചെയ്യാം. അതെ അതെ, അതിനെക്കൊണ്ട് ചെയ്യിക്കാനാകുന്നതിലേറെ പണി ഇപ്പോൾ നമുക്കുണ്ട്. ആരോഗ്യമുള്ളൊരു മിടുക്കൻ കഴുതയെ വാങ്ങുന്നതാണ് നല്ലത്. മകൻ അച്ഛൻ പറഞ്ഞത് ശരിവെച്ചു. കഴുതയെ വിൽക്കാനായി അവർ അതിനെയും കൊണ്ട് ചന്തയിലേക്ക് പുറപ്പെട്ടു. കഴുതയെയും ആട്ടിത്തെളിച്ച് അവർ പോകുന്നത് വഴിയരികിലെ വയലിൽ കന്നുപൂട്ടുന്ന കുറച്ചു പേർ കണ്ടു. അതിലൊരാൾ മറ്റുള്ളവരോടായി പറഞ്ഞു, നോക്ക്, ഇങ്ങനെയൊരു മടയത്തരം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴുത എന്തിനുള്ളതാണ് ഭാരം ചുമക്കാൻ? അവർക്കാർക്കെങ്കിലും അതിൻ്റെ പുറത്ത് സവാരി ചെയ്തുകൂടെ? കഴുതയെപ്പോലെ തന്നെ രണ്ടു പേരും നടക്കുന്നു. അത് കേട്ട് മറ്റുള്ളവരെല്ലാം ചിരിച്ചു. വയസ്സനും മകനും അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. വയസ്സൻ മകനോട് പറഞ്ഞു, അവർ പറയുന്നതിൽ ശരിയുണ്ട്. കഴുതയെ വിൽക്കുന്നതുവരെ അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നതാണ് ബുദ്ധി. നീ അതിൻ്റെ പുറത്തു കയറിക്കോ. മകൻ കഴുതയുടെ പുറത്തു കയറി. വയസ്സൻ നടന്നു. കുറേ വഴി പിന്നിട്ടപ്പോൾ കുറെ വൃദ്ധന്മാർ പായകൾ നെയ്യുന്നതിന് മുന്നിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. അവരിൽ ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു, കണ്ടില്ലേ, ചെറുക്കൻ കഴുതയുടെ പുറത്ത് സവാരി ചെയ്യുന്നു, വയസ്സൻ വേച്ചു വേച്ച് നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ കാലം. മുതിർന്നവരെ മാനിക്കാതെ മര്യാദ കെട്ട കാലം. മകൻ പതിയെ കഴുതപ്പുറത്തു നിന്നും താഴെ ഇറങ്ങി. അച്ഛൻ പറഞ്ഞതിനാലല്ലേ ഞാൻ കഴുതപ്പുറത്ത് സവാരി ചെയ്തത്, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിനാ? അച്ഛൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്തോളൂ, ഞാൻ നടന്നേക്കാം. അച്ഛൻ കഴുതപ്പുറത്തും മകൻ നടന്നും യാത്ര തുടർന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ കുട്ടിയെ ഒക്കത്തിരുത്തിയ രണ്ട് അമ്മമാർ അവർക്കെതിരെ നടന്നു വന്നു. അവർ കഴുതപ്പുറത്തിരിക്കുന്ന അച്ഛനെയും നടന്നു വരുന്ന മകനെയും മാറി മാറി നോക്കി. കഷ്ടം, പാവം കുട്ടി നടന്ന് തളരുമ്പോൾ അച്ഛൻ കഴുതപ്പുറത്ത് നാടുവാഴിയെപ്പോലെ ഞെളിഞ്ഞിരുന്ന് പോകുന്നു. ഇത്ര വയസ്സായിട്ടും ഇയാൾക്കെന്താ മര്യാദ എന്തെന്ന തിരിച്ചറിവ് വന്നിട്ടില്ലേ? മകനെ കൂടി കഴുതപ്പുറത്ത് കയറ്റിയാൽ ഇയാളുടെ മാനമിടിഞ്ഞു പോകുമോ? താൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കരുതിയിട്ടില്ലെങ്കിലും നാലാൾ പറയുന്ന നാട്ടുനടപ്പ് അനുസരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ച് വയസ്സൻ മകനോട് പറഞ്ഞു, നീയും വന്ന് കയറ്. കഴുതയ്ക്ക് നമ്മൾ രണ്ടുപേരെയും ചുമക്കാനുള്ള കരുത്തൊക്കെ ഇപ്പോഴുണ്ട്. അങ്ങനെ വയസ്സനും മകനും കഴുതപ്പുറത്തായി സവാരി. അവർ പട്ടണത്തിലെ പ്രധാന നിരത്തിലേക്ക് കയറി. അപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു കൊച്ചു പൈക്കിടാവിനെയും തോളിലേറ്റി ഒരു ഗ്രാമീണൻ എതിരെ വന്നു. കഴുതപ്പുറത്ത് വരുന്ന അച്ഛനെയും മകനെയും കണ്ട് അയാൾ നിന്നു. അയാൾ അവരോട് ചോദിച്ചു, ഈ കഴുത നിങ്ങളുടെയല്ലെന്ന് തോന്നുന്നല്ലോ. ഇത് ഞങ്ങളുടെ കഴുത തന്നെയാണ്, വിൽക്കാനായി ചന്തയ്ക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ കരുതി ഇത് നിങ്ങളുടെ തമ്പ്രാൻ്റെ കഴുതയാണെന്ന്. ആരെങ്കിലും സ്വന്തം കഴുതയെ ഇത്രയും വേദനിപ്പിക്കുമോ? പാവം, ഒരുപാട് വയസ്സായി അതിന്, എന്നിട്ടും താങ്ങാഭാരം ചുമപ്പിക്കുന്നു. ഞാനാണെങ്കിൽ ദാ ഇതുപോലെ കഴുതയെ ചുമന്നു കൊണ്ടുപോയേനെ. തൻ്റെ തോളിലേറ്റിയ പൈക്കിടാവിനെ ചൂണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ പാട്ടിന് പോയി. പൈക്കുട്ടിയെ ചുമക്കുന്നത് പോലെ ഒരു വയസ്സൻ കഴുതയെ തോളിലേറ്റുക എളുപ്പമല്ല. തന്നെയുമല്ല, ഒരാൾ ചുമന്നാൽ മറ്റേയാൾക്ക് ചുമന്നുകൂടെ എന്നോ ഇരുവർക്കും ചുമന്നുകൂടെ എന്നോ ആരെങ്കിലും ചോദിച്ചേക്കാം. അച്ഛനും മകനും അതിനൊരു ഉപായം കണ്ടെത്തി. അവർ കഴുതയുടെ നാല് കാലുകളും കൂട്ടിക്കെട്ടി വഴിയരികിൽ കിടന്ന വലിയൊരു മുളങ്കുറ്റിയെടുത്ത് കഴുതയുടെ കാലുകൾക്കിടയിലൂടെ ഇട്ട് മുളങ്കുറ്റിയുടെ ഓരോ അറ്റവും ഇരുവരുടെയും തോളിലേറ്റ് യാത്രയായി. കഴുത മുളങ്കുറ്റിയിൽ തലകീഴായി തൂങ്ങിയാടി. ഇനിയും ആളുകൾ എന്ത് കുറ്റമാണ് കണ്ടെത്താനാവുക എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നില്ല, കഴുതയെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചന്തയിലെത്തി. രണ്ടുപേർ തണ്ടിൽ ഒരു ചാവാലിക്കഴുതയെയും തൂക്കി വരുന്ന കാഴ്ച കണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ചിരിച്ചു. ചത്ത കഴുതയെ ഈ ചന്തയിൽ വാങ്ങാറില്ല. ആരും ചത്ത കഴുതയെ വിൽക്കാൻ ചന്തയിലേക്ക് കൊണ്ടുവരാറുമില്ല. ഇവർക്കെന്തോ ഭ്രാന്ത് കയറിയെന്നാണ് തോന്നുന്നത്. ആളുകളുടെ ഈ അഭിപ്രായവും കേട്ട അച്ഛനും മകനും അന്തിച്ചു നിന്നു.

0: റേഡിയോ അറ്റ് സ്കൂൾ.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
2: കർക്കടകവാവിന്റെ പുണ്യദിനത്തിൽ പിതൃസ്മരണയുടെ വിശുദ്ധ നിമിഷങ്ങൾക്ക് സാക്ഷിയാവാൻ എത്തിച്ചേരൂ മേറ്റടി ഉറുമ്പേരി ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിലേക്ക്. 2026 ആഗസ്റ്റ് 12 കർക്കടകവാവ് ദിനത്തിൽ പിതൃതർപ്പണം തളിപ്പറമ്പ് മേക്കാട് ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തപ്പെടുന്നു. കുടുംബസമേതം എത്തിച്ചേർന്ന് പിതൃക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അനുഗ്രഹം നേടാൻ ഏവർക്കും ഭക്തിയാദരപൂർവ്വം സ്വാഗതം. ഫോൺ 9744125073, 9447448305.
1: വേട്ടയ്ക്കൊരു മകൻ തമ്പുരാനെ.
2: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
1: നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ അഞ്ചാം അധ്യായം. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക, ഹർഷിത പെൺകുട്ടി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുവാനായി ഋഷികേശിലേക്ക് പോവുകയാണ് ജയദേവനും മല്ലികയും. തിരിച്ചു വരുന്ന വഴി കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നു പോകുന്ന ഒരു കുട്ടി മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് തെറ്റിദ്ധരിച്ച് മല്ലിക തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി അന്വേഷിക്കുന്നു. മല്ലികയെ കാണാതെ കുറച്ചുനേരം വിഷമിച്ച ജയദേവൻ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ മല്ലികയെ കണ്ടെത്തുന്നു. മദർ സുപ്പീരിയറിന് അസുഖമാണെന്ന് പറഞ്ഞ് ഏറെ നാളായി സുരേഷിന്റെ ഭാര്യ ഗായത്രി കോഴിക്കോടാണ്. ജയദേവനും ദിനേശും ശ്യാമും കുടുംബസമേതം കോഴിക്കോട്ടേക്ക് പോവാൻ തീരുമാനിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് സുരേഷിന് കോഴിക്കോട്ടേക്ക് പോകേണ്ടി വന്നു. മദർ സുപ്പീരിയർ മരിച്ചെന്നാണ് വിവരം. കോഴിക്കോട്ടേക്കെത്തിയ ജയദേവനും സംഘവും മരിച്ചത് മദർ സുപ്പീരിയർ അല്ലെന്നും ഗായത്രിയാണെന്നും തിരിച്ചറിയുന്നു. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായത്രിയുടെ വിയോഗത്തിൽ സുരേഷിനൊപ്പം കൂട്ടുകാരും വളരെയധികം വിഷമിക്കുകയാണ്. നാടകത്തിന്റെ കഥ പിന്നീട് ഒരു കടൽ തീരത്തേക്കാണ് പോകുന്നത്. അവിടെ സെയ്ദ് മുഹമ്മദ് എന്നു പേരുള്ള ഒരാൾ ചൂണ്ടയിടുകയാണ്. തീരദേശത്തുള്ള മുരുകൻ എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ പ്രത്യേക ബോട്ടുകളിൽ ചൂണ്ടയിടാനായി കടലിലേക്ക് പോവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിന് മുരുകൻ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത് കാളിയമ്മയായിരുന്നു, പെരിയ തങ്കച്ചി കാളിയമ്മ. നാടകം തുടർന്ന് കേൾക്കുക. നെല്ലിക്കയുടെ രണ്ടാം ഭാഗത്തിന്റെ അഞ്ചാം അധ്യായം.

0: മുതലാളി, നല്ല കൂള് കിട്ടിയല്ലോ.
1: എട മുരുക, ഈ മീനിന് എൻ്റെ ചൂണ്ടയോടൊരു പ്രത്യേക ഇഷ്ടം.
0: ആ അപ്പുറത്തെ രണ്ടാള് വലിയ ആഫീസർമാരാ, കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല.
1: ഏത് ആ ഡോക്ടർമാർക്കോ?
0: ചെറുതെന്തോ കിട്ടി.
1: എടാടാ, അത് വലിയ ഡോക്ടറല്ലേ?
0: പിന്നെ പേര് കേട്ട ഡോക്ടറാ. ഒരു ദിവസം വരുമാൻ എത്ര അറിയാം മുതലാളിക്ക്? 100,000 രൂപ. 200 രോഗികളെ നോക്കുമ്പോഴും 500 രൂപയാ ഫീസ്. മൂപ്പരെ കാണാൻ ഒരാഴ്ചക്ക് മുന്നേ ബുക്ക് ചെയ്യണം പോലും.
1: ഓ, എന്നിട്ടാ ഈടെ വന്ന് കിടക്കുന്നത്?
0: 1 മാസം 30,000 രൂപ. അമ്പമ്പോ, 1 കൊല്ലം.
1: എടാ മുരുക, ഇവർ ഈ ജോലി തിരക്കിന് ഒന്ന് റിലാക്സ് ആകാൻ വന്നിരിക്കുന്നതായിരിക്കും.
0: ഒരു ശാസ്ത്രജ്ഞനോ ഗവേഷകനോ ഒരാൾ വരുന്നുണ്ട്, അത് മറ്റൊരു പണച്ചാക്ക.
1: മുരുകൻ എപ്പം കൂടു തന്നെ അല്ലേ?
0: ആ കാളിയമ്മ തരും, പിന്നെ പോകാൻ നേരം ഇവരും.
1: എടാ മുരുക, നീ കാളിയമ്മേൻ്റെ ആള് തന്നെയല്ലേ?
0: അല്ല, അത് പിന്നെ.
1: ഞാൻ മനസ്സിലാക്കി. എന്നിട്ടെന്ത് നീ ആദ്യം പറയാത്തത്?
0: മുതലാളി, അത് പിന്നെ.
1: വേണ്ട, പറയണമെന്നില്ലടാ.
0: അതല്ല, ഉരുവര് വന്നാൽ ആര് സംസാരിക്കില്ല, മുതലാളി മാത്രമേ കുറച്ചൊക്കെ സംസാരിക്കുന്നത്.
1: അതിന് ഞാൻ അടുത്താഴ്ച പോവില്ലേ?
0: മുതലാളി നാട്ടിൽ വന്നാൽ ഇങ്ങോട്ട് വരൂലേ?
1: ഉറപ്പായും വരും. അല്ല, മുരുകൻ വരുന്ന എൻ്റെ കൂടെ അങ്ങ് ഗൾഫിലേക്ക്.
0: അത്
1: എനിക്കിവിടെ ഗൾഫിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലേ ഇവിടുന്ന് കിട്ടും അല്ലേ?
0: അതല്ല, കാളിയമ്മ സമ്മതിക്കില്ല.
1: അപ്പോ നീ ശരിക്കും കാളിയമ്മയുടെ അസിസ്റ്റന്റ് ആണല്ലേ, അല്ലേ പാർട്ട്ണറാ?
0: അങ്ങനെയൊന്നുമില്ല, ഒരു സഹായി, ഒരു ബന്ധു.
1: ബന്ധുവാ?
0: ആ മരുമകൻ, കാളിയമ്മയുടെ മകളാ എൻ്റെ പെണ്ണ്.
1: നീ പറഞ്ഞു വന്നത് നിന്റെ ഭാര്യ?
0: ആ അകത്ത് സാപ്പാടുണ്ടാക്കുന്ന പെണ്ണ് തന്നെ.
1: ഓ, അത് മുരുകന്റെ പെണ്ണ്. അപ്പോ കാളിയമ്മയുടെ ഫാമിലിയോ?
0: അതൊന്നും എനിക്കറിയില്ല മലയാളി.
1: ഓ വേണ്ടേ, എനിക്കറിയവും വേണ്ട.
0: മുതലാളി,
1: എടാ ചുമ്മാ ചോദിച്ചതല്ലേ മുരുക നിന്നോട്? നിനക്കറിയുന്നതൊക്കെ പറയണമെന്നൊന്നുമില്ല.
0: മുതലാളി, നിങ്ങൾ കടലിൽ ചൂണ്ടയിടും, പക്ഷേ ഞാൻ കരയില്ല ചൂണ്ടയിടുക.
1: കരയില്ല?
0: ആ ചൂണ്ടയിൽ മീൻ കൊത്തുമ്പോൾ നമ്മൾ അയച്ചു വിടൂലേ, അതുപോലെ.
1: മനസ്സിലായില്ല
0: മുതലാളി. ഈ മീൻ നിങ്ങളെ ചൂണ്ടയിൽ പിടിച്ചതല്ലേ? എന്നാൽ മുതലാളിയും അപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയവരാ, വലിയ മീനുകൾ.
1: ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
0: ഇതൊന്നും ഞാൻ ആരോടും പറയാത്തയാ.
1: ഓ, ഞാൻ കേട്ടിട്ടില്ല, മുരുകനത് പറഞ്ഞിട്ടുമില്ല.
0: അല്ല, ഈ മീനെന്താ ചെയ്യുന്നത്? മുതലാളി കൊണ്ടുപോകുന്നില്ലേ?
1: ഡാ, ഇതിനെന്ത് വില വരും?
0: ആകെ മൊത്തം 4,000 രൂപ.
1: 4-5 എത്രയായാലും ഇതൊക്കെ മുരുകന്.
0: മുതലാളി,
1: എടാ വിശക്കുന്നില്ലടാ മുരുക, നല്ല തണുത്ത കാറ്റും.
0: മുതലാളി താഴെ ഇറങ്ങിക്കോ, അവിടെ എല്ലാം റെഡിയാ.
1: അല്ല മുരുക, നിന്റെ VIP അതിഥികൾക്കൊന്നും വേണ്ടേ?
0: അവരൊക്കെ കഴിച്ചു.
1: ഈ തണുപ്പിലിരിക്കാൻ തന്നെ അവര്.
0: തണുപ്പോ, ഉള്ളിൽ നല്ല പുകയുണ്ട് മുതലാളി. പുക
1: പുകയാ?
0: ആ, അവരുടെ ഉള്ളിൽ മാത്രമല്ല താഴെ മുറിക്കുള്ളിലും ഉണ്ട്. പൊരിച്ച മീനും പൊറോട്ടയും പുകയും പിന്നെ
1: പിന്നെ
0: പുതപ്പും.
1: പുതപ്പ?
0: പൊണ്ടാട്ടിയാണേലും ഞാൻ ഇതുവരെ പുതച്ചിട്ടില്ല മുതലാളി. മുതലാളിക്ക് വേണ്ടി ഒരു പുതുതായ പുതപ്പ്. മുതലാളി പോ.
1: ഓ, ഇവിടെ ഭയങ്കര സെറ്റപ്പാണല്ലോ. ആരെ കാണുന്നില്ലല്ലോ.
2: ആളുണ്ട്.
1: അശരീരിയോ?
2: മേശപ്പുറത്ത് കഴിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്.
1: ഓ, ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇതൊക്കെ എനിക്ക് കഴിക്കാനാ? അല്ല, കുടിക്കാൻ
2: ഫ്ലാസ്കിലുണ്ട്.
1: ആ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വരരുതോ?
2: എന്താ വേണ്ടത്?
1: വേണ്ടത് പൊടിയും പുകയും പിന്നെ പൊതപ്പും.
2: ആഹാരം കഴിക്ക്, എന്നിട്ടോ?
1: ഓ അല്ല, ഒന്ന് പരിചയപ്പെടണ്ടേ? പേരെന്താ? പേരെന്താന്ന്?
2: പൊതപ്പ്.
1: അമ്പോ, ഞാനേതായാലും അങ്ങോട്ട് വരുവാ. വരട്ടെ. വരും. ദാ വന്നു. ഓ, ഇതിനകത്ത് വെളിച്ചമൊന്നുമില്ലല്ലോ.
2: വെളിച്ചം എന്തിനാ?
1: അവിടെ എന്തോ ഒരു ഇത്തിരി വെട്ടം കാണുന്ന
2: പൊടി.
1: ആ പൊടി, പുക. അല്ല, ഏതാ ഇനം? നാടനോ മോഡേണോ?
2: അറിയില്ല, വലിച്ചു നോക്ക്.
1: എടി കൊച്ചെ, നിന്റെ വർത്താനം കേട്ടാലേ ഞാൻ നിന്റെ കെട്ടിയവനാന്ന് തോന്നുമല്ലോ. ഏ നോക്ക്, ഇത് മുരുകനല്ല, കസ്റ്റമറാണ്. വില കൂടിയ കസ്റ്റമർ. കുറേ കാശ് മുടക്കിയതാ, അതുകൊണ്ട് കുറച്ച് മയത്തിലും സ്നേഹത്തിലുമൊക്കെ ആവാം വർത്താനം.
2: ദാ പൊടി, നാടൻ കഞ്ചാവാ.
1: ആ അതാ ഇവിടെ നിൽക്കട്ടെ. നീ ആ ലൈറ്റ് ഒന്നിട്.
2: ലൈറ്റ് വേണോ?
1: വേണ്ടേ?
2: വേണമെങ്കിൽ ഇടാ.
1: ആ വേണ്ട. കസ്റ്റമറെ സന്തോഷിപ്പിക്കാനാണല്ലോ നീയും മുരുകനും കാളിയമ്മയൊക്കെ കാശ് വാങ്ങിയത്. ഏ എനിക്ക് സന്തോഷിക്കണം, നന്നായി സന്തോഷിക്കണം. അതിന് സംസാരിക്കണം. സംസാരിക്കുന്നതാ എൻ്റെ സന്തോഷം.
2: പറഞ്ഞോളൂ, കേൾക്കാം.
1: അതുപോരാ, നീയും പറയണം.
2: എന്തു പറയാൻ?
1: എന്തെങ്കിലും. അല്ല, മുരുകൻ എങ്ങനെയാ വർത്താനം പറയുന്ന കൂട്ടത്തിലാ? കാളിയമ്മ നിന്റെ സ്വന്തം അമ്മയല്ലാന്ന് ഉറപ്പാ. ഒരിക്കലും സ്വന്തം അമ്മ മക്കളെ ഇതുപോലെ. ഏ നീ കരയുന്നോ? നോക്കൂ ഡി, ഞാൻ കസ്റ്റമറാണ്.
2: സോറി.
1: ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാൻ അല്പം വീശിയിട്ടുണ്ട്. ദേഹപരിശോധന ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോട്ടിൽ കയ്യിലെടുത്തു. പൊടി വേണ്ട, കുപ്പി മതി. ആ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കുക.
2: ശരി,
1: നീ കടന്നോ. ഇന്നൊരു മൂടില്ല, നാളെ.

ഹലോ, അതെ, സുരേഷനാണ്. ആരാ? എന്താ കാര്യം? ഓ, അങ്ങനെ. സോറി, ഞാനിപ്പോൾ പുതിയ വർക്കൊന്നും എടുക്കുന്നില്ല. അല്ല, അങ്ങനെയല്ല, ലേബേഴ്സൊക്കെ കുറവാണ്, പിന്നെ കുറച്ച് പെൻഡിങ് ഉണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, അതാ നല്ലത്. അല്ല, അതല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാ. പിന്നെന്തിനാ കാണുന്നേ? ആ, ക്വാർട്ടേഴ്സ്. അതെ, ആ. ആ വർക്കിനെ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷമായി, ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. തിരക്ക്? ആ, കുറച്ച്. എവിടെ ഇപ്പോഴോ? ആ, ശരി, വരാം. ഇതാരപ്പ ഇത്? വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും വിടുന്നില്ലല്ലോ. ആ, എന്തായാലും റേറ്റ് കൂട്ടി പറയാം, കംപ്ലീഷൻ ടൈമും കൂട്ടാം, എങ്ങനെയെങ്കിലും ഒഴിവാട്ടെ.

ഇവിടെ ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. ഇനിയിപ്പോ പോയിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ നല്ലതേനു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം.

0: ഹലോ സുരേശൻ, ദാ ഇവിടെ, ഇങ്ങോട്ട് ഇങ്ങോട്ട്.
1: ആ വരുന്നു.
0: വെയില് കൊള്ളണ്ടെന്ന് കരുതി കയറിയിരുന്നതാ.
1: എന്റെ പൊന്ന സുഹൃത്തെ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ടൗണിൽ തന്നെ മൂന്നാല് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ.
0: സുരേശ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്റെ പേര് ചോദിക്കാതെ എന്താ? നോക്ക്, സൂക്ഷിച്ചു നോക്ക്. ഞാനൊരു സിനിമ ഡയലോഗ് പറയട്ടെ, ഓർമ്മയുണ്ടോ ഈ മുഖം?
1: നിങ്ങള് ഈ ശബ്ദവും മുഖമൊക്കെ പരിചയമുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല.
0: രാഘവ്, ഇൻസ്പെക്ടർ രാഘവ്.
1: രാഘവ്? ഓ രാഘവ് സാർ, മഹാരാഷ്ട്ര പോലീസ്.
0: കറക്റ്റ്.
1: സാർ ഇവിടെ
0: വർക്ക്?
1: എന്ത് വർക്ക്?
0: സുരേഷ, വർക്ക് എന്ന് കേട്ടാലേ നിങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാത്രം, പക്ഷേ ഞങ്ങൾക്കതല്ല.
1: അപ്പോ
0: കൺസ്ട്രക്ഷൻ വർക്കല്ല എന്ന്
1: പിന്നെ
0: പറയാം. അല്ല സുരേശൻ, എന്താ ഈ ലൈൻ റൂം വർക്ക് ഫിനിഷ് ചെയ്യാത്തത്?
1: ഇതൊരു ക്വാർട്ടേഴ്സാ, ഓണർ കുറച്ച് ടൈറ്റിലായി, അങ്ങനെ ഡിലേ ആയതാ.
0: അപ്പോ സുരേശന്റെ സ്വന്തല്ലേ ഇത്?
1: ഇപ്പോ ഏതാണ്ട് അങ്ങനെയാ.
0: എന്ന് വെച്ചാ
1: ഓണർ വിഡ്രോ ചെയ്തു, വലിയൊരു എമൗണ്ട് ഡ്യൂ ആണ്, കുറച്ച് പണം കൊടുത്ത് സെറ്റിലാക്കാനാണ് പ്ലാൻ.
0: അപ്പോ ഓണർ സുരേശൻ തന്നെയല്ലേ?
1: അയ്യോ, താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സാർ, ഓണർ നല്ല മനുഷ്യനാ, അദ്ദേഹം നിർബന്ധിച്ചപ്പോ വഴങ്ങേണ്ടി വന്നു, അതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായി. എന്റെ വർക്കേഴ്സൊക്കെ ഇപ്പൊ ഇവിടെയാ കഴിയുന്നത്.
0: ഓ അങ്ങനെ, വർക്കേഴ്സ് ഇവിടെ മലയാളികളാണോ?
1: അല്ല, ആസാമീസ്, ഒറീസ, പക്ഷെ ബംഗാളിന്നാ പൊതുവെ പറയുന്നത്.
0: ആ അതങ്ങനെ തന്നെ.
1: അല്ല സാർ ഇവിടെ,
0: അത് പറയാം. മിസ്റ്റർ സുരേഷ്, ഇപ്പോ മുകളില് വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ?
1: ഇല്ല, സന്ധ്യക്ക് ശേഷം വരൂ, എല്ലാരും വർക്ക് സൈറ്റില്ല.
0: നമുക്കൊന്ന് കേറി നോക്കിയാലോ?
1: എന്താ സാർ, എന്തിനാ?
0: ആ മിസ്റ്റർ സുരേഷ്, അറിയാലോ ഞാൻ മഹാരാഷ്ട്ര പോലീസിൽ നാർക്കോട്ടിൽ വിങ്ങിലാണെന്ന്.
1: അതൊക്കെ അറിയാം, അങ്ങനെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്.
0: ആ അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ.
1: സാർ
0: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്, ഇൻ ഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
1: സാർ പക്ഷെ എന്റെ വർക്കേഴ്സൊന്നും.
0: സുരേശൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
1: ഇവിടെ ചില ബോധവൽക്കരണ ക്ലാസ്സൊക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്.
0: ഇവിടെ എക്സൈസും പോലീസൊക്കെ നല്ല അറ്റൻഡ് നടത്തുന്നുണ്ട്, പക്ഷേ ഞാൻ വന്നത് ഒരു ചെയിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്.
1: സാർ
0: മുംബൈ പോർട്ട്, തെക്കോട്ട് ഗോവ ബീച്ച്, മംഗലാപുരം, പിന്നെ കേരള തീരങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ.
1: ഓ
0: അപ്പോൾ ഡോറ് തുറക്ക്.
1: ഇതൊന്നും ലോക്ക്ഡ് അല്ല സാർ.
0: ഗുഡ്, സോ പ്ലീസ് കം.

0: സുരേഷ് കണ്ടോ ഈ പാക്കറ്റ്സ്? ചുണ്ടിനിടയിൽ തിരികെ വെക്കുന്ന ഇതും ലഹരിയാ.
1: അതെല്ലാരും പതിവാ, കടകളിലെല്ലാം ഉണ്ട്.
0: ഓപ്പണായി വിൽക്കുമ്പോൾ സംശയം തോന്നൂലല്ലോ.

0: ഓക്കെ, സുരേഷ് പറഞ്ഞതാണ് ശരി. യുവർ വർക്കേഴ്സ് ആർ ഓക്കെ, ഗുഡ്.
1: താങ്ക് യു സർ.
0: അപ്പോൾ ഇറങ്ങാം
1: സർ. ഫുഡ് കഴിച്ചിട്ട്?
0: ഫുഡ് കഴിക്കണം. ബൈ ദ വൈ, നിങ്ങളുടെ ഫ്രണ്ട് ജയദേവൻ നാട്ടിലില്ലേ?
1: ആ ഉണ്ട് സർ.
0: മകളും കൂടെ ഉണ്ടാവും അല്ലേ? ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു.
1: ആ കാണാം സർ. നമുക്ക് വീട്ടിലേക്ക് പോവാം, ഫുഡ് അവിടുന്ന് കഴിക്കാം. ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം.
0: അപ്പോ ജയദേവൻ?
1: അവൻ വീട്ടിലെത്തിക്കോളും.
0: മകളും ഉണ്ടാകും?
1: ആ അത് വൈഫുണ്ടാവും. ഹലോ ജയ. ആ നിങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഒരു ഗസ്റ്റ് ഉണ്ടടാ. അതൊക്കെ ഉണ്ട്. ആ പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ. ആ നാല് നാല് മതി. ആ ഞാൻ വേഗം എത്താം. ഓക്കെ.
0: വൈഫ്? റീമാരേജ്?
1: അതെ സർ. ബട്ട് മകൾ അവളില്ല.
0: വാട്ട്? വാട്ട് ഹാപ്പൻ?
1: ഇറ്റ് വാസ് എ സൂയിസൈഡ്. കടലിൽ ചാടി.
0: ഓ, അങ്ങനെയാണെങ്കിൽ കാണണ്ടായിരുന്നു അല്ലേ?
1: ഏതായാലും സാറ് ഇവിടെ വരെ വന്നതല്ലേ. കാണാതെ പോയാൽ ജയദേവനും സാറെ കാണാലോ. ഞങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്ത ഒരാളല്ലേ.
0: ഓക്കെ, എന്നാൽ പോകാം.

0: ആക്ച്വലി ഞാൻ മിസ്റ്റർ സുരേഷിനെ കണ്ട് വേഗം പോകാന്ന് കരുതിയതാ. ഈ കൂടിക്കാഴ്ച തീർത്തും അൺഎക്സ്പെക്റ്റഡാ.
1: അതുകൊണ്ട് സാറെ വീണ്ടും കാണാൻ പറ്റിയല്ലോ അല്ലേ മല്ലികേ?
2: പക്ഷേ സാറ് രക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് വെച്ച മോളെ ഞങ്ങൾക്ക്.
0: മല്ലിക മേഡം, നമ്മള് റിയാലിറ്റിയെ ഫേസ് ചെയ്യുക, ചെയ്തേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ട് ഫാമിലിക്കും വലിയ നഷ്ടങ്ങൾ.
1: ഗായത്രിയുടെ വിയോഗം സുരേഷിനെ തളർത്തിയിരുന്നു.
0: യെസ്, എനിക്കത് മനസ്സിലായി. വർക്ക് വേണ്ടെന്ന് ഒരു കരാറുകാരൻ പറയണമെങ്കിൽ എ സ്ട്രോങ് റീസൺ മസ്റ്റാ.
3: സാറ് പറഞ്ഞ പോലെ റിയാലിറ്റിയെ നേരിട്ടല്ലേ പറ്റൂ.
0: നോക്കൂ, എന്റെ ജോലിക്കിടയിൽ എന്തൊക്കെ ദുരന്തങ്ങളാണെന്നറിയോ? ഈ നാർക്കോട്ടിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം.
2: സാറ് നാട്ടിൽ കുറെ നാളുണ്ടോ?
0: ഞങ്ങളുടെ ടീം ഒരു ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി വരുന്നുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സ് അല്ല, കാരിയേഴ്സ്. അതിന്റെ കണ്ണികൾ എല്ലായിടത്തും ഉണ്ടാകും. അതിനിടയിൽ ഓരോ സ്ഥലത്തും കുറച്ചു നാൾ.
3: സാറ് പറഞ്ഞത് നേരാ. അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവര് വളരെ കൂടുതലാ.
0: ഷുവർ. പിന്നെ സുരേഷ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വർക്കേഴ്സിന് മരുന്ന് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞാൽ കോണ്ടാക്ട് മീ.
3: ഷുവർ സാർ, തീർച്ചയായും.
0: ആ ജയദേവന്റെ അമ്മ?
1: അമ്മയും പോയി. മോള് പോയതോടെ അമ്മ ആകെ തളർന്നു. മല്ലികയും മകളും വന്നതോടെ അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് അധികകാലം ഉണ്ടായില്ല.
2: അതുമാത്രമല്ല സർ, ജയദേവനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മ. അതിന് കാരണമായത് നെല്ലിക്കയാ.
0: നെല്ലിക്ക?
3: ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയുടെ പേരാ നെല്ലിക്ക.
0: ഓ, എ ഡിഫറന്റ് നെയിം ആൻഡ് മീനിങ് ഫുൾ.
1: ഭാര്യയുമായി ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവൾ മരിച്ചു. രോഗം വന്നാണ് മരിച്ചതെങ്കിലും മകൾ എന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്നോടുള്ള ദേഷ്യം തീർക്കാനാ അവൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയത്.
2: അതിനുശേഷം പിന്നീട് എപ്പോഴും ജയദേവൻ വീട്ടിൽ തന്നെയായിരുന്നു. അധികം പുറത്തേക്കൊന്നും പോവാറില്ല. പിന്നെ സുരേഷനാ ജയദേവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നെല്ലിക്കയുടെ പ്രസിഡന്റ് സുരേഷനായിരുന്നു ആ സമയത്ത്.
3: ജയദേവന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞു, ഞങ്ങളെ നിർബന്ധിച്ച് ജയദേവനെ കൂടെ കൂട്ടി. അതുകൊണ്ടെന്താ, രണ്ട് ലൈഫ് സെറ്റായില്ലേ?
0: രണ്ട് ലൈഫ്?
3: ആ, ജയദേവന്റെയും മല്ലികയുടെയും. പിന്നെ സർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവർ ലവേഴ്സ്, ക്യാമ്പസ് ലവേഴ്സ്.
0: ഈസ് ഇറ്റ്?
1: അതെ സർ.
0: മിറാക്കിൾ തന്നെ,
1: അത്ഭുതങ്ങൾ തന്നെ. ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിൽ ഉണ്ടാവുന്നതും.
3: ആ പിന്നെ സാറിനൊരു തമാശ കേക്കണോ?
0: അതെന്തോ?
3: ജയനും മല്ലികയും കൂടി അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു മിറാക്കിൾ ഉണ്ടായി.
0: ഓഹോ, എന്താണത്?
2: അതൊന്നുമില്ല സർ, മോളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരുന്നപ്പോ റെയിൽവേ പ്ലാറ്റ്ഫോമില് അവളെ കണ്ടതുപോലെ തോന്നി. അതാ,
1: കുറച്ചു നേരം ആകെ ടെൻഷനായി. ഞാൻ ട്രെയിനിൽ കയറിയപ്പോ സീറ്റിൽ മല്ലികയില്ല. വലിയ തിരക്കുള്ള സ്റ്റേഷനല്ലേ?
0: എന്നിട്ട് മല്ലിക ഇറങ്ങി നടന്നോ?
3: ആ, മോളേന്ന് വിളിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോഴേക്കും വണ്ടി വിട്ടു.
1: റെയിൽവേ പോലീസ് നന്നായി സഹായിച്ചു. ഒരമണിക്കൂറിനുള്ളിൽ മല്ലികയെ കണ്ടെത്തി. മംഗലാപുരത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ടിക്കറ്റ് സംഘടിപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക്.
0: ഓ, അഡ്വഞ്ചറസ് തന്നെ.
1: സാറിന്റെ അനുഭവങ്ങളോളം വരില്ല അല്ലേ?
0: ആ, അതും ശരി തന്നെ. ആ പിന്നെ സുരേഷ്, എനിക്ക് പോണം.
3: ആ, സാറ് റെയിൽവേ സ്റ്റേഷനിലേക്കാണോ?
0: അല്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡി ഐ ജിയെ ഒന്ന് മീറ്റ് ചെയ്യണം. പിന്നെ നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാ ഫ്ലൈറ്റ്.
1: സാർ, ഞങ്ങൾ കൊണ്ടുവിടാം.
0: അത് വേണ്ട, സുരേഷിന്റെ വണ്ടിയില്ലേ?
3: ബൈക്ക് വേണ്ട. ജയ, നിന്റെ വണ്ടി ഞാൻ എടുക്കാം.
0: എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്താൽ മതി.
1: അത് വേണ്ട സുരേഷ്, നീ ഡി ഐ ജി ഓഫീസിൽ വരെ സാറിന്റെ കൂടെ ചെല്ലേ.
3: ആടാ ശരി, അപ്പോ സുഖമായിട്ടിരിക്കാം. വീണ്ടും കാണാം.
1: എന്നാ അങ്ങനെ തന്നെ. ഓക്കെ
2: ശരി സർ.
0: ആ അപ്പോൾ ശരി മിസ്റ്റർ സുരേഷ് കം.

0: ഹലോ ഹലോ, ആരാ? അതെ, ആ ശരി, അതെ സാർ, ആ
1: ആരാ വിളിച്ചേ? എന്താ നിങ്ങൾ വല്ലാണ്ട്?
2: അത് മല്ലിക, ചില പ്രശ്നങ്ങൾ എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയ ചില കാര്യങ്ങൾ വീണ്ടും സ്വസ്ഥത കെടുത്തുക. കാലം മായ്ച്ച മുറിവുകളിൽ ചില സൂചനകളുടെ സൂചിമുനകൾ ആഞ്ഞു തറയ്ക്കുകയാ മല്ലിക. ഇനി എന്ത് ദുരന്തമാണ് സഹിക്കേണ്ടി വരിക? അറിയില്ല, ഒന്നും അറിയില്ല.
1: ജയദേവ,
3: നെല്ലിക്കയുടെ രണ്ടാം ഭാഗത്തിൻ്റെ അഞ്ചാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി, ജയദേവൻ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സുരേഷ്, അമൽമണി മട്ടന്നൂർ, ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാമദാസ്, മുരുകൻ, അശ്വിനി കവണശ്ശേരി, മല്ലിക, ഹർഷിത പെൺകുട്ടി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭി

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.0

മധുര ഗീതങ്ങൾ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇത് മധുര ഗീതങ്ങളുടെ സമയം. കഴിഞ്ഞ ഏതാനും വ്യാഴാഴ്ചകളിൽ മലയാള സിനിമയിലെ ഹാസ്യരംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാനങ്ങളുമായിട്ടായിരുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇന്നും അതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ മലയാളികൾ ഇപ്പോൾ ഏറ്റവും അധികം കുറ്റം പറയുന്നത് മഴയായിരിക്കും അല്ലേ? ഉഹ്, എന്തൊരു മഴ, നശിച്ച മഴ. ഈ ദുരിതമൊന്ന് പെയ്ത്ത് നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ എന്തെല്ലാം പ്രാക്കുകൾ. എന്നാൽ ഒരു മഴക്കാലം ഇല്ലാതായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതോടെ തീരുമല്ല. കുടിക്കാൻ വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട്, പാടങ്ങൾ ഉണങ്ങിക്കരിഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പെയ്തിട്ടും ആവശ്യത്തിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജലസംഭരണികളിൽ ഇല്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഒരമണിക്കൂർ പോലും കറണ്ട് കെട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ നമ്മൾ? അപ്പോൾ തീരെ കറണ്ടില്ലെങ്കിലോ? ഇതിനെല്ലാം മഴ വേണ്ടേ? വേണം. പിന്നെ ഈ കുറ്റം പറച്ചിലൊന്ന് നിർത്തിക്കൂടെ? പാവം മഴ. ഇതുപോലെ നമ്മുടെ പല വീടുകളിലും കുറ്റം പറച്ചിലുകൾ കേട്ട് ഹൃദയം തകർന്നിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. പകലന്തിയോളം പണിയെടുത്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുമ്പോഴും കുറ്റങ്ങൾ മാത്രം കേൾക്കേണ്ടി വരുന്നവർ. അവരുടെ നന്മകൾ ആരും കാണില്ല. പക്ഷേ അങ്ങനെയുള്ളവർ ആ കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോഴാണ് പിന്നീട് അവരുടെ വില മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് മഴയുടെ കാര്യവും. നമുക്ക് മുന്നിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ വല്ലാതെ കുറ്റം പറയും. പിന്നെ വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ, ആവശ്യത്തിന് കരണ്ട് കിട്ടാതാവുമ്പോൾ, കൃഷി നശിക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഒന്ന് വന്നിരുന്നെങ്കിൽ, ഒന്ന് പെയ്തിരുന്നെങ്കിൽ, മഴമേഘങ്ങളെ അനുഗ്രഹിക്കൂ, ഇങ്ങനെ വിലപിക്കുന്നവരുമാണ് മനുഷ്യർ. നമ്മളേതായാലും കുറ്റപ്പെടുത്തുന്നവരുടെ ഗണത്തിൽ പെടണ്ട. മഴയോടൊരപേക്ഷയുള്ളൂ, ഇത്തിരി മയത്തിലൊക്കെ ആവാം അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പാടേണ്ടി വരും.

ഈ ഗാനം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. രചന സുഹൈൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്, ആലാപനം വിദ്യാധരൻ മാസ്റ്റർ. ആദ്യ ഗാനം ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഴ ഇപ്പോഴും തൻ്റെ പ്രതാപം തെളിയിക്കാൻ വീരശൂര പരാക്രമിയെപ്പോലെ തേരേറി വരുന്നുണ്ടല്ലേ. മഴമേഘങ്ങൾ കലിതുള്ളി ആർത്ത് വരുമ്പോൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് പ്രകൃതിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികതയെ വകഞ്ഞുമാറ്റി കൃത്രിമമായ ലോകം പണിയാനുള്ള മനുഷ്യന്റെ വ്യാമോഹത്തിൽ ഭൂമിക്ക് തൊലിപ്പുറത്തേറ്റ പോറൽ പോലും ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം മനുഷ്യനെന്ന ഒരൊറ്റ ജീവിവർഗത്തിന്റെ ആർത്തിയും അഹങ്കാരവുമാണെന്ന് പറയാതിരിക്കാനാവുമോ? എന്തിനു വേണ്ടിയാണ് ഈ മത്സരം? പ്രകൃതിശക്തിയോട് ഏറ്റുമുട്ടി ജയിക്കാനാവുമോ മനുഷ്യന്? ഒരിക്കലുമില്ല. മനസ്സിനെ ഉയരങ്ങളിലേക്ക് സഞ്ചരിപ്പിച്ച് അകക്കണ്ണുകൊണ്ട് തിരിച്ച് ഭൂമിയിലെ തന്റെ സ്ഥാനമൊന്ന് കാണുക, അപ്പോൾ തീരും നമ്മുടെ അഹങ്കാരം. താനില്ലെങ്കിലും ഈ പ്രപഞ്ചത്തിനൊന്നും സംഭവിക്കില്ലെന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ യഥാർത്ഥ നമ്മളാവും. അപ്പോൾ നന്മ ചെയ്യാനും നല്ലത് കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഈ അസുലഭ മുഹൂർത്തത്തെ ആവോളം ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോന്നും. ഇപ്പോൾ നമുക്ക് മധുരഗീതങ്ങൾ ആസ്വദിക്കാനുള്ള സമയമാണ്. കേൾക്കാം അടുത്ത ഗാനം. ഊട്ടിപ്പട്ടണം ഊട്ടിപ്പട്ടണം എന്ന് തുടങ്ങുന്ന ഈ ഗാനം കിലുക്കം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ബിച്ചു തിരുമല രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ ചേർന്ന് ആലപിച്ച ഈ ഗാനമാവട്ടെ മധുരഗീതത്തിൽ അടുത്തത്. പ്രകൃതിയുടെ സുന്ദരാരാമത്തിലേക്ക്, ഊട്ടിയിലേക്ക്.

0: எங்க கட்டட சிங்க கட்டட சும்மா இருட்டில் நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய பட்டணம் சொந்தமாக்கி போட்டி கட்டுவோண்டாட்டுகள் தூக்கி கட்டிய போரின் காரே நாடு நெட்டிட்டு சீரிப்பாயனல்ல
1: മഴമേഘങ്ങൾ പെയ്തിറങ്ങട്ടെ, അതിനപ്പുറം ഒരു തെളിഞ്ഞ ആകാശം നമുക്കായി കാത്തിരിപ്പുണ്ട്. എന്തിനിങ്ങനെ വിഷാദം വില കൊടുത്തു വാങ്ങണം? നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്ന ഒന്നും ഇവിടെയില്ല, പോകുമ്പോൾ കൊണ്ടുപോകാനായി ഒന്നും ശേഖരിച്ചു വെച്ചിട്ട് കാര്യവുമില്ല. ചെയ്യാനുള്ളത് ഒന്നേയുള്ളൂ, ഓരോ നിമിഷവും ആസ്വദിക്കുക. പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പോലും നോക്കി പുഞ്ചിരിക്കുക. തൻ്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന ചിന്ത വിഷാദത്തിലേക്ക് വഴി തുറക്കും. സന്തോഷം തിരിച്ചറിയാനും ആസ്വദിക്കുവാനുമുള്ള മനസ്സിൻ്റെ സ്വാഭാവിക കഴിവിനെ പോലും സമ്മർദ്ദത്താൽ മൂടാൻ ഇടകൊടുക്കാതിരിക്കുക. വൈകാരികമായ തളർച്ചയിലേക്ക് കാലിടറാതിരിക്കാൻ സമാധാനത്തിൻ്റെ സങ്കേതത്തിലേക്ക് ചേക്കേറാം, സംഗീതം ആസ്വദിക്കാം. പ്രകൃതി മഴയുടെ താളാസ്വാദനത്തിൽ ലയിക്കുമ്പോൾ നമ്മളിവിടെ ഗാനാസ്വാദനത്തിലേക്ക്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നിൻകിനാക്കളെല്ലാം എന്ന് തുടങ്ങുന്ന ഈ വരികൾ ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ, പാടിയവർ എം ജി ശ്രീകുമാറും സംഘവും. കേൾക്കാം അടുത്ത ഗാനം.

നമ്മൾ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിലേക്കുള്ള നെട്ടോട്ടത്തിലാണല്ലേ. കടമകളും ബാധ്യതകളും സാമ്പത്തിക പ്രയാസങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്നവരും അസ്വസ്ഥമായ കുടുംബ ചുറ്റുപാടുകളും രോഗങ്ങളും അലട്ടുന്നവരും ഇത്തിരി ആശ്വാസം തേടി അലയുന്ന വീഥികൾ നമുക്കരികിലുണ്ട്. അകല പ്രതീക്ഷയുടെ പുലരി തേടുമ്പോഴും കൂരിരുട്ടിൽ ഏകാഗിയായി പോയവരുടെ നിശ്വാസത്തിന്റെ ചൂട് അത് പലപ്പോഴും നമ്മൾ അടുത്തറിഞ്ഞിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്താളുകൾ അടച്ചുവെക്കും പോലെ മതിയാക്കാൻ തോന്നുന്ന ജീവിത സാഹചര്യങ്ങൾ, എന്നാൽ അപ്പോഴൊക്കെയും നാം ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അതിനപ്പുറം എന്താ? ഇവിടം ഉപേക്ഷിച്ച് പകരം മറ്റൊരിടത്തേക്ക് സ്വസ്ഥതയുടെ തീരമുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് കണ്ണു തുറക്കാൻ, സാഹചര്യങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ, പടവെട്ടാനുള്ള കരുത്താർജിച്ചല്ലേ മതിയാവൂ? നമുക്കായി നാളുകൾ കാത്തിരിപ്പുണ്ട്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ പുതുപുലരി. ആ ഓർമ്മകളെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് സൗഭാഗ്യത്തിൻ്റെ വാതിൽ തുറക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? സൗഭാഗ്യം വാതിൽ തുറക്കുമെന്ന് തുടങ്ങുന്ന ഈ ഗാനം പട്ടണപ്രവേശം എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. യൂസഫ് അലിയുടെ വരികൾ, ശ്യാം സംഗീതം, കൊച്ചിൻ ഇബ്രാഹിം, സതീഷ് ബാബു എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്.

0: എൻ്റെ അമ്മോ, നല്ല മഴ പെയ്തതിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നത്. വരുമ്പോൾ ചില കാഴ്ചകൾ കണ്ട് ഞെട്ടിപ്പോയി. നമ്മൾ ശുചിത്വബോധത്തിൽ ഏറ്റവും മുന്നിലാണല്ലോ. വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൽ ആധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ വളരെ പണിപ്പെട്ട് ദിവസവും ഒരുപാട് ജോലിക്കാരിയൊക്കെ വെച്ച് ഒട്ടേറെ പണം ചെലവഴിച്ച് ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ നാട് പ്രകൃതി രമണീയമാണ്, നമ്മൾ മനോഹരമായി പരിപാലിക്കുന്നവരാണ്, നമ്മളാരും അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയാത്തവരാണ് മാലിന്യന്മാരാണ്. എന്നാൽ ഒരു പെരുമഴ ബാക്കി വെക്കുന്നത് എന്താണെന്നറിയോ? മലയാളികളിൽ പലരുടെയും മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കപടമുഖങ്ങളുടെ നേർക്കാഴ്ചയാണ്. പലയിടങ്ങളിലായി അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് കൂന മുതൽ കാട്ടിത്തരുന്നു ആ നേർചിത്രം. നമ്മൾ ആരെയാണ് പറ്റിക്കുന്നത്? ആരും കാണാതെ വലിച്ചെറിഞ്ഞ് കേമന്മാരായി ഊറ്റം കൊണ്ട് നടക്കുമ്പോഴും നമ്മൾക്ക് മാത്രമായി ഇവിടെ ഒരു ലോകം സാധ്യമല്ലെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് പലർക്കും ഇല്ലാതായി പോകുന്നു. മാലിന്യം പേറുന്ന മനസ്സുകളെ ശുചിയാക്കാൻ പ്രിയപ്പെട്ടവരെ, നമുക്കും ഒന്നിച്ച് പരിശ്രമിക്കാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ മൊത്തം ഗുലുമാലാവും. ഇപ്പോൾ വലിയ സമ്പന്നരൊക്കെ ആയ ആളുകളൊക്കെ പിന്നെ ദരിദ്രവാസി ആയേക്കും. അപ്പുറം ഇപ്പുറം നോക്കി എൻ്റെ അയൽവാസി ഒരു ദരിദ്രവാസി എന്ന് പറയേണ്ടി വരും. കേൾക്കാം അടുത്ത ഗാനം. ചുനക്കര രാമൻകുട്ടി രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും സംഘവും ആലപിച്ച ഗാനമാണ് അയൽവാസി ഒരു ദരിദ്രവാസി എന്ന ചിത്രത്തിൽ നിന്ന്. കേട്ടോളൂ.
1: ഗുരുമാലേ.

അല്ല, ഇത്തിരി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പാട്ട് കേൾക്കാൻ റേഡിയോ തുറന്നവര് എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്, പ്രകോപിപ്പിക്കുന്നത് എന്നൊക്കെ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. നമ്മളിൽ ചിലരൊക്കെ പറയാറുണ്ട്, ആരെയും ആശ്രയിക്കാതെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രകൃതിയിൽ സൗജന്യമായി ജീവിക്കുന്നവരാണ്. ശ്വസിക്കുന്ന വായുവിന് അത്യാവശ്യഘട്ടത്തിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണ്? അത് വെച്ച് ഒരായുസ് മുഴുവൻ ശ്വസിച്ച ഓക്സിജന്റെ വില പ്രകൃതി ഈടാക്കിയാൽ ആർക്കാ കൊടുക്കാൻ കഴിയുക? ഉപയോഗിച്ച വെള്ളത്തിൻ്റെ കണക്കനുസരിച്ച് വില കൊടുക്കാൻ കഴിയുന്ന ആരുണ്ടിവിടെ? അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങൾ ഈ പ്രകൃതി നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നു. ഒന്നും തിരിച്ചു തരണമെന്ന് പറയുന്നില്ല, അപ്പോൾ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് വരും തലമുറയ്ക്ക് കൂടിയുള്ളതാണ്. ഇവിടെ ഇനിയും എത്രയെത്ര തലമുറകൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വർഗം നരകമാക്കി മാറ്റാൻ ആരെയും അനുവദിക്കരുത്. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നല്ല മനസ്സ് വേണം. നമുക്കതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാണ്ഡിപ്പട എന്ന ചിത്രത്തിൽ നിന്ന് നാദൃഷ രചിച്ച് സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന് അഫ്സൽ, സുജാത മോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം.

0: മധുര ഗീതങ്ങൾ റേഡിയോ മലബാറിൽ മധുരഗീതങ്ങൾ തുടരുകയാണ്. പാട്ടുകൾക്കിടയിൽ നമ്മൾ മഴയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മഴമേഘങ്ങൾ ആകാശത്ത് ഇരുട്ട് പരത്തുമ്പോഴേക്കും വലയൊരുക്കുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. നീരുറവകൾ ഉണരുമ്പോൾ ആ കൂട്ടരും ഉണരും. തോടുകളും നീർച്ചാലുകളും നിറഞ്ഞൊഴുകുമ്പോൾ കുറുകെ വലവിരിച്ച് കാത്തിരിക്കുന്നവർ, പുത്തൻ വഴികളിൽ സവാരിക്കിറങ്ങി ആർ തുലസിച്ചെത്തുന്നവരെ സൂത്രത്തിൽ വലക്കുള്ളിലാക്കി പിന്നെ പാത്രങ്ങളിൽ നിശബ്ദരാക്കുന്നവർ, അങ്ങനെ വലവിരിച്ചവരൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ മിണ്ടാതെ കേൾക്കുകയായിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും ആ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് ഓർക്കാമായിരുന്നു. കടുകരച്ച് കൊഴുപ്പിച്ചതും മുളകിട്ട് വരട്ടിയതും പൊരിച്ചെടുത്തതും ഒക്കെയായ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചു ഇത്തവണ നമ്മുടെ നാട്ടിൽ ആരൊക്കെയാണ് മീൻ പിടിച്ചതെന്ന്. ആരും ആരും പറയുന്നില്ല. പലരോടും ചോദിച്ചു, ഒരു മറുപടിയില്ല. മിണ്ടണ്ട, കണ്ടവരാരും മിണ്ടണ്ട. സിനിമ വാചാലം, രചന കൈതപ്പുറം, സംഗീതം ജോൺസൺ, ആലാപനം കൃഷ്ണചന്ദ്രൻ, സി ഒ ആൻ്റോ ബാബു.
1: മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരാരും മിണ്ടണ്ട.

തകർത്തു പെയ്ത മഴ തെല്ലൊന്ന് ശമിച്ചപ്പോ ഇത്തിരി ആശ്വാസത്തിലാണല്ലേ. പക്ഷെ നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുമ്പോഴും ഈ മഴയിൽ ഏറെ സന്തോഷിക്കുകയും ഊറിച്ചിരിക്കുകയും ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്റെ വീട്ടിലും ഉണ്ട് അങ്ങനെ ഒരാൾ. കലക്ടറോട് അവർക്കിപ്പോ വലിയ സ്നേഹമാണ്. വൈകുന്നേരം ആവുമ്പോ കലക്ടർ എന്താ ഒന്നും പറയാത്തതെന്ന് ആകാംക്ഷയോടെ തിരയുന്ന ആ കൂട്ടർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മറ്റാരുമല്ല, വിദ്യാർത്ഥികളാണ്. കൂട്ടത്തിൽ ചില ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്നാണ് അടക്കി പിടിച്ച സംസാരം. ഏതായാലും ഞാനങ്ങനെ പറയുന്നില്ല. എന്തായാലും മഴ കനക്കുമ്പോൾ അവധി ആസ്വദിക്കുന്നവർക്കായി നമുക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിക്കാം അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സമയങ്ങളിൽ ആരും സവാരി പോകാമെന്നൊന്നും ധരിച്ചേക്കരുത്, അത് അപകടമാണ്. മഴ കുറച്ചുകൂടി ഒന്ന് ശമിച്ച് കാലാവസ്ഥ നമുക്ക് അനുകൂലമായതിന് ശേഷം മാത്രമേ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടതുള്ളൂ. പരമാവധി സുരക്ഷിത സ്ഥാനങ്ങളിലിരുന്ന് നമുക്ക് പാട്ട് ആസ്വദിക്കാം.

നമ്മുടെ മഴയുടെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട്? തകർത്ത് പെയ്യുന്നുണ്ടോ? ശമിച്ചോ? ഇന്ന് പെയ്തില്ലേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ആരെയും നേരിട്ട് കാണാത്തതുകൊണ്ട്, നമ്മുടെ ശ്രോതാക്കളൊക്കെ നാടിൻ്റെ പല ഭാഗത്തായതുകൊണ്ടും ഓരോരുത്തർക്കും ഓരോ പ്രതികരണമാണ് ഉണ്ടാവുക എന്നറിയാം. എന്തായാലും പ്രകൃതിക്ക് ചെയ്യാനുള്ളത് പ്രകൃതി ചെയ്യും. കൂടിപ്പോയി കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് നമുക്ക് ഫൈനടിക്കാനൊന്നും പറ്റില്ലല്ലോ. കിട്ടുന്നത് വാങ്ങുക, ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഉപേക്ഷിക്കുക. പണ്ടുകാലത്ത് മഴവെള്ളം ഒറ്റയടിക്ക് ഉപേക്ഷിക്കാതിരിക്കാൻ നമ്മുടെ പൂർവികർ മുൻകൂറായി ചെയ്തിരുന്ന പല മാർഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കതൊക്കെ അന്യമായിപ്പോയി. പറമ്പുകളൊക്കെയും തട്ടുതിരിച്ച് കർക്കടക കൊത്ത് എന്ന പേരിൽ കിളച്ച് കൂനകളാക്കി ആ കൂനകൾക്കിടയിൽ ജലം സംഭരിച്ചു വെക്കുന്നവരായിരുന്നു അവരൊക്കെ. അന്നൊക്കെ മഴ കഴിഞ്ഞാലും കുറേ നാളുകൾ തോടുകളൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ഒറ്റയടിക്ക് നിറഞ്ഞു കവിഞ്ഞ് എല്ലാം തച്ചുടക്കാനുള്ള വ്യഗ്രതയോടെ പരക്കം പായുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ ആവേശമൊക്കെ പെട്ടെന്നങ്ങ് തണുത്ത് തോടുകളൊക്കെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പ്രവേശിക്കും. പണ്ടങ്ങനെ ആയിരുന്നില്ല. കാരണം എന്താ? പറമ്പുകളിൽ കുടിച്ചിറങ്ങുന്ന വെള്ളം ഉറവകളായി കുറേയൊക്കെ ദിവസങ്ങളോളം പുറത്തേക്ക് വരും. അവയെ സ്വീകരിച്ച് സുരക്ഷിതമായി പുഴയിലേക്ക് കൈമാറുന്ന തോടുകൾ, പുഴകൾ കടലിലേക്കും ആ മഴവെള്ളത്തെ തിരിച്ചെത്തിക്കും. ഇന്നത്തെ പോലെ വലിയ പ്രയാസങ്ങളൊന്നും ആർക്കും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഉപകാരവുമായിരുന്നു അതൊക്കെ. ഇന്ന് കാലം മാറി, നമുക്കെല്ലാത്തിനും വേഗം കൂടി. ജീവിതം കുത്തിയൊഴുക്കാണെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യർ പ്രകൃതിയെയും അതിന് നിർബന്ധിക്കാൻ നിരന്തരം ശ്രമിക്കുക. അപ്പോൾ പിന്നെ അനുഭവിച്ചല്ലേ പറ്റൂ. ചടുലമാണെല്ലാം. നമുക്ക് അങ്ങനെ ഒരു പാട്ട് കേൾക്കാം. ഒന്നാമൻ എന്ന സിനിമയിൽ നിന്ന് ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഈ ഗാനമൊന്ന് കേട്ടുനോക്കും.

നേരത്തെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ നാട്ടിൽ നന്നായി മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതുപോലെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയണ്ടേ? ഇപ്പോഴും പുറത്ത് നന്നായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം അതുപോലെ അകത്ത് കയറിയാലോ? സ്റ്റേഷൻ്റെ അകത്തല്ല, ചില മനുഷ്യരുടെ ഉള്ളിലേക്ക്. ജോലിക്കൊന്നും പോവാതെ രാവിലെ തന്നെ വെള്ളം നിറച്ചേക്കാമെന്നുള്ള ധാരണയോടുകൂടി കുപ്പിംഗ് ഗ്ലാസ്സൊക്കെ എടുക്കുന്നവരെ കുറിച്ച് അറിയാലോ. എന്നാൽ അവരോട് ചോദിച്ചാലോ? അയ്യോ, ഞാനോ? ഞാൻ അത്തരക്കാരനെയല്ല എന്നങ്ങ് പറഞ്ഞേക്കും. അങ്ങനെ ഒരാളോട് വെറുതെ ചോദിച്ചതാ ഫിറ്റാണോ എന്ന്. അയാൾ ഉടനെ പറഞ്ഞു, ഫിറ്റല്ല, അമ്മച്ചിയാണ് ഞാൻ ഫിറ്റല്ല. നടക്കുമ്പോൾ കാല് നിലത്തുറക്കുന്നില്ല, എന്നിട്ടും ഫിറ്റല്ല എന്ന് പാടി നടക്കുക പുള്ളി. ലോകം മുഴുവൻ അയാളെ നോക്കി ഫിറ്റാണെന്ന് പറഞ്ഞാലും പുള്ളി സമ്മതിക്കുകയില്ല. ഞാൻ പറയുന്നു അയാൾ ഫിറ്റാണെന്ന്, പക്ഷെ അയാൾ സമ്മതിച്ചിരണ്ടേ? പൊതുവേ ഫിറ്റായവർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവരുണ്ടാക്കുന്ന പൊല്ലാപ്പുകളൊന്നും തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുകയില്ല, ഒട്ട് സമ്മതിച്ചു തരികയില്ല. ഇനി ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കാം. ഹലോ, നിങ്ങൾ ഫിറ്റാണോ?

ഒരു സന്ദേശം കൂടി എന്ന സിനിമയ്ക്ക് വേണ്ടി ആർ കെ ദാമോദരൻ എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസ് ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇന്നത്തെ മധുരഗീതങ്ങളുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. മഴയായിരുന്നു ഇന്ന് പാട്ടുകൾക്കിടയിലെ നമ്മുടെ പ്രധാന വിഷയം. ഓരോ മഴക്കാലവും കൂടുതൽ കൂടുതൽ സങ്കീർണതകൾ നമുക്ക് മുന്നിലേക്ക് മഴത്തുള്ളികളായി എത്തുമ്പോൾ നമ്മൾ ഒട്ടേറെ കാര്യങ്ങളിൽ, ശൈലികളിൽ, ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ പ്രകൃതിയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൂടാ, നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് ഭൂപ്രകൃതിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനിയും ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെ നോക്കി മണ്ടച്ചാരെന്ന് വിളിച്ചു പരിഹസിക്കാൻ ചിലർ വരും. അതിനിട കൊടുക്കണോ?

0: സിനിമ സിന്ദൂരച്ചെപ്പ്, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ മാഷ്, ആലാപനം പി മാധുരി, പി സുശീല ദേവി. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ മധുരഗീതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഇനിയും പുതിയ ഗാനങ്ങളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഒത്തുചേരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.
1: മധുരഗീതങ്ങൾ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം. ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി. ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത്

0: ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്രം ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയറാം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമഫോൺ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

നക്ഷത്രസാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടകം 24, ഹിജ്റ വർഷം 1447, സഫർ 25, ശകവർഷം 1948, ശ്രാവണം 18, 2026 ഓഗസ്റ്റ് 10 തിങ്കളാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.